റേഡിയോ സുനോ 91.7 FM. 91.7 FM. Qatar's favorite radio station.

91.7 FM. Qatar's favorite radio station.

0: വചനങ്ങളിലൂടെ. തനിക്കിഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിലൊരാളും സത്യവിശ്വാസിയാവുകയില്ല.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

जो सुनो 91.7 FM 91.7 FM

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടിയെത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നല്ല സന്തോഷം നിറഞ്ഞൊരു ദിവസം എന്നത്തെയും പോലെ എന്നും ഉണ്ടാവട്ടെ. മനസ്സിൽ നന്മകൾ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയും. എപ്പോഴൊക്കെയാണ് ഈ നന്മ വിട്ടിട്ട് നമ്മൾ വേറെ കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദോഷം വരണം എന്ന് ആഗ്രഹിക്കുന്നത്, അപ്പോഴാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ സന്തോഷം പോലും ഇല്ലാതാവുന്നത്. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, നമ്മുടെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും അനാവശ്യമായി ഇടപെടാതിരിക്കുക, അല്ലെങ്കിൽ അവർക്കും നന്മ വരണേ എന്ന് നമ്മൾ മനസ്സിലെങ്കിലും ആഗ്രഹിക്കുക. ഇതെല്ലാം ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും സന്തോഷം വരുന്നത്. സന്തോഷിക്കില്ലേ നമ്മൾ വേണ്ടത്? നമ്മുടെ സന്തോഷമാണ് നമ്മുടെ ആരോഗ്യം. എന്ന് നമ്മുടെ സന്തോഷം ഇല്ലാതാവുന്നോ അന്ന് നമ്മുടെ ആരോഗ്യം ഇല്ലാതാവും. അപ്പം ജീവിതം എന്ന് പറയുമ്പോൾ സന്തോഷം, നമ്മുടെ ആരോഗ്യം, ഇതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ ഇന്ന് മുതൽ നെഗറ്റീവ് ചിന്തകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെക്കുക, എന്നിട്ട് നമുക്ക് പോസിറ്റീവ് ആയിട്ടിരിക്കുക, നല്ല ചില്ലായിട്ടിരിക്കുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളാണെങ്കിലും നമുക്ക് ചുറ്റിലുമുള്ളവരാണെങ്കിലും. അപ്പോ ഇന്നത്തെ ഈ ഒരു ഡേ നമുക്ക് അടിപൊളിയായിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റേ ട്യൂൻഡ്.

ഒരാളോട് മനസ്സിൽ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ കണ്ണു കാണാത്ത അവസ്ഥയായിരിക്കും എന്ന് പറയും. നമ്മൾ കണ്ണടച്ചിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ തെറ്റും ശരി ഒന്നും നമുക്ക് അറിയില്ല. നമ്മുടെ മുന്നിൽ പൊള്ളുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ട് കഴിയുമ്പോഴാണ് അത് ചൂടുന്ന് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ തണുത്തൊരു സാധനം നമ്മൾ തൊടുമ്പോഴേ നമുക്ക് അറിയുന്നുള്ളൂ. അതുവരെ നമ്മൾ കണ്ണ് കെട്ടിയിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വളരെ ബ്ലൈൻഡായിട്ട് സ്നേഹിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകും, അപ്പൊ അവരുടെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ അവരിതുപോലെ തണുത്തതാണോ അല്ലെങ്കിൽ ചൂടുള്ളതാണോ നമുക്ക് അറിയില്ല. നമ്മളത് തൊട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുന്നുള്ളൂ. അതാണ് സ്നേഹത്തിന്റെ ഒരു പ്രശ്നവും. ചിലപ്പോൾ നമ്മൾ അറിയാറില്ലേ, നമ്മൾ പറയും നമുക്ക് വളരെ സ്നേഹമാണ്, നമ്മൾ ഒത്തിരി വിശ്വസിച്ചു, പക്ഷെ അവൻ എനിക്ക് ഇങ്ങനെ ഒരു പണി തരുന്നു നമ്മൾ അറിഞ്ഞില്ല എന്ന് പറയില്ലേ. അതെന്തുകൊണ്ടാണ്? നമ്മൾ ബ്ലൈൻഡ് ആയിരുന്നു. നമ്മൾ കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ചുറ്റിലുള്ളതെല്ലാം നമ്മൾ കാണുള്ളൂ, അതാരെയാണെങ്കിലും. അപ്പോ സ്നേഹിക്കുന്നതെല്ലാം നല്ലതാണ്, പക്ഷെ കണ്ണ് തുറന്നിട്ട് സ്നേഹിക്കാനായിട്ടൊന്ന് നോക്കണം. റേഡിയോസിനുമാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

മെന്റൽ നോക്കുവാണെങ്കിൽ ഒരേപോലെയാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നതെന്ന് വിചാരിക്കണം. കാരണം സ്നേഹം വന്നാലും നമ്മൾ കണ്ണു കാണാത്തവരെ പോലെ പെരുമാറും, ദേഷ്യം വന്നാലും നമ്മൾ കണ്ണു കാണാത്തവരെ പോലെയാണ് പെരുമാറുക. പക്ഷെ ആ പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇത്തിരി വ്യത്യാസം ഉണ്ടാവുന്നത്. ഒന്ന് നമ്മൾ പോസിറ്റീവായിട്ട് പെരുമാറും, ഒന്ന് നമ്മൾ നെഗറ്റീവായിട്ട് പെരുമാറും. ദേഷ്യമുള്ളവർ എന്ത് ചെയ്താലും നമുക്ക് ദേഷ്യമായിരിക്കും. അവരെത്രയോ നല്ല കാര്യം ചെയ്യുന്നുണ്ടാകും, ചിലപ്പോൾ നമുക്ക് വേണ്ടി പോലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും, നമ്മൾ ഉപദ്രവിക്കാതിരിക്കുന്നുണ്ടാകും. ഒരു തവണ നമ്മൾ വഴക്കിട്ടു, ദേഷ്യം വന്നു, മാറി നിന്നു. പക്ഷെ എപ്പോഴും നമ്മൾ ഉപദ്രവിക്കണം എന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്താ വിചാരിക്കുക, അവരെ നമുക്ക് ഇഷ്ടമേ അല്ല, അത് നമ്മുടെ മനസ്സിൽ രജിസ്റ്റേർഡ് ആയി. അതുകൊണ്ട് അവരെന്ത് ചെയ്താലും നമുക്ക് കുറ്റമായിട്ട് തോന്നും. നമ്മൾ ഒരിക്കലും അങ്ങനെ ആ ഒരു കണ്ണിൽ കാണരുത്. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും നന്മയുണ്ടാകും, അത് പ്രകടിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വ്യത്യാസപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ദേഷ്യം എന്നൊക്കെ പറയണത് എന്നും നമ്മുടെ മനസ്സിൽ വെച്ച് സൂക്ഷിക്കേണ്ട ഒരു കാര്യമല്ല. അങ്ങനെ സൂക്ഷിച്ചാൽ എന്താ സംഭവിക്കുക എന്നറിയോ? അറിയാട്ടോ. കേട്ടോണ്ട് ഇരിക്കുക റേഡിയോ സിനോ.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സുനോ. കൂടെയുണ്ട് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. ഒരു വ്യക്തിയോട് സ്നേഹം തോന്നുന്നത് സ്വാഭാവികം, ദേഷ്യം തോന്നുന്നതും സ്വാഭാവികം. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ആര് ചെയ്താലും നമുക്ക് ദേഷ്യം വരാറില്ലേ? ദേഷ്യം വന്നാൽ അത് ഒരു പരിധിവരെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. നമ്മളത് ചിലപ്പോൾ റിവഞ്ച് പോലെയൊക്കെ പെരുമാറിക്കളയോട്ടോ, അതൊന്നും പാടില്ല. നമ്മളത് അങ്ങോട്ട് വിട്ടേക്കുക. പിന്നെ ആ ഒരു ഏരിയ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറയാം. അവരെന്തോ ചെയ്തോട്ടെ, നമ്മൾ അവരെ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ കാര്യങ്ങൾ ചെകഞ്ഞ് നോക്കുക. അവർ ദേഷ്യപ്പെട്ടവർ അവരുടെ ഡി പി എടുത്ത് നോക്കും, അവരുടെ സ്റ്റേറ്റസ് എടുത്ത് നോക്കും, പക്ഷെ അവരോട് മിണ്ടില്ല. എന്നിട്ട് അവരെന്തൊക്കെ ചെയ്യുന്നു, ഇത് നമുക്ക് അറിയണം. എന്തിനു നമ്മൾ അറിയുന്നു? നമുക്കിഷ്ടമില്ലാത്ത നമ്മൾ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ അറിയാം, നമ്മൾ എന്തിനാ ശുഷ്കാന്തി കാണിക്കുന്നത്? നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾക്ക് എല്ലാവർക്കും അവരെന്ത് ചെയ്യുന്നു എന്നറിയാൻ താല്പര്യം ഉണ്ടാകും, അവരെവിടെ പോകുന്നു എന്നറിയാൻ താല്പര്യം ഉണ്ടാകും, അവരുടെ കൂടെ ഇപ്പൊ ഫ്രണ്ട്സ് ആയിട്ട് നമ്മളല്ലാതെ വേറെ ആരൊക്കെ ഉണ്ടെന്ന് അറിയാനും താല്പര്യം ഉണ്ടാകും. അത് വളരെ മോശപ്പെട്ടൊരു സ്വഭാവമാണ്. നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ വിട്ടേക്കുക, അല്ലെങ്കിൽ നമ്മൾ അത് കോംപ്രമൈസ് ചെയ്തിട്ട് വീണ്ടും അവരെ നമ്മുടെ കൂടെ തന്നെ നിർത്താനായിട്ട് നോക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ നിന്നാണ് തെറ്റ് വന്നതെങ്കിൽ അത് അംഗീകരിക്കാനും ശ്രമിക്കുക. എനിവേ, സന്തോഷമുള്ള ഒരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ഒന്നുകൂടെ ആഗ്രഹിക്കുക. അപ്പൊ പറഞ്ഞതുപോലെ സ്റ്റേ ട്യൂൻഡ്.

0: Savari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. പുതിയൊരു ദിവസം, ഒരുപാട് പുതിയ പ്രതീക്ഷകളോടുകൂടി നമ്മൾ നല്ലൊരു മോർണിംഗ് ഇതാ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ് കേട്ടോ. ഒരു ചെറിയൊരു സന്തോഷം മനസ്സിൽ വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം വ്യാഴാഴ്ച, സെപ്റ്റംബർ 17. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആണ് കേട്ടോ. എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു ഡേ വളരെ വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില സമയത്ത് നമ്മൾ വിചാരിക്കും ഒന്ന് മനസ്സിനെ ഒന്ന് ശാന്തമാക്കി ഒന്ന് വെക്കണം, ഒന്ന് കാമായിട്ടിരിക്കണം, ഒന്ന് സമാധാനമായിട്ടിരിക്കണം എന്നൊക്കെ നമ്മൾ ചില സമയങ്ങളിൽ ചിന്തിക്കാറുണ്ട്. അങ്ങനെ നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കി വെക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും? ആദ്യത്തെ കാര്യം കൂടുതലായിട്ട് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ ചിന്തകളിലൂടെയാണ്, നമ്മളിപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മളുടെ മൈൻഡിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അമിതമായിട്ട് ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു പോയിന്റാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ അവഗണിക്കുക. ചിലപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കിടന്നങ്ങോട്ട് എന്താ പറയുക ടെൻഷൻ അടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഒരു പരിഗണന കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, മറ്റുള്ള ആളുകളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുക. അതെപ്പോഴും ഏറ്റവും നല്ലൊരു പോയിന്റായിട്ട് തോന്നാറുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ജീവിതത്തെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുക. സമാധാനമായിട്ട് ശാന്തമായിട്ട് നമ്മുടെ ഓരോ ദിവസങ്ങളും കൊണ്ടുപോകും. ചിലപ്പോഴെങ്കിലും നമുക്കൊന്ന് നമ്മുടെ ഈ ഒരു ഓട്ടത്തിനിടയിൽ നമ്മളെ ഒന്ന് പോസ് ചെയ്തുകൊണ്ട് ഒന്ന് കാമായിട്ട് ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാനായിട്ടൊക്കെയുള്ളൊരു സമയം കണ്ടെത്തണം. കാരണം ഒരു വീക്കെൻഡൊക്കെ വരികയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് കേട്ടോ. ആ സമയത്തും അത് ഓട്ടങ്ങളുണ്ടാകും, ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടാകും. എങ്കിലും കുറച്ച് സമയത്തേക്കെങ്കിലും ഒന്ന് മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കി ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് സ്വസ്ഥമായിട്ടൊക്കെ ഇരിക്കാനായിട്ടുള്ളൊരു സമയം നമുക്ക് കണ്ടെത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മെസ്സേജുകൾ വരുന്ന സമയത്താണ് ഈ ഒരു മോർണിംഗ് ടൈം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വൈബിലേക്ക് എത്തുക അല്ലേ. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾക്കായിട്ടും ഇനിയുള്ള സമയത്ത് ഞാനും വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ മെസ്സേജുകളൊക്കെ തന്നെ പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്ക് കൂടെ വിഷസൊക്കെ പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് ഇപ്പം തന്നെ അയച്ചിടാവുന്നതാണ്. നമ്മുടെ നമ്പറിലേക്ക് 5000917 എന്ന നമ്പറിലേക്ക്. അപ്പോൾ നമ്മൾ ആദ്യം കേൾക്കാനായിട്ട് പോകുന്നത് ഇന്ന് മോർണിംഗ് സവാരിയുടെ തുടക്കത്തിൽ ഞാൻ തരാൻ പോകുന്നത് കാർത്തിക് പാടിയ ഒരു ബ്യൂട്ടിഫുൾ പാട്ടാണ്. വളരെ സമാധാനമായിട്ട് ശാന്തമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്.

0: are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 PM ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
3: Malabar Golden Diamonds Morning Safari
2: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
4: ഇൻ അസോസിയേഷൻ വിത്ത്
5: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
6: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

ഒരു വടക്കൻ സെൽഫി എന്ന മൂവിയിലെ ഷാൻ റഹ്മാൻ മ്യൂസിക് ചെയ്ത പാട്ടാണ് നമ്മൾ ദാ ഇപ്പോൾ അങ്ങനെ കേട്ട് ആസ്വദിച്ച് കഴിഞ്ഞ നല്ലൊരു പാട്ടായിരുന്നു അല്ലേ. സമയം 6 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആണ് കേട്ടോ. എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജുകളും പാട്ടിനുള്ള റിക്വസ്റ്റും അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ ആദ്യം പെട്ടെന്നൊന്ന് മോർണിംഗ് മെസ്സേജുകളിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. റിജേഷ്, ഗുഡ് മോർണിംഗ് നിസ, വെരി ഗുഡ് മോർണിംഗ്. ശരിക്കും ഏറ്റവും വലിയ മോട്ടിവേഷൻ ഉദയസൂര്യനാണ്. രാവിലെ അത് കാണുമ്പോൾ അറിയാതൊരു ഊർജ്ജം മനസ്സിൽ വന്ന കാര്യം. ഗുഡ് മോർണിംഗ് ഓൾ, നല്ലൊരു ദിവസം എല്ലാവർക്കും വിഷ് ചെയ്യുന്നു എന്ന് പറയുന്നു. തീർച്ചയായിട്ടും വളരെ നല്ലൊരു മോർണിംഗ് തിരിച്ചും വിഷ് ചെയ്യുന്നു. അജി ജേക്കബ് പറയുന്നത്, മക്കളെ, മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്ന മെഴുകുതിരിയും സ്വയം ഒരുങ്ങുന്നുണ്ട്. രാവിലെ മോർണിംഗ് സവാരിയിൽ നിസയോടൊപ്പം പോസിറ്റീവ് വാക്കുകൾ പറയുന്നവരും സ്വന്തം സങ്കടങ്ങളോട് പോരാടുന്ന സാധാരണ മനുഷ്യരാണ്. നാം പടർത്തുന്ന വെളിച്ചം എന്നെങ്കിലും നമ്മിലേക്കും തിരികെ എത്തും. സ്നേഹത്തോടെ, അജി ജേക്കബ്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഈ പറഞ്ഞ പോലെ തന്നെ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ മിക്സ് ചെയ്ത് പോകുന്ന ആളുകളാണ്. പക്ഷെ എല്ലാത്തിനും നമ്മൾ പോസിറ്റീവായിട്ട് കണ്ടിങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. എന്നാലും അജി, താങ്ക് യു, നല്ലൊരു ഡേ അജിക്കും വിഷ് ചെയ്യുന്നു. ദീപുവിന്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. ഐനിക ഐഡിയിൽ നിന്നും ഐനിക കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. അമാൻ ഷജീർ ജോയിൻ ചെയ്യുന്നു. അവന്തിക്ക് എല്ലാവർക്കും ഒരു ഗ്രേറ്റ് തേഴ്സ്ഡേ വിഷ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് നിസാ എന്ന് പറഞ്ഞിട്ട് ബിനോയ് മെസ്സേജ് ചെയ്യുന്നു. സി പി ബേബിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷാജു ശ്രീധർ കൊച്ചിയിൽ നിന്നും നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോയൊക്കെ ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. രാജേഷിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. അനൂപ് ഒരു മോർണിംഗ് മെസ്സേജ് അയക്കുന്നു. ഗുഡ് മോർണിംഗ്, ഇന്ന് ഞങ്ങളുടെ രാകേഷ് അങ്കിളിന്റെ ബർത്ത്ഡേ ആണ്, വിഷ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് അമേയ, ആര്യൻ, എഡ്വേർഡ്, അദിത്, ആരാധ്യ എല്ലാവരും ഭവൻസിലാണ് പഠിക്കുന്നത്. അപ്പം ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന രാകേഷിനുള്ള ഒരു സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ ഇതാ.

ഓർവിൽ എവ്ലിൻ റോസ് ഫാമിലിയിൽ നിന്നും ജോയിൻ ചെയ്യുന്നു, റിയാസ് ജോയിൻ ചെയ്യുന്നു, അങ്കിത് അർപ്പിത് എല്ലാവരും എത്തിയിട്ടുണ്ട്, മുജീബിന്റെ ഗുഡ് മോർണിംഗ് നീ എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് തിരിച്ചും വളരെ വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യലായിട്ട് മുജീബിനെ വിഷ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഉമേഷിന്റെ മെസ്സേജാണ്, എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇഫ്തിഹാറുദ്ദീൻ എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് വിഷ് ചെയ്യുന്നു. ഇഷാനി കുട്ടിയുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഇറ്റ്സാക്ക് ലിസ് അവരുടെ മെസ്സേജ് ഉണ്ട്. നമ്മുടെ അശ്ലിൻ ആദിഷ് അവരുടെ മെസ്സേജും എത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്, സുപ്രഭാതം, ഇന്നത്തെ ദിവസം മനസ്സിൽ സമാധാനവും ജീവിതത്തിൽ സന്തോഷവും ഓരോ നിമിഷത്തിലും പ്രതീക്ഷയും നിറഞ്ഞതാകട്ടെ, നല്ലൊരു ദിവസം എന്നാണ് സജീഷിന്റെ ആ ഒരു മെസ്സേജ്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നബ മുസീമിൽ ഫ്രം എം ഇ എസ് നിന്നാണ് അവരുടെ മോർണിംഗ് മെസ്സേജ് ഉള്ളത്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ്. സ്റ്റീവ് സാൻഡ്ര, നോഹ്, ആഹിൽ, ആയിഷ എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അൻസൽ ഹബീബെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബൈ ഋതു ചന്ദ്രയാണ് മെസ്സേജ് അയക്കുന്നത്. 4C എം ഇ എസ്സിലാണ് പഠിക്കുന്നത്. അബിജാനിക്സിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് പോകണ്ടേ, നേരെ നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക്. ഞാനിന്ന് ആലോചിക്കായിരുന്നു എന്ത് ചോദ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. ഇന്നലെ ആലോചിച്ചിട്ട് എനിക്ക് അധികം കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. അപ്പൊ ഇന്ന് രാവിലെ മോർണിംഗില് ഇങ്ങനെ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് പോയ സമയത്ത് ഒരു രസമുള്ളൊരു സ്ഥലത്തിന്റെ വിശേഷം കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും നിങ്ങളുടെ അടുത്ത് ചോദിക്കാം എന്ന് വിചാരിച്ചു. ചോദ്യം വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഉത്തരം കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ സെർച്ച് ചെയ്ത് പോകുന്ന സമയത്ത് ആ സ്ഥലത്തിന്റെ ഫോട്ടോസും എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ നിങ്ങൾ വന്ന് കണ്ടു. ഞാനും എനിക്കൊരു പുതിയ അറിവായിരുന്നു, അപ്പൊ അങ്ങനെ ഞാനും കണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ചോദ്യം ഇതാണ്, വെനീസ് ഓഫ് ആഫ്രിക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? വിച്ച് പ്ലേസ് ഈസ് നോൺ ആസ് ദി വെനീസ് ഓഫ് ആഫ്രിക്ക? വെനീസ് ഓഫ് ആഫ്രിക്ക എന്ന് അറിയപ്പെടുന്ന ഒരു ഒരു സ്ഥലമുണ്ട്, ഏതാണ് ആ സ്ഥലം എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടെത്തി എനിക്ക് മെസ്സേജിൽ പറഞ്ഞു തന്നാൽ മതി. വിച്ച് പ്ലേസ് ഈസ് നോൺ ആസ് ദി വെനീസ് ഓഫ് ആഫ്രിക്ക? വെനീസ് ഓഫ് ആഫ്രിക്ക എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം കേട്ടോ. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ അയച്ചിടാം. 5000 എന്ന നമ്പറിലേക്ക് വേഗം റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ. കുറച്ചുപേരുടെ മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. റഷീദിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, സ്നേഹം മഞ്ഞു പുതച്ച ഒരു സുപ്രഭാതം. കൊള്ളാലോ, നല്ല പ്രയോഗം. ഓക്കെ, വേലിയേറ്റത്തിന്റെയും വേലി ഇറക്കത്തിന്റേതുമായ ഈ ജീവിതത്തിനിടയിൽ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും മുന്നോട്ട് ഗമിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. റഷീദ് ഇ കെ, നോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് ആ മെസ്സേജ് അയച്ചു തന്നിട്ടുള്ളത്. പ്രകൃതി എത്ര മനോഹരം, അടുത്തറിഞ്ഞാലേ ആഴമറിയൂ, പ്രകൃതിയായാലും മനുഷ്യനായാലും എന്ന് പറഞ്ഞിട്ട് നിഷാദ് നിസ്സു മെസ്സേജ് ചെയ്യുന്നു. ഇന്ന് എല്ലാവരും ഒരു പ്രകൃതി കണക്റ്റഡ് ആയിട്ട് ആണല്ലോ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഹാപ്പി വീക്കെൻഡ് പറഞ്ഞിട്ട് രവിശങ്കർ ജോയിൻ ചെയ്യുന്നു, വെരി ഗുഡ് മോർണിംഗ്. അബ്ദുൽ റൌഫ് പറയുന്നത്, നാട്ടിലുള്ള ഞങ്ങളുടെ മാമി മാമ അവരുടെ 15th വെഡിങ് ആനിവേഴ്സറി വിഷസ് പറയാമോ? ഓ, തീർച്ചയായിട്ടും പറയാലോ. റസ്മി ആൻഡ് റഷീദാണ് മെസ്സേജ് അയക്കുന്നത്. അല്ല, അവരുടെയാണ് വിഷസ്, അവർക്കാണ് വിഷസ് കേട്ടോ. റസ്മി ആൻഡ് റഷീദ് അവർക്കാണ് സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നത്. ഫ്രം റുവ, റിദ, റൂഫി, റയാൻ ആൻഡ് റബി അവർക്ക് അവരാണ് ആശംസകൾ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന റസ്മി ആൻഡ് റഷീദ് അവർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ. കൂടെ തന്നെ സുലൈമാൻജി, സുപ്രഭാതം, നിസോ, ഹാപ്പി വീക്കെൻഡ് എന്ന് പറയുന്നു. ഹാപ്പി വീക്കെൻഡ് സുലൈമാൻജി, നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ദിനേശൻ പി ടി ജോയിൻ ചെയ്യുന്നു. അഭയ്, ഗുഡ് മോർണിംഗ്. അഭയ്ക്കും ഫാമിലിക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ആരാധ്യ ആൻഡ് അതിഥി ഫ്രം നോബൽ ഇന്റർനാഷണൽ സ്കൂൾ, ഹാപ്പി വീക്കെൻഡ് ആൻഡ് ഗുഡ് മോർണിംഗ് ടു ഓൾ ടീച്ചേഴ്സ് ഇൻ നോബൽ സ്കൂൾ. ഓ, അടിപൊളി. ആരാധ്യയും അതിഥിയും നോബൽ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും ഉള്ള സ്പെഷ്യൽ സ്നേഹം അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ, അതിനുശേഷം ഈ പാട്ടിന് ശേഷം ഞാൻ നിങ്ങളുടെ ബാക്കി മെസ്സേജുകളിലേക്കൊക്കെ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കുന്ന പാട്ട് ഒരു മുറൈ വന്ത് പാർത്തായ എന്ന സിനിമയിലെ ഒരു നല്ല പാട്ടുണ്ട്. നജീം അർഷാദും സംഗീതയും ചേർന്ന് പാടിയ അരികിൽ പതിയെ എന്ന് തുടങ്ങുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 93.7 FM.
1: Qatar's favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
4: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
5: ഹായ്, ഞാൻ ഹണി റോസ്.
6: യു ആർ ലിസണിംഗ് ടു
5: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
7: ദിസ് ഈസ് മോർണിംഗ് സഫാരി. മോർണിംഗ് സഫാരി. മോർണിംഗ് സഫാരി. മോർണിംഗ് സഫാരി.
8: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
9: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
10: ഇൻ അസോസിയേഷൻ വിത്ത്
11: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
12: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

ബോളിവുഡ് ടൈംസിലെ പാട്ടായിരുന്നു. അതേസമയം 6 മണി കഴിഞ്ഞ് 31 മിനിറ്റാണ് കേട്ടോ. ശരത് ഡെൻവർ ആളുടെ മെസ്സേജിങ്ങിനെയാണ്, ഇന്ന് ഞങ്ങളുടെ അമ്മ അണിലയുടെ പിറന്നാളാണ്, ഒന്ന് വിഷയണേ എന്ന് പറയുന്നു. ഓ തീർച്ചയായിട്ടും, വളരെ വളരെ സ്നേഹത്തോടുകൂടി അമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നമ്മളും പറയുന്നു. അമ്മു, അപ്പു ആൻഡ് ശരത് അവരാണ് സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ വിഷസ് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഇനി നമ്മുടെ കുട്ടികളുടെയൊക്കെ ഉത്തരങ്ങളൊക്കെ വന്ന് ഇങ്ങനെ ഭയങ്കരമായി നിൽക്കുന്ന സമയമാണ്. അപ്പം ഞാൻ നേരെ കുട്ടികളുടെ മെസ്സേജിലേക്ക് പോവാണ്. സമീർ മെസ്സേജ് ചെയ്യുന്നുണ്ട്. സമീറെ, ഞാൻ ആ മെസ്സേജിലേക്ക് വരുന്നതായിരിക്കും. അതിനു മുമ്പ് നമ്മുടെ കുട്ടീസിൻ്റെ മെസ്സേജുകളിലേക്കാണ് നമ്മൾ ഈ സമയത്ത് ഒന്ന് പോകുന്നത് കേട്ടോ. നമ്മുടെ ചോദ്യത്തിനുള്ള മറുപടികളൊക്കെ എല്ലാവരും അയച്ചു തന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ചോദിച്ചതായിരുന്നു, വെനീസ് ഓഫ് ആഫ്രിക്ക എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അവന്തിക്കയുടെ റൈറ്റ് ആൻസർ എത്തിയിട്ടുണ്ട്. ലിജോന്റെ അക്കൗണ്ടിൽ നിന്നും നെസേം നിയെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, കറക്റ്റാണ് കേട്ടോ. കൂടെ തന്നെ ലിജിന്റെ അക്കൗണ്ടിൽ നിന്നും ഇൻസാക് ആൻഡ് ലിസിന്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. സുബിന്റെ അക്കൗണ്ടിൽ നിന്നും സ്റ്റീവ്, സാൻഡ്ര, നോഹ്, ആഹിൽ, ആയിഷ എല്ലാവരുടെയും മെസ്സേജ് ഉണ്ട്. ഫൈസൽ, ഗുഡ് മോർണിംഗ്, ഉറക്കത്തിൽ നിന്നും എണീറ്റ് ഒരു താല്പര്യവുമില്ലാതെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ജോലിക്ക് പോകുന്ന ഓക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ജോലിക്ക് പോകുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഫാസിലിൻ്റെ ഒരു മെസ്സേജ് ഇവിടെ എത്തിയിട്ടുള്ളത്. അബിജാനിക്സൺ റൈറ്റ് ആൻസർ ആണ് കേട്ടോ. കൂടെ തന്നെ ആൽഫ്രഡിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ആൽഫ്രഡും റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നു. ആൽഫ്രഡിൻ്റെ അക്കൗണ്ടിൽ നിന്നും പ്രണവും പ്രാർത്ഥനയുമാണ് മെസ്സേജ് അയക്കുന്നത്, കറക്റ്റാണ് കേട്ടോ. ബാറ്റ്മാൻ റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്, അടിപൊളി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് അനു ജോസിൻ്റെ മെസ്സേജാണ്. അനു ജോസും നമ്മുടെ സ്റ്റീവൻ സാറയാണ് കറക്റ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട്. അവർ അഹമ്മദ് ഷരീഫിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ വരുന്നു. നബ ആൻഡ് മുസൈമിൽ അവരുടെയും കറക്റ്റ് ഉത്തരം കിട്ടിയിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് അക്ഷരയും അക്ഷജും ആണ്. ഗുഡ് മോർണിംഗ് നമ്മുടെ പാർത്ഥിവ് ജോയിൻ ചെയ്യുന്നു, കറക്റ്റാണ് കേട്ടോ പാർത്ഥിവ്. സജിത് ചന്ദ്രൻ്റെ അക്കൗണ്ടിലും റൈറ്റ് ആൻസർ വരുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് റൈറ്റ് ആൻസർ ആയിരിക്കും നമ്മുടെ ബാദി അൽസമാൻ ആൻഡ് അമ്രിൻ ഫാത്തിമയാണ്, ന്യൂട്ടൺ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും, കറക്റ്റാണ് കേട്ടോ. ജോസഫ് ജോണിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇസബൽ, ഇവാന ആൻഡ് സാവിയോ റൈറ്റ് ആൻസർ അയക്കുന്നു. ഐഷ കുട്ടിയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ഫാന്റാസ്റ്റിക് ഡേ വിഷ് ചെയ്തുകൊണ്ട് ആരാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്? ആൽവിസ് ആണ് ജോയിൻ ചെയ്യുന്നത്. ആൽവിസ് മാത്രമല്ല, ആൽബർട്ടും ആൽബർട്ടും ഉണ്ട് കേട്ടോ. വെരി ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും. കൂടെ തന്നെ റൈറ്റ് ആൻസർ പറഞ്ഞുകൊണ്ട് അമാൽഡ ആൻഡ് ഐമലിന ജോയിൻ ചെയ്യുന്നു. റജി വനാടിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ മെസ്സേജ്. സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു മനോഹരമായ ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ ഓരോ നിമിഷവും പുഞ്ചിരിയും സന്തോഷവും നിറഞ്ഞതാകട്ടെ. എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ആൻഡ് ബ്ലെസ്ഡ് വീക്കെൻഡ് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് റജി വനാടിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്ന നമ്മുടെ കാർത്തിക്കാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ്, ടുഡേ ബ്ലെസ്ഡ് വീക്കെൻഡ് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് റജി വനാടിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്ന നമ്മുടെ കാർത്തിക്കാണ് ജോയിൻ ചെയ്യുന്നത്.

നാളുകളിലെ പ്രതീക്ഷകൾക്കാണ് തിളക്കം കൂടുതൽ. ഇന്നത്തെ ഈ പുതിയ രാവിലെ നമുക്ക് പുതിയൊരു ഊർജത്തോടെ തുടങ്ങാം. എല്ലാ റേഡിയോ കേൾവിക്കാർക്കും സ്നേഹം നിറഞ്ഞ നല്ലൊരു ദിവസം എന്ന് പറഞ്ഞിട്ട് ഫൈസ് ബ്രില്യൻറ്റ് സ്കൂളാണ് ആ ഒരു നല്ല മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹിസ സാദിഖിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഹിസ സാദിഖ്. അതുപോലെ തന്നെ നെക്സ്റ്റ് മെസ്സേജ് വന്നിരിക്കുന്നത് ഷഹീർ മുഹമ്മദിന്റെ അക്കൗണ്ടിൽ നിന്നും. ഹാപ്പി ബർത്ത്ഡേ വിഷസ് ടു അവർ ഡിയറസ്റ്റ് കസിൻ നൈസ ഫാത്തിമ, സ്റ്റഡിയിങ് ഇൻ ഈസ്റ്റ് കോസ്റ്റ് സ്കൂൾ, യു എ യിലാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു മോൾക്കാണ് സ്നേഹം നിറഞ്ഞ ആശംസകൾ കൊടുക്കുന്നത്. യുവർ സർപ്രൈസ് വിസിറ്റ് ടു ഖത്തർ മെയ്ഡ് അവർ സമ്മർ വെക്കേഷൻ ലൈവ്ലി. ഓ അടിപൊളി, അപ്പോൾ ആൾവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. വി ഓൾ ലവ് യു നൈസ എന്ന് പറഞ്ഞിട്ട് ഇൽഹാൻ, ഇനാര, ഇവാൻ ഇവരെല്ലാവരും ചേർന്നിട്ടാണ് വിഷസ് പറയുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന നൈസ ഫാത്തിമയ്ക്ക് നമ്മളുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ.

നൗറിൻ ആൻഡ് നസ്റിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഷൻസിന്റെ അക്കൗണ്ടിൽ നിന്നും. ഹായ് നിസ, ഓൾ ലിസ്ണേഴ്സ്. ഹായ് നിസ ആൻഡ് ഓൾ ലിസ്ണേഴ്സ്, ഇറ്റ്സ് സുഹ്നി ആൻഡ് സെയ്ൻ. കല്യാണി പാട്ട് പ്ലേ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഫിറോസ് ആണ് ഗുഡ് മോർണിംഗ് പറയുന്നത്. കൂടെ തന്നെ ഹർഷിക നന്ദികയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ റൈറ്റ് ആൻസർ പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ. ആരാണെന്നറിയാമോ? നമ്മുടെ ബി ഫാമിലി അല്ലേ അത്? അതെ അതെ, കറക്റ്റ് ആണ്, ബി ഫാമിലി ആണ്. ഓക്കെ, ബെൻലിൻ, ബാക്കി പേരുകൾ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, അവരുടെ മെസ്സേജ് ബി ഫാമിലി അല്ലല്ലോ. ഇത് അയച്ചിരിക്കുന്നത് നമ്മുടെ ദേവാങ്കാണ് അയച്ചിരിക്കുന്നത് കേട്ടോ. ദേവാങ്കാണ് റൈറ്റ് ആയിട്ട് തന്നെ ആ ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ചോദ്യം ഒന്നും കൂടെ പറയണം. ചോദ്യം വളരെ സിമ്പിളാണ്. വിച്ച് പ്ലേസ് ഈസ് നോൺ ആസ് ദി വെനീസ് ഓഫ് ആഫ്രിക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. വേഗം ഉത്തരങ്ങൾ അയച്ചോളൂ. ഹൈസാൻ അസലിൻ്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. ആരാധ്യ അഭിലാഷിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ആൻ മറിയ ആൻ സേറക്കുട്ടി ജോയിൻ ചെയ്യുന്നു. രണ്ടുപേർക്കും ഫുൾ ഫാമിലിക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം അറിയിക്കുന്നു. നിതിൻ, സബിത എല്ലാവർക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ മോർണിംഗ് പറയുന്നു. ആൻ മറിയയ്ക്കും സേറയ്ക്കും ഒക്കെ തന്നെ. നെക്സ്റ്റ് വന്നിരിക്കുന്നത്, നെക്സ്റ്റ് മെസ്സേജ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് മാധവും മാനവും ജോയിൻ ചെയ്യുന്നു. ആൻഡ് റൈറ്റ് ആൻസറും അവർ അടിപൊളിയായിട്ട് അയച്ചു തന്നിട്ടുണ്ട്. ഗുഡ് ഡേ വിഷസ് ഫ്രം ജിഷിദ സുബോധ് സമീഹ. വെരി ഗുഡ് മോർണിംഗ് അവർക്കും പറയുന്നു കേട്ടോ. ഇനി ഞാൻ ബാക്കി മെസ്സേജസിലേക്ക് ഈ ഒരു പാട്ടിന് ശേഷം വരാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാട്ടിന് ശേഷം ഞാൻ ബാക്കി എല്ലാവരുടെയും മെസ്സേജസിലേക്ക് വരാം കേട്ടോ. സർവമായ മൂവിയിലെ പാട്ട് ഇന്നലെ ആരാണ് ചോദിച്ചതെന്ന് ഞാൻ മറന്നുപോയി. പക്ഷേ പാട്ട് ദാ നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സമയം 6 മണി കഴിഞ്ഞ് 37 മിനിറ്റാണ്. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613. This is Morning Safari. Morning Safari. Morning Safari. Morning Safari. Malabar Golden Diamonds Morning Safari.
1: Brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: In association with
3: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആണ്. ഒരുപാട് മെസ്സേജുകളുണ്ട്, അപ്പം ഞാൻ അങ്ങനെ സ്പീഡിൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. അതിനു മുമ്പ് ഒരു ബർത്ത്ഡേ വിഷിലേക്ക് കൂടി നമ്മൾ എത്താനായിട്ട് പോവാണ് കേട്ടോ. ഈ ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് അയച്ചിരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന വിപിന് ത്രിലോക്കിൻ്റെ പപ്പയാണ്. അപ്പോൾ വിപിന് വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ശ്രീലക്ഷ്മിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നത്. ത്രിലോക്ക് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ സ്പെഷ്യലായിട്ട് ത്രിലോക്കിൻ്റെ പപ്പ വിപിന് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടിയുള്ളൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

0: ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിപിൻ ശ്രീലക്ഷ്മി, നമ്മളുടെ മങ്കയിലെ നമ്മുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ എന്തായാലും ശ്രീലക്ഷ്മിക്കും ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. കൂടെ തന്നെ ഹലോ ഗുഡ് മോർണിംഗ് ഫ്രം ഹൈസിൻ ആൻഡ് മോയിസ് ആൻഡ് അവർ പപ്പ യൂനിസ് എന്ന് പറഞ്ഞിട്ട് അവർ ഭവൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. കൂടെ തന്നെ നമ്മുടെ ഇയാൻ ഇവ ഈസ ജോയിൻ ചെയ്യുന്നു. കൂടെ നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് ഓക്കെ, എങ്ങനെയാണ് റേഡിയോയിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാമെന്ന് ചോദിക്കുന്നുണ്ട്. ചോദ്യങ്ങൾ ഈ സെയിം നമ്പറിൽ തന്നെ, നിങ്ങൾ ഇപ്പം അയച്ചിരിക്കുന്ന ആ നമ്പറിൽ തന്നെ നമുക്ക് തിരിച്ചയച്ചാൽ മതി കേട്ടോ. ഉത്തരങ്ങളൊക്കെ അതിൽ തന്നെ അയച്ചാൽ മതി. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അബി ഐറിൻ എം ഇ എസിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. നറ്റാഷക്കുട്ടി ഗുഡ് മോർണിംഗ്. ജുവാൻ റയാൻ റിയോൺ അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. സിജോ വോഗീസിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഫ്രം വൈഗാലക്ഷ്മി ജോയിൻ ചെയ്യുന്നു. വൈഗാലക്ഷ്മി മാത്രമല്ല നൊവോറ്റസ്, ആ പേര് കറക്റ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. പിന്നെ മെർസലിൻ, ഇവരെല്ലാവരും ഭവൻസിൽ നിന്നാണ് മെസ്സേജ് ചെയ്യുന്നത്. ജോസഫിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷിഹാബുദ്ദീൻ ചോദിക്കുന്നത് നാളെ വാഹിദിൻ്റെ ബർത്ത്ഡേ ആണ്, ബൈ സാഹിദ് ഒന്ന് വിഷയമോ? തീർച്ചയായിട്ടും അഡ്വാൻസ് ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട വാഹിദിനുള്ള സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നമ്മളും പറയുന്നു. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് ശരത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും അങ്കിതം അർപ്പിതം റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. ഫസ്ലു എൻ കെൻ്റെ റൈറ്റ് ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അമീനും അമാനും ആണ് മെസ്സേജ് അയക്കുന്നത്, കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് ദേവാഞ്ജന ആൻഡ് സൂര്യദേവാണ് റൈറ്റ് ആൻസർ, അവരും അയക്കുന്നു. വിജീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നമ്മുടെ രാംദേവും സ്വാസ്തികയും ജോയിൻ ചെയ്യുന്നു. രാംദേവ് ലാലേട്ടൻ്റെ കൂടെ നിൽക്കുന്ന, ലാലേട്ടൻ്റെ ഒരു പോസ്റ്ററിനൊപ്പം നിൽക്കുന്ന ഒരു കിടിലൻ ഫോട്ടോ, ലാലേട്ടൻ ഫാൻ ആണെന്ന് തോന്നുന്നല്ലോ, മെസ്സേജ് അയച്ചിട്ടുണ്ട്, അടിപൊളി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആ നല്ല ചിരിയാണല്ലോ, ഇത് ആരാ ഇത്? മീവലാണല്ലേ. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു നൈസ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഹെയർ കട്ട് ഇന്നലെ ചെയ്തു അല്ലേ, പക്ഷെ കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ടല്ലോ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട് ക്യൂട്ടത്തിയായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി മീവൽ, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. നെക്സ്റ്റ് ഫൈസ് കേറ്റിയാണ്, ക്വസ്റ്റ്യൻ കേൾക്കാൻ വൈകിപ്പോയി, അതുകൊണ്ട് ആൻസർ നൽകാനും വൈകിപ്പോയി, പക്ഷേ കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഷംലത്തിൻ്റെ ഒരു മെസ്സേജാണ് എത്തിയിട്ടുള്ളത്. വെഡിങ് ആനിവേഴ്സറി വിഷസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ, വൈഫ് നാട്ടിൽ കേൾക്കുന്നുണ്ടല്ലേ. മെസ്സേജ് ഇങ്ങനെയാണ്, നൌഷാദാണ് മെസ്സേജ് അയക്കുന്നത്. ഹായ് നിസ, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ആനിവേഴ്സറി ആണ്, വെഡിങ് ആനിവേഴ്സറി ആണ്. ഓ, നമ്മുടെ പ്രിയപ്പെട്ട ലിസ്ണർ നൌഷാദിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. അപ്പം വൈഫ് നാട്ടിൽ കേൾക്കുന്നുണ്ട്. വൈഫിനും രണ്ടുപേർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഷംലത്ത് എന്നാണ് പേര്, അവരുടെ 14-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. അപ്പം ഷംലത്ത് ആൻഡ് നൌഷാദ് നമ്മളുടെ സ്നേഹത്തോടെയുള്ള സ്പെഷ്യൽ വിഷസ്. കൂടെ തന്നെ തനൈയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. തനൈ റൈറ്റ് ആയിട്ട് തന്നെയാണ് നമ്മളുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. സലീമിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെബിൻ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ്. ഒരു ടമാർ പഠാർ ഡേ വിഷ് ചെയ്യുന്നു, അടിപൊളിയായിട്ട്. ഇങ്ങനത്തെ കുറേ കുറേ സംഭവങ്ങൾ ഹെബിൻ്റെ കയ്യിലുണ്ട്. ഹെബിനിങ്ങനെ കുറേ കുറേ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇത് കൊള്ളാം കേട്ടോ, ടമാർ പഠാർ ഡേ. ഡെറക്കിൻ്റെ അക്കൗണ്ടിൽ നിന്നും നമ്മളുടെ സീരക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഭവൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ ലവ് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. രാകേഷിൻ്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഓ, ഐ ഹാവ് എ പ്രസൻറ്റേഷൻ, വിഷിംഗ് ഓൾ ദ ബെസ്റ്റ് ടു എവറി പ്രസൻറ്റേഴ്സ് ബൈ പ്രണവ് ഫ്രം ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂൾ. പ്രണവേ തകർക്കൂട്ടോ. നെക്സ്റ്റ് അരുൺ തോമസ്, നിസമ ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി വീക്കെൻഡ്. തീർച്ചയായും ഹാപ്പി വീക്കെൻഡ്, ഗുഡ് മോർണിംഗ്. അനുരാജിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ളൊരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ ദാസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ദർശന്താണ് മെസ്സേജ് അയക്കുന്നത്, എം ഇ എസിലാണ് പഠിക്കുന്നത്. അനീഷ് ജോർജിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് അനീഷ്. സുനീഷ് കുമാറിൻ്റെ ഗുഡ് മോർണിംഗും എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വിജയകരമായിട്ട് നമ്മളെല്ലാവരുടെയും മെസ്സേജിലേക്ക് എത്തി, അതാണ് അടിപൊളി. എല്ലാവരുടെയും പേരുകൾ ഞാൻ വായിച്ചു എന്നുള്ള വിശ്വാസത്തിൽ അടുത്ത പാട്ടിലേക്കല്ല, അടുത്ത ചെറിയൊരു ബ്രേക്കിലേക്ക് നമ്മളെത്താനായിട്ട് പോവുകയാണ്. അതിനുശേഷം അടുത്ത മണിക്കൂറിൽ ഇനി വിശ്വാസം വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലൂടെ ഇന്ന് ഉത്തരങ്ങൾ അയച്ചു എന്ന എല്ലാ കുട്ടീസിനുമുള്ള വലിയൊരു സ്നേഹം അറിയിക്കുന്ന കേട്ടോ. എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ആ ഒരു വെനീസ് ഓഫ് ആഫ്രിക്ക എവിടെയാണ് എന്നുള്ള സ്ഥലത്തിൻ്റെ ഫോട്ടോസും ആ ഒരു ഭാഗം, ആ ഒരു ലേക്ക് എവിടെയാണ് എൻ്റെ ഡീറ്റെയിൽസും ഒക്കെ തന്നെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിനുള്ളൊരു വലിയ സ്നേഹം എല്ലാവർക്കും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കുട്ടി ഈ ബ്രേക്കിലേക്കാണ് ഇനി പോകുന്നത് കേട്ടോ. അതിനുശേഷം അടുത്ത മണിക്കൂറിൽ ഇനി ബാക്കി വിശേഷങ്ങൾ.
1: You are listening to Radio Sunoo 91.7 FM, Qatar's favorite radio station. കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തു.
2: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026 തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
1: UNCC ഹോൾ 5 എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് ഓർ കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
2: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്, കോൾ 4455 7730 ഓർ 5009 5454.
1: വിസിറ്റ് www.kidsexpo.qa.
3: ഹായ്, ഞാൻ സോന നായർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്.
4: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
5: ഹായ്, ഞാൻ സുജാ ചേച്ചിയാണ്.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബൂഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആണ്. സെപ്റ്റംബർ 17 തീയതിയാണ്. 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് തേഴ്സ്ഡേ ആണ്. മോർണിംഗ് സവാരി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഒരുപാട് പേരുടെ മെസ്സേജുകളുണ്ട്. നവാസ് ബാവ, ഹായ് നിസ, ഗുഡ് മോർണിംഗ്, എന്താണ് വിശേഷം, എല്ലാവർക്കും സുഖമല്ലേ? ഓ സുഖം, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അബ്ദുൾ റഹീമിൻ്റെ അക്കൗണ്ടിൽ നിന്നും, ഗുഡ് മോർണിംഗ്, ടുഡേ റഫമോൾ ഗോയിങ് ഫോർ സ്പെൽ ബി ഫിനാലെ. ഓ ആണല്ലേ, അടിപൊളി അടിപൊളി. മോൾക്കുള്ള സ്പെഷ്യൽ വിഷസ് നമ്മൾ പറയുന്നു. ശാന്തിനി കേതൻ സ്കൂളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മോൾക്ക് എല്ലാവിധ ആശംസകളും അഡ്വാൻസ് വിഷസും പറയുന്നു. കൂടെ തന്നെ ജോണിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇവ എലിസ് ജോൺ മെസ്സേജ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഹിസ സാദിഖിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, എൻ്റെ മകളുടെ 7th ബർത്ത്ഡേ ആണ്, നാളെ വിഷ് ചെയ്യണം. നമുക്ക് ഇന്ന് വിഷ് ചെയ്താലോ, നാളെ ഫ്രൈഡേ ആണല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. പേര് ഹിസ സാദിഖ് എന്നാണ്. അപ്പോൾ എന്നാലും അഡ്വാൻസ് ആയിട്ട് മോൾക്ക് വളരെ സ്നേഹത്തോടുകൂടി ഹിസ സാദിഖിനുള്ളൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ ഇത് അഡ്വാൻസ് ആയിട്ട് പറയുന്നു കേട്ടോ.

ഗുഡ് മോർണിംഗ് നിസ ഹാപ്പി വീക്കെൻഡ് എന്ന് പറഞ്ഞിട്ട് അബിൻ തോമസ് എത്തിയിട്ടുണ്ട്. അബിനും ഫാമിലിക്കും നല്ലൊരു വീക്കെൻഡും സ്പെഷ്യൽ ഡേയും ഒക്കെ വിഷ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് നിസ എന്താണ് വിശേഷം എന്ന് ചോദിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. മോർണിംഗ് സവാരിക്കൊപ്പം കൂടെ കൂടിയിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഒപ്പം ഫോക്കസ് മെഡിക്കൽ സെന്ററിലെ എല്ലാ സ്റ്റാഫിനും സ്പെഷ്യൽ ഹാപ്പി വീക്കെൻഡ് മോർണിംഗ്. ലീവ് കഴിഞ്ഞ് ഇന്ന് നാട്ടിൽ നിന്നും തിരിച്ചു വരുന്ന ടിജോ ബ്രദറിന് എല്ലാവിധ ആശംസകളും ഒപ്പം നല്ലൊരു സോങ്ങും ഡെഡിക്കേറ്റ് ചെയ്യണം. എല്ലാവർക്കും അടിപൊളി ഹാപ്പി വീക്കെൻഡ്. കൂടെ കൂടുന്നത് ഷിഹാബ്, സനലേഷ്, ഡോക്ടർ നാജിയ, അൻസ, ശില്പ, മിസാജ ആൻഡ് ക്രിസ്റ്റീന, എല്ലാവർക്കും നല്ലൊരു ഡേ സ്പെഷ്യലി പറയുന്നു കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം എന്ന് പറഞ്ഞിട്ട് ഡി കെയുടെ അക്കൗണ്ടിൽ നിന്നും നല്ലൊരു ശുഭദിനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജും വന്നിട്ടുണ്ട്. സെബാസ്റ്റിൻ്റെ മെസ്സേജുണ്ട്. സെബാസ്റ്റിൻ പോൾ ആണ് മെസ്സേജ് അയക്കുന്നത്. ജോൺ പോൾ ആണ് കേട്ടോ, ബിർളയിൽ നിന്നാണ് ജോൺ പോളിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഷിബു ഇബ്രാഹിം, എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് വിഷ് ചെയ്യുന്നു. അഷ്കർ പി ഹംസയുടെ വീക്കെൻഡോട് ഹാപ്പി വീക്കെൻഡ് വിഷസ് എത്തിയിട്ടുണ്ട്. നീതി മോഹൻ്റെ മെസ്സേജുണ്ട്. എൻ്റെ മെസ്സേജ് വായിച്ചില്ലല്ലോ, ഇതാരാണ് ഓക്കെ ഇത് പറഞ്ഞിരിക്കുന്നത്. റിസ്വ ബിന്ത് റിഫാസ് ആണ് കേട്ടോ, ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. എൻ്റെ നെയ്ബർ ഫ്രണ്ടിന് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. റിത്വ ബിന്ത് റിഫാസിനും കൂടെ തന്നെ ഫ്രണ്ടിനും നമ്മളുടെ സ്നേഹം ആൻഡ് സ്പെഷ്യൽ വിഷസ് പറയുന്നു. ആന്റണി സിജു ഗുഡ് മോർണിംഗ്, അർഷദ് ഗുഡ് മോർണിംഗ്. പിന്നെ വന്നിരിക്കുന്ന നെക്സ്റ്റ് ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത് ഗൈഡ് എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ്. ഷിനാദ് വേണു അഖിൽ അവരാണ് മോർണിംഗ് മെസ്സേജ് പറഞ്ഞിട്ടുള്ളത്. വെരി വെരി ഗുഡ് മോർണിംഗ്. ജസ്റ്റ് ചേച്ചിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എത്തിയിരിക്കുന്നത് അജേഷ് വയലിലാണ്. ഇന്നലത്തെ ദിവസം അജേഷ് ഒരുപാട് ഗംഭീരമായിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നും കുറച്ചധികം കാര്യങ്ങൾ അജേഷ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ അജേഷെ. അതുപോലെ തന്നെ നെക്സ്റ്റ് മെസ്സേജ് സുനിലിൻ്റെ ഒരു മെസ്സേജും ഇവിടെ കിട്ടിയിട്ടുണ്ട്. സുനിലിൻ്റെ ഒരു ഫോട്ടോയൊക്കെ എനിക്കിവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി സുനിലെ, ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് കുറച്ചധികം സമയമായിട്ട് സമീർ ഇങ്ങനെ നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട റേഡിയോ സുനോയിലെ പ്രിയപ്പെട്ട ആർ ജെക്ക് ഒരു വലിയ ഹലോ. ഇത് ദുബായിൽ നിന്നും സമീറാണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ സ്വന്തം 96 ക്ലാസ്മേറ്റ്സ് ഗ്രൂപ്പിലുള്ള എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് സമീർ, മുജീബ്, ഹാഷിർ, സജീർ, രജനി, അറാഫത്ത്, ഹസീന, സുമയ്യ, സ്വപ്ന എന്നിവർക്ക് ഈ പാട്ട് സ്നേഹപൂർവ്വം ഡെഡിക്കേറ്റ് ചെയ്യണം. പഠിച്ച കാലം കഴിഞ്ഞിട്ട് വർഷങ്ങൾ ഒരുപാടായെങ്കിലും ക്ലാസ് റൂമിലെ ആ സൗഹൃദവും ചിരിയും ഒക്കെ ചെറിയ ചെറിയ കുസൃതികളും ഇന്നും ഞങ്ങളുടെ മനസ്സിൽ ഫ്രഷ് തന്നെയാണ്. അതുകൊണ്ട് പഴയ ഓർമ്മകളിലേക്ക് ഒന്ന് തിരിച്ചു പോകാനായിട്ട് മമ്മൂക്കയുടെ ജോണി വാക്കർ സിനിമയിലെ പാട്ടാണ് റേഡിയോ സിനിമയിലൂടെ കേൾക്കാനായിട്ട് ഞങ്ങൾ കാതോർത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഒരു വലിയ മെസ്സേജാണ്. കുറച്ചധികം സമയമായിട്ട് അവരിങ്ങനെ ആ ഒരു പാട്ട് തരുമോ തരുമോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഈ ഒരു ചെറിയൊരു അഭ്യർത്ഥന റേഡിയോസിനോട് വലിയൊരു സ്നേഹത്തോടെ സ്വീകരിച്ച് ഈ പാട്ട് ഞങ്ങൾ 96 ക്ലാസ്മേറ്റ്സിനായിട്ട് പ്ലേ ചെയ്യണേ എന്ന് പറയുന്നു. കാരണം ചില സൗഹൃദങ്ങൾ പഴയതാകില്ല. കാലം മാറിയാലും ക്ലാസ്മേറ്റ്സ് മാറില്ല. ഓർമ്മകൾക്കെന്നും ഒരേ താളമായിരിക്കും. ഞങ്ങളുടെ ഓർമ്മകൾക്ക് വീണ്ടും സംഗീതത്തിൻ്റെ ചിറകുകൾ നൽകുന്ന പ്രിയപ്പെട്ട റേഡിയോസിനോയ്ക്കും പ്രിയപ്പെട്ട ആർജയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ പാട്ട് കേൾക്കുമ്പോൾ ഞങ്ങളുടെ 96 ബാച്ചിലെ എല്ലാവരുടെയും മുഖത്ത് ഒരു പുഞ്ചിരി വിരിയും എന്നുള്ളത് ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് സമീറിൻ്റെ ആയിരുന്നു ആ ഒരു മെസ്സേജ്. സമീർ മാത്രമല്ല, സമീറിൻ്റെ പല സുഹൃത്തുക്കളും നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, പാട്ട് വന്നില്ലല്ലോ പാട്ട് വന്നില്ലല്ലോ എന്ന്. തീർച്ചയായിട്ടും ആ പാട്ടിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. സാഗറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് വെരി വെരി ഗുഡ് മോർണിംഗ് സാഗർ. അപ്പോൾ എന്നാൽ ഇവർ കുറേ സമയമായിട്ട് നമുക്ക് മെസ്സേജ് അയക്കുമായിരുന്നു ആ ഒരു പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 96 ബാച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ആ പാട്ട് തന്നെ ഇനി പ്ലേ ചെയ്യുന്നു. ജോണി വാക്കർ സിനിമയിൽ ദാസേട്ടൻ്റെ മനോഹരമായ ശബ്ദത്തിൽ ആ ഒരു ബ്യൂട്ടിഫുൾ പാട്ടിലേക്ക് നമ്മൾ വരികയാണ്. സമയം 7 കഴിഞ്ഞ് 12 മിനിറ്റാണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ. സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ തനിഷ്ക്. As vibrant as you.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
0: Morning Safari.
2: Only on Radio Suno 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
4: Just feel like you're home.
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ ഗുഡ് മോർണിംഗ് നിസ അബിദിന്റെ മെസ്സേജ് ആണ്. വെരി വെരി ഗുഡ് മോർണിംഗ്. എൻ്റെ പാട്ടിനായിട്ട് ഞാൻ ഇനിയും എത്ര വെയിറ്റ് ചെയ്യണം? ഓക്കെ, ഞാൻ പാട്ട് വെച്ചിട്ടില്ല. ഓക്കെ, നമ്മൾ പറയുന്നതിലല്ല നമ്മുടെ വാക്കിൻ്റെ വില, അത് പ്രവർത്തിച്ച് കാണിച്ച് കൊടുക്കലാണ് വേണ്ടത്. ഇത് നമ്മുടെ അഷ്ടമിയാണെങ്കിൽ എപ്പോഴും പ്ലേ ചെയ്ത് തരുമായിരുന്നു. ഫീലിംഗ്സ് ആഡ് അഷ്ടമി ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ മെസ്സേജുകൾക്കിടയിലൊന്ന് വിട്ടുപോയതായിരിക്കും കേട്ടോ. ഞാൻ എന്തായാലും പ്ലേ ചെയ്തായിരുന്നായിരിക്കും. അബിദിൻ്റെ മെസ്സേജ് ഉണ്ട്. ഞാനിങ്ങനെ എന്താ ഈ പറയുന്ന പോലെ ഭയങ്കര ഓർമ്മശക്തി ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ട് വിട്ടുപോകാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പ്ലേ ചെയ്തുതരാം. ഫൈസലിൻ്റെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഹൃദയങ്ങളെ സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ചേർത്ത് പിടിച്ച് നിറവെളിച്ചം എന്ന വാട്സപ്പ് കൂട്ടായ്മ ഇന്ന് 3 വർഷങ്ങൾ പിന്നിടുകയാണ്. നമ്മളെല്ലാവരും സഹോദരങ്ങളെ പോലെ ചേർത്ത് പിടിച്ച ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവരുടെ സ്നേഹത്തിനും കരുതലിനും നിറയെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒത്തൊരുമയുടെ തിളക്കമുള്ള ഈ സൗഹൃദ യാത്രയിൽ ഇന്നും ഒന്നായി നമുക്ക് മുന്നേറാം. ഇനിയും ഈ കൂട്ടായ്മ മുന്നോട്ട് പോകട്ടെ. നിറവെളിച്ചം എന്ന ഗ്രൂപ്പ് ഇനിയും നമ്മൾ ചേർത്ത് പിടിക്കുന്നു. അഡ്മിൻസ് ഫൈസൽ വലപ്പാട്, ജാസ്മിൻ ഷാജി, നൌഷാദ് ഫൈസൽ ചാവക്കാട്. ഇത് വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വായിച്ചു കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അമീൻ അഫ്സൽ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്. അമീൻ ഷിഹാബ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഷിഹാബിനും. നല്ലൊരു മോർണിംഗ് വിഷയം അമീൻ അഫ്സൽ പറയുന്നത്. നിസയ്ക്ക് ഇച്ചിരി അറബി കൂടുതലാണ്, സത്യം. അമീൻ അത് മനസ്സിലാക്കി. ഇച്ചിരിയല്ല, കുറച്ച് അധികം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇച്ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകല്ലേ, അപ്പോൾ കുറച്ച് അധികമാണെന്ന് പറയേണ്ടി വരും. ഏതായാലും രസതന്ത്രം ആറ്റിൻകര സോങ് ആണ് കേട്ടോ. അത് അദ്ദേഹം കുറച്ച് ദിവസമായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതായത് ഇങ്ങനെ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതെന്തായാലും ഇന്ന് പ്ലേ ചെയ്യാം കേട്ടോ. ഇന്ന് പ്ലേ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ഞാൻ ഓണെയറിൽ പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും ഞാനത് പ്ലേ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. ഞാനത് കണ്ടുപിടിച്ച് താങ്കൾക്ക് വേണ്ടി അത് ആറ്റിൻകരയോരത്ത് എന്തായാലും അടുത്ത പാട്ടായിട്ട് തന്നെ ആ പ്രശ്നം അങ്ങോട്ട് ഇവിടെ തീർക്കാം നമുക്ക്. അതങ്ങോട്ട് സെറ്റാക്കാം നമുക്ക്. ഓക്കെ, അടുത്ത പാട്ടായിട്ട് ഞാനത് പ്ലേ ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ മറക്കാതെ നമ്മൾ ഓർക്കേണ്ട ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കേട്ടോ. ഇന്ന് സെപ്റ്റംബർ 17 എന്താണ് ഈ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു ദിവസമാണ് സെപ്റ്റംബർ 17 എന്ന് പറയുന്നത്. ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ സംസാരം, അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു മൊബൈൽ ഫോൺ വിളി നടന്നത് ഇന്നത്തെ ദിവസമായിരുന്നു. അതിന് 30 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രത്യേകത ഇന്നത്തെ ഈ സെപ്റ്റംബർ 17 കേട്ടോ. അന്ന് വരെ ലാൻഡ് ഫോണുകൾ മാത്രം ഉപയോഗിച്ചിരുന്ന മലയാളികൾക്കിടയിലേക്ക് മൊബൈൽ എന്ന് പറയുന്ന ഒരു വിസ്മയം അവതരിപ്പിക്കപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്, സെപ്റ്റംബർ 17 എന്ന് പറയുന്നത്. ലാൻഡ് ഫോണുകൾക്കിടയിൽ നിന്ന് മൊബൈൽ എന്ന് പറയുന്ന ആ ഒരു സംഗതി മലയാളികൾക്കിടയിലേക്ക് എത്തുന്നു. പിന്നീട് അതിൽ വന്ന മാറ്റങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഏതൊക്കെ തരത്തിലുള്ള വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു, അല്ലെങ്കിൽ ആ സമയത്ത് എൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നോക്കി പോകുന്ന സമയത്ത് ഔട്ട് ഗോയിങ് റേറ്റിന് അന്ന് 16 രൂപയായിരുന്നു അന്നത്തെ റേറ്റ് എന്ന് പറയുന്നത്. സാധാരണക്കാർക്ക് ആ സമയത്ത് ആ ഒരു റേറ്റ് അത്രമാത്രം ചിന്തിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല എന്നുള്ളതാണ് ആ സമയത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ പഴയ മൊബൈൽ ഫോൺ വിശേഷങ്ങൾ സംസാരിച്ച് പോവുകയാണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത്? ചിലപ്പം റിംഗ് ടോൺ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും. ഫേവറേറ്റ് ആയിട്ടുള്ള റിംഗ് ടോൺസ് മനസ്സിലേക്ക് വരുന്നുണ്ടാകും. അങ്ങനെ ഒപ്പം തന്നെ നമ്മൾ ആദ്യം നമ്മുടെ കൈകളിലേക്ക് എത്തിയ ഫോൺ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് ഒരുപാട് നല്ല മെമ്മറീസ് നൽകുന്നുണ്ട് അല്ലേ. അപ്പം ആദ്യം നിങ്ങളുടെ ഫോൺ ഏതായിരുന്നു എന്നുള്ള വിശേഷങ്ങൾ, അതോടൊപ്പം തന്നെ റിംഗ് ടോൺ റിലേറ്റഡ് ആയിട്ടുള്ള വിശേഷങ്ങൾ ഒക്കെ തന്നെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആദ്യ മൊബൈൽ ഫോൺ വിശേഷങ്ങൾ പങ്കുവെച്ച് നമുക്കിന്ന് പോകാം എന്ന് കരുതുന്നു. കാരണം കേരളം മൊബൈൽ ഫോണിൽ സംസാരിച്ച് തുടങ്ങിയിട്ട് ഇന്ന് 30 വയസ്സ് തികയുകയാണ്, അല്ലെങ്കിൽ 30 വർഷങ്ങൾ പിന്നിടുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ആ ഒരു മൊബൈൽ ഫോൺ വിശേഷങ്ങളാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. വിളിച്ചോളൂ 444-444-917.

0: ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
1: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
0: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ് ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
1: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
0: ഡോണ്ട് മിസ് ഇറ്റ്. വേഗമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിക്കൂ. സേവ് ബിഗ്.
2: കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തൂ.
3: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026 തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
2: QNCC ഹാൾ 5 ൽ എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് ഓർ കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
3: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്, കോൾ 4455-7730 ഓർ
2: പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
3: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്, കോൾ 4455-7730 ഓർ 500.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just

0: ഫോർ ദി പീപ്പിൾ മൂവിയിലെ ഒരു അടിപൊളി പാട്ട് അങ്ങോട്ട് കേട്ട് കഴിഞ്ഞ സമയമാണ്. സമയം 7 മണി കഴിഞ്ഞ് 43 മിനിറ്റാണ്. കേരളം മൊബൈൽ ഫോണിൽ സംസാരിച്ച് തുടങ്ങിയിട്ട് 30 വയസ്സായിട്ടുണ്ട്. അപ്പൊ എന്തായാലും നല്ല നല്ല മെമ്മറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കൂടെ ഇന്ന് ആദ്യം ജോയിൻ ചെയ്യുന്നത് അഗ്രജനാണ് കേട്ടോ. കുറച്ച് എന്താ പറയാ, രസമുള്ള വിശേഷങ്ങൾ അദ്ദേഹം നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യാണ്.
1: മെമ്മറി 28 വർഷം മുമ്പുള്ള കാര്യമാണ്. ഇന്ന് ആൽക്കട്ടലിന്റെ ഫോണാണ് കിട്ടിയത് എനിക്ക് നാട്ടിൽ. അത് റേഞ്ച് ഒന്നുമില്ല, വളരെ കുറവ് റേഞ്ചേ ഉള്ളൂ. അത് വീട്ടിൽ മേടിച്ചു പോകണമെന്ന് വെച്ചാൽ ഭാര്യ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയി. അപ്പൊ ഇതിന്റെ റിംഗ് ടോണ് ചെറിയ സൗണ്ട്, പിന്നെ വൈബ്രേറ്റ് ചെയ്യും, ഭയങ്കര നീള ഫോണ് ആന്റിനി കേട്ട് അത് വൈബ്രേറ്റ് ചെയ്ത് ബൂം ബൂ ബു ബു ബു ബൂ എന്നുള്ള സൗണ്ട് വരികയാണ്. അതായത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തിട്ടേ ഓടി എന്റെ അടുത്ത് ഓടി വന്നു. അതിപ്പൊ പൊട്ടി നിറക്കി തോന്നുന്നുണ്ട്, ആകെ ചീർന്ന് ബഹളൊക്കെ ഉണ്ടാക്കിണ്ടെന്ന്. കണ്ടിട്ടില്ലല്ലോ ഈ സാധനം. അത് ഇന്നും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അതിനുശേഷം പിന്നെ മോട്ടോറോള വന്നു, പിന്നെ പല രാജ്യത്ത് പോയി പല സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് പുതിയ പുതിയ ഫോണൊക്കെ വന്ന്. അന്ന് ഈ ഫോണൊക്കെ നമ്മൾ സിനിമ തിയേറ്ററിലൊക്കെ പോയിട്ട് 10-3 ആൾക്കാർ നിൽക്കുന്നതിന്റെ ഇടയില് ഈ ഒരു കോള് വരുമ്പോ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കും.
0: ഭയങ്കര ഗമയാണ്,
1: ഭയങ്കര ഗമയാണ്. പോക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആന്റിനി അങ്ങനെ പുറത്തു നിൽക്കും. അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയുമ്പോ ആന്റിനി വന്നിട്ട് നമ്മൾ താടിയില്ലുമ്പോ തട്ടും.
0: ഇന്ന് ഓർക്കുമ്പോ കോമഡി ആണെങ്കിൽ അന്ന് ഭയങ്കര സംഭവമായിരുന്നു അല്ലേ?
1: ഭയങ്കര സംഭവല്ലേ. പിന്നെ നമ്മൾ പുറത്തേക്ക് പോയിലടുത്ത് നിൽക്കുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടൊക്കെ പോണ സമയത്ത് അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ പറയും എന്റെ മോളെ ഒന്ന് വിളിക്കണം, ഫോണൊന്ന് തായോ എന്ന് പറയും. അപ്പൊ 4 രൂപയാണ് അവിടെ പോയി മൊബൈലിൽ നിന്ന് വിളിക്കണേ. നാളെ ഫോൺ മേടിച്ചിട്ട് ലാൻഡ് ഫോണിലേക്ക്, പിന്നീടാണ് ലാൻഡ് ഫോണിലേക്ക് വിളിക്കുമ്പോൾ എല്ലാ മാറ്റങ്ങളും വന്നപ്പോ ഇത്രയും കുറഞ്ഞ കാശിന് എത്തിയത്.
0: പിന്നിപ്പോ എന്ത് മാത്രം മാറ്റങ്ങൾ നമ്മൾ കണ്ടു അല്ലേ?
1: പിന്നല്ല, ചിമ്മിനി വിളക്കോട്ട് ആലോചിക്കുമ്പോൾ വരെ കണ്ട ആൾക്കാരല്ലേ.
0: അതാണ് പൊളി. ശരി എന്നാ, താങ്ക് യു സോ മച്ച്, ബൈ ബൈ ബൈ. അഗ്രജൻ അദ്ദേഹമായിരുന്നു സംസാരിച്ചത്. കുറച്ച് പഴയ മെമ്മറീസിലേക്കൊക്കെ ആള് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ രസമുള്ള വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരള മൊബൈൽ ഫോണിൽ സംസാരിച്ചു തുടങ്ങിയിട്ട് 30 വർഷങ്ങൾ പിന്നിടുന്ന ഒരു ദിവസമാണ് 1996 സെപ്റ്റംബർ 17 കേരളത്തിലേക്ക് ആദ്യ മൊബൈൽ കോൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു വിശേഷങ്ങളിലൂടെ നമ്മൾ പോകുന്ന ടൈമാണ്. നിങ്ങൾക്കും വിളിക്കാം, നല്ല മെമ്മറീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. 444-4917 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി, 500-9017 എന്ന നമ്പറിലേക്ക്. ഇനി ഒരു കുട്ടി ബ്രേക്കിലേക്ക് പോവാണേ.
2: സ്വർണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സൂൺ അറ്റ് അൽവർദാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ് ജ്വല്ലറി ബൈങ് മെയ്ഡ് ഈസിയർ. Terms and conditions apply.
3: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൻ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ. ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം. ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൻ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.

മങ്കാത്തയിൽ ഒരു കിഡിലൻ പാട്ട് അങ്ങനെ കേട്ട് കഴിഞ്ഞ സമയമാണ് റാഷിദ് കുറച്ചു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പവറേഷ് പാട്ട് പോരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഒപ്പം തന്നെ നമ്മളിങ്ങനെ മൊബൈൽ ഫോൺ മെമ്മറീസും കാര്യങ്ങളൊക്കെ സംസാരിച്ചു വരുന്ന കൂട്ടത്തിൽ വളരെ സ്പെഷ്യൽ ആയിട്ടൊരു കാര്യം കൂടിയുണ്ട്. നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും എന്നുള്ളതാണ് കേട്ടോ. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്കൊരു പുതിയ ഭാവം നൽകുകയാണ് നമ്മുടെ തനിഷ്കിന്റെ പുതിയ കളർ സ്റ്റോൺ കളക്ഷൻ എന്ന് പറയുന്നത്. ഗാർഡൻ ഓഫ് ജംസ് എന്നുള്ളതാണ്. പാരമ്പര്യത്തിന്റെ ആ ഒരു ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒക്കെ ഒത്തുചേർന്ന് ഉള്ള ആ ഒരു ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ വളരെ വളരെ ഗംഭീരമായിട്ടാണ് നമുക്ക് അരികിലേക്ക് എത്തിയിട്ടുള്ളത്. സബ്റ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ, ഡിന്നറിനാണെങ്കിലും നമ്മുടെ ഫാമിലി ഫംഗ്ഷൻ ആണെങ്കിലും ഓഫീസിലെ സ്പെഷ്യൽ ഡേ ആണെങ്കിലും ഒക്കെ ഒരുപോലെ നമുക്ക് അണിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോറിലേക്ക് പോയിക്കോളൂ, അത് വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നേരിൽ കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ tanishq.ae എന്നുള്ളതിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി. ആ ഒരു വെബ്സൈറ്റിലേക്ക് ഒന്ന് പോയാൽ മാത്രം മതി. tanishq.ae എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ നിറങ്ങളുടെ ആഘോഷ വിശേഷങ്ങൾ ആഭരണങ്ങളിലേക്കും എത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിഡിലൻ പാട്ടിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ആഡ് മൂവിയിലെ പാട്ട്.

0: this Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: സുനോ അപ്ഡേറ്റ്സ്. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. വേനൽക്കാലത്ത് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം അവസാനിച്ചെങ്കിലും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പ്രതിരോധ നടപടികൾ തുടരണമെന്ന് തൊഴിൽ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ദുബായിൽ നടക്കുന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ ശ്രദ്ധാകേന്ദ്രമായി ഖത്തർ എയർവേസ്. പ്രീമിയം യാത്രാ സൌകര്യങ്ങളിലെയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലെയും ഏറ്റവും പുതിയ മുന്നേറ്റങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ലോകോത്തര വേദിയായ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ ഖത്തർ എയർവേസ് ശ്രദ്ധ നേടിയത്. 12th ഖത്തർ പേഷ്യന്റ് സേഫ്റ്റി വീക്കിന് ഇന്ന് തുടക്കം. സേഫ് കെയർ ഫോർ ലൈഫ് എന്നതാണ് തീം. September 18 വെള്ളിയാഴ്ച 974 ബീച്ചിൽ ഫ്ലോട്ടിസ് ഫെസ്റ്റിവൽ ഒരുക്കി മുനിസിപ്പാലിറ്റി മന്ത്രാലയം. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഫ്രീ സ്വിമ്മിംഗ് സോൺ, സ്ത്രീകൾക്ക് പ്രത്യേകമായ ഇടങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ദിവസം മുഴുവൻ ലൈഫ് ഗാർഡുകളുടെ സേവനവും സുരക്ഷിതമായ മറ്റ് സൌകര്യങ്ങളും ബീച്ചിൽ ലഭ്യമായിരിക്കും. മുതിർന്നവർക്ക് 35 ഖത്തറി റിയാലും 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 15 ഖത്തറി റിയാലുമാണ് പ്രവേശന നിരക്ക്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രവേശനം സൌജന്യമാണ്. വാഹനങ്ങൾക്കുള്ള എൻട്രി പാസിന് 150 ഖത്തറി റിയാലാണ് നിരക്ക്.
1: സുനോ അപ്ഡേറ്റ്സ്.
2: This is Radio Suno 91.7 FM,
1: Qatar's happiness frequency. Now available on Vodafone Shuf app.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക് ചീസ് യോഗർട്ട് ലബ്ന എക്സ് മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കുന്നത്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമോർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: റേഡിയോ സുനോ 91.7 FM.
1: ഖത്തർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
4: You're listening to Radio Suno 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel like you're
5: home. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. സെപ്റ്റംബർ 17 വ്യാഴാഴ്ച ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത, ഇങ്ങനെ സംസാരിച്ചു വന്ന സമയത്ത് ഒരുപാട് പേരുടെ നല്ല നല്ല മെമ്മറീസ് ഇങ്ങനെ നമ്മൾ കേട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കേരളം മൊബൈൽ ഫോണിൽ സംസാരിച്ച് തുടങ്ങിയിട്ട് 30 വയസ്സ് തികയാണ്. ഒരു സെപ്റ്റംബർ 17 1996 കേരളത്തിലേക്കുള്ള ആദ്യത്തെ ആ ഒരു മൊബൈൽ കോൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വിശേഷങ്ങൾ പറഞ്ഞു വന്നപ്പം പലരും നല്ല നല്ല കുഞ്ഞു കുഞ്ഞു മെമ്മറീസിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മളുടെ കൂടെ ഒരാൾ കൂടി മോർണിംഗ് സവാരിയിലേക്ക് ജോയിൻ ചെയ്യാണ്. ആ ഒരു നല്ല വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട്.
6: 2000 ഗൾഫിൽ നിന്ന് ഒരാള് ഒരു ഫോൺ കൊണ്ടുവന്നായിരുന്നു, ഒരു ആന്റിനയൊക്കെ ഉള്ള ഒരു ഫോൺ കൊണ്ടുവന്നായിരുന്നു. മോട്ടറിലുള്ള ആന്റിന ഉള്ള ഒരു ഫോൺ ആയിരുന്നു അന്ന്. അപ്പൊ അത് വലിയ ഫോണായിരുന്നു. അത് കുറച്ച് ദിവസം ഉപയോഗിച്ചു, അത് വേറെ ഒരാൾ ചോദിച്ചങ്ങ് കൊടുത്തു. അതിനുശേഷം പിന്നെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3310 നോക്കിയ, എല്ലാവരുടെയും ഫേവറേറ്റ് സാധനം.
5: അത് ഓൾ ടൈം ഫേവറേറ്റ് ആണല്ലോ അല്ലേ.
6: അതുപോലെ തന്നെ അന്ന് എടുത്ത സിം കാർഡ് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അതേ സെയിം നമ്പർ തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. മാറി മാറി പല കമ്പനിയിലേക്ക് പോയെങ്കിലും നമ്പർ ഇത് തന്നെയാണ്. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ആ നമ്പർ പിന്നെ ജിയോയിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി കട്ടായി, ഐഡിയയിലേക്ക് തന്നെ പോയി. അപ്പൊ ഞാൻ ആ നമ്പർ തിരിച്ചെടുക്കാൻ വേണ്ടി ഇപ്പം തിരിച്ചെടുത്തു, തിരിച്ചു കിട്ടി. പിന്നെ മൊബൈലിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അന്ന് ഉപയോഗിച്ച് 33 10 ശേഷം പിന്നെ ഒരു സ്ലിം ഫോൺ ഇറങ്ങിയത് നോക്കിയാടെ. ആ ഫോൺ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്, ഇവിടെ ഉണ്ട്,
5: ഇവിടെ കയ്യിലുണ്ട്,
6: ഇപ്പോഴും എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അതിൽ സിം ഇട്ട് ഞാൻ വെച്ചിട്ടുണ്ട്.
5: ഫോണുകളുടെ ഒരു പ്രത്യേക ഇഷ്ടം എന്തോ തോന്നുന്നില്ല സൂക്ഷിച്ചു വെക്കാനായിട്ട്?
6: തീർച്ചയായിട്ടും, കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്ലിം ക്യാമറ വെച്ചിറങ്ങിയ ഫസ്റ്റിലത്തെ ഫോണാണ് നോക്കിയാടെ.
5: അത് കൈവശമുണ്ട്,
6: ആ ഫോൺ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. പലരും അത് ആവശ്യപ്പെട്ടിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. അതിന് ആകെ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ബാറ്ററി മാത്രം മാറ്റിയിട്ടുണ്ട്. പക്ഷെ അല്ലാതെ ഇന്ന് വരെയും ആ ഫോണിന് യാതൊരുവിധ കംപ്ലൈന്റുകളും ഇല്ല. 18 കൊണ്ട് ആ ഫോൺ ഇപ്പോഴും എന്റെ കയ്യിൽ നിലവിൽ ഇപ്പൊ ഓൾറെഡി എന്റെ കയ്യിലുണ്ട്. അല്ല, ഈ ഇതിനോട് എന്തോ ഒരു ഈ ഒരു ഫോണിനോട് ഒരു ആത്മബന്ധം ഉണ്ട്. പക്ഷെ അതുകൊണ്ട് അത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആർക്കിട്ട് കൊടുക്കത്തുമില്ല ചോദിച്ചാലും. അതിനുശേഷം വന്നതൊക്കെ പിന്നെ കൈ നഷ്ടപ്പെട്ടു പോയി. അതായത് പിന്നെ നമ്മള് പിന്നെ ജിയോയുടെ മുമ്പ് ജിയോയുടെ കമ്പനിയുടെ മുമ്പത്തെ കമ്പനി എന്താ, മറ്റേ എയർലൈൻസ് 500 കൊടുത്ത സമയത്ത് ഇഷ്ടംപോലെ പർച്ചേസിംഗ് ആയിരുന്നു. അല്ലാത്ത ഒരു നിസ്റ്റാൾജി ഉണ്ട്. നിസ്റ്റാൾജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഗൾഫിലോട്ട് ഇന്റർനാഷണൽ കോള് പോകുന്നത് ഈ ജിയോയിൽ നിന്നായിരുന്നു, ജിയോ അല്ല ഈ പിന്നെ എയർലൈൻസിൽ നിന്ന്. അപ്പൊ നമ്മളെ വീട്ടിന്റെ പരിസരത്തുള്ളവർക്കൊക്കെ അന്ന് വിളിക്കാനായിട്ട് കൊടുക്കുമായിരുന്നു. അപ്പൊ ഈ വീട്ടുകളിലൊക്കെ പോയിട്ട് നമ്മള് ഇത് കൊടുത്തിട്ട് അവരെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ഉള്ള ചില്ലറകൾ വാങ്ങുക, നമ്മളെ സിനിമ ആണെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ട്.
5: നൊസ്റ്റാൾജിയാണ് കയ്യില്.
6: അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഈ ഒരു ടോപ്പിക് കേട്ടപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും സംസാരിക്കാൻ തോന്നി.
5: താങ്ക് യു,
6: സംസാരിച്ചത് വളരെ സന്തോഷം.
5: തീർച്ചയായും താങ്ക് യു. നമ്മുടെ കൂടെ തന്നെ വേണം. താങ്ക് യു. നിസാർ കൊല്ലം ആളായിരുന്നു സംസാരിച്ചത്. കൊറേ എന്താ പറയാ, ഫോണുകളോടുള്ള ഒരു പ്രത്യേക ഒരു സ്നേഹമുള്ള ആളാണെന്ന് മനസ്സിലായി. അപ്പൊ ഇത്രയും നൊസ്റ്റാൾജിയ പറഞ്ഞ സ്ഥിതിക്ക് അതിന് പറ്റിയൊരു പാട്ട് നമ്മൾ പ്ലേ ചെയ്യണ്ടേ. കൂട്ട് എന്ന മൂവിയിൽ ഒരു പാട്ടുണ്ട്, ചിലർക്കൊക്കെ ഓർമ്മയുണ്ടാവും. എസ്കോട്ടല്ലോ ബി പി എല്ലോ എന്നൊരു പാട്ടുണ്ട്, അഫ്സലും ജോൾസിനെ ഒക്കെ പാടിയ പാട്ടാണ്. അപ്പൊ ആ ഒരു രസമുള്ള പാട്ടാണ് ഇനി കേൾക്കാനാ പോകുന്നത് മോർണിംഗ് സവാരിയിൽ.

നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർ സ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ. സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ visit tanishq.ae. Garden of Gems by Tanishq, as vibrant as you.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just

0: ഹൃദയം മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആണ്. ഗുഡ് മോർണിംഗ് അപ്പുണ്ണി.
1: വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ്.
0: അങ്ങനെ ഇന്ന് കേരളം മൊബൈലിൽ സംസാരിച്ചു തുടങ്ങിയിട്ട് 30 വർഷങ്ങൾ പിന്നിടുന്ന ദിവസമാണ്. അപ്പൊ ഒരുപാട് പേര് നല്ല നല്ല മെമ്മറീസും അവരുടെ കൈവശമുള്ള ഫോണുകൾ ഏതൊക്കെയാണ്, അതൊക്കെ ഇപ്പോഴും കൈവശം ഉണ്ടോ, അങ്ങനെയുള്ള ചില കുഞ്ഞു കുഞ്ഞു മെമ്മറീസ് ഒക്കെ ഇങ്ങനെ നൊസ്റ്റാൾജിയ, മൊബൈൽ ഫോൺ നൊസ്റ്റാൾജിയ.
1: ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എനിക്ക് ആദ്യമായിട്ട് ഫോൺ വാങ്ങി തന്ന എന്റെ ബ്രദറാണ്, എന്റെ ചേട്ടനാണ്. അത് റിലയൻസിന്റെ ഒരു പോസ്റ്റ് പെയ്ഡ് കണക്ഷനാണ്. അത് പിന്നീട് ഭയങ്കര രസകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ പലർക്കും ഓർക്കാൻ പറ്റുമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാല് അതിങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് വിളിക്കാനൊക്കെ പറ്റും. നമുക്ക് മൊബൈലൊക്കെ കിട്ടിയ സമയല്ലേ,
0: പിന്നെ അർമാദിച്ചു
1: അവസാനം ബില്ല് വന്നു കഴിഞ്ഞപ്പോ ചേട്ടൻ
0: കൈയൊഴിഞ്ഞു. അങ്ങനെ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ
1: ഒരുപാട് പേർക്ക്
0: ബില്ല് അടയ്ക്കാതെ പോയ കുറെ മെമ്മറീസും ഉണ്ടാവും.
1: അത് തന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് കാര്യങ്ങൾ പലർക്കും കണക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നൊരു സംഭവം കൂടിയാണ്
0: എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു മെമ്മറീസ് 96 ഈ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. 96 സെപ്റ്റംബർ 17 ആയിരുന്നു കേരളത്തിലേക്കുള്ള ആദ്യ മൊബൈൽ കോൾ
1: സംഭവിച്ചിട്ടുണ്ടായിരുന്നത്.
0: ഓർക്കേണ്ട വരും, നോക്കേണ്ട വരും. എനിക്കാരായിരുന്നു ഫോൺ, എനിക്കാരോ ഗിഫ്റ്റ് ചെയ്യായിരുന്നു ചെയ്തത്. എന്റെ പഴയ ഒരു പ്രൊഡ്യൂസർ ആയിരുന്നു. പുള്ളിക്കാരിക്ക് എന്നോട് പ്രോഗ്രാം ഉണ്ട്, ചില പ്രോഗ്രാം എടുത്തിട്ട് നമ്മൾ ഭയങ്കര സ്നേഹമായിരിക്കും.
1: അങ്ങനെ പ്രോഗ്രാം നന്നാവുന്നതുകൊണ്ട്
0: അതുകൊണ്ടാണെന്ന് തോന്നുന്നില്ല, നന്നാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോന്ന് അറിയത്തില്ല.
1: അല്ല, എനിക്ക് നമുക്ക് ജോലി കിട്ടി, നമ്മളൊരു ഫോൺ വാങ്ങിക്കുന്ന സമയം വരത്തേക്കും ഇപ്പൊ നമുക്ക് ഫോണിന് എന്തെങ്കിലും പറ്റിയാലും എല്ലാം മൊബൈൽ ഫോണിനൊക്കെ എന്ത് പറ്റിയാലും ബ്രദർ തന്നെയാണ് ഇത് ചെയ്തു തന്നുകൊണ്ടിരുന്നത്. കാരണം വെച്ചാല് നമ്മുടെ കുരുത്തക്കേട് കൊണ്ട് നമ്മൾ എവിടെയാണ് കിട്ടുന്നില്ല, അറിഞ്ഞാ മതി പുള്ളിക്ക് എവിടെയാന്ന് പുള്ളിയുടെ പറഞ്ഞാൽ മാത്രം
0: മെൻഷൻ
1: ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ഒരു സമയം വരെ അദ്ദേഹമാണ് ഫോൺ വാങ്ങിച്ചു തന്നത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് മേടിച്ച ഫോൺ ബ്ലാക്ക്ബെറി ക്വേർട്ടി
0: ഫോണാണ് ആദ്യമായിട്ട് മേടിച്ചത്.
1: ഓ, അതൊരു ഭയങ്കര ഒരു അനുഭവം.
0: ഞാനിപ്പോ ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് കിട്ടുന്നൊക്കെ ഗിഫ്റ്റ് ആയിട്ടായിരുന്നു വന്നിട്ടുള്ളത്, മൊത്തത്തിലൊരു ഗിഫ്റ്റ്. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാനും ആലോചിച്ചത് കേട്ടോ, ശരിയാണ് അപ്പുണ്ണി, ശരിക്കണ്ട അന്ന് തുടങ്ങിയതാണ്. നല്ല പ്രൊഡ്യൂസറിന്റെ ആ ഒരു കൈ നല്ലായിരുന്നു.
1: പറഞ്ഞാല് ഞങ്ങളിങ്ങനെ ആലോചിക്കായിരുന്നു, ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഗിഫ്റ്റുകളാണ്.
0: അതെ അതെ അതെ. ഓക്കെ, രാജേഷിന്റെ മെസ്സേജ് ഉണ്ട്. എന്റെ വീടിനടുത്തൊരു പലചരക്ക് കട ഉണ്ടായിരുന്നു, ആൾക്ക് മൊബൈലിനെ പറ്റി കൂടുതൽ അറിവില്ലായിരുന്നു. കട തുടങ്ങുന്ന സമയത്ത് ഒരു ഫ്രിഡ്ജ് EMI എടുത്ത് 3 അടവടച്ചിരുന്നു. ഞങ്ങൾ ആളുടെ കടയിൽ ഇരുന്ന് തന്നെ ആളെ കോൾ വിളിച്ചു, നിങ്ങൾ ഫ്രിഡ്ജിന്റെ തിരിച്ചടവ് എന്തേ അടയ്ക്കാത്തത്, നാളെ അടച്ചില്ലെങ്കിൽ സാധനം കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആള് പോയി EMI ക്ലോസ് ചെയ്തു എന്നൊക്കെ.
1: നല്ല കൂട്ടുകാർ.
0: അതെ അതെ,
1: നല്ല നാട്ടുകാർ,
0: നല്ല നാട്ടുകാർ, നല്ല കൂട്ടുകാർ. ശ്യാംലാലിന്റെ മെസ്സേജ് ഉണ്ട്. ആദ്യ ഫോൺ നോക്കിയ
1: 110
0: കയ്യിലുള്ള ഫോണായിരുന്നു. അപ്പൊ അതാണ് ആദ്യത്തെ ഒരു ഫോൺ എന്നാണ് ശ്യാംലാൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നല്ല മെമ്മറീസ് ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് വിളിക്കുകയും ചെയ്യാം കേട്ടോ. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ആ ഒരു വിശേഷങ്ങൾ പങ്കുവെക്കാവുന്നതാണ്. ഗൂഗിളിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഒരു കിഡിലൻ പാട്ടിലേക്ക് നമ്മൾ പോകുന്നു.
1: വീക്കെൻഡ് വൈബ് ഓൺ.
0: അതാണ് ഓണായി.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: Lulu will big savings. ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
2: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
1: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ് ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
2: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
1: ഡോണ്ട് മിസ് ഇറ്റ്. വേഗമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിക്കൂ. സേവ് ബിഗ്.
3: Hi, I'm Shane Nigam.
4: You are listening to
3: Radio Suno 91.7. கேட்டு கேட்டு கூட்டு போடா.
4: You're listening to
5: Morning Safari.
4: Morning Safari.
5: Morning Safari. Only on Radio Suno 91.7.

0: വാരിസ് മൂവിയിൽ ഒരു തകർപ്പൻ പാട്ട് കേട്ട് കഴിഞ്ഞ സമയമാണ്. സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 43 മിനിറ്റാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ നമ്മൾ ഇന്ന് ചില മൊബൈൽ മെമ്മറീസിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. നമ്മളുടെ കൂടെ അടുത്തൊരാൾ കൂടി ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ആ ഒരു വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നമ്മളുടെ കൂടെ ഇനി ജോയിൻ ചെയ്യുന്നത്
1: നവാസ് ബാവ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ?
0: ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ, എന്ത് മെമ്മറീസ് ആണ് നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്?
2: 1996 എന്റെ കല്യാണം, September 8. അപ്പൊ ആ കല്യാണം കഴിഞ്ഞ് 99 എനിക്ക് ആദ്യമായിട്ട് ഫോണ് കിട്ടുന്നത്. അതെന്റെ വൈഫിന്റെ ഉമ്മ വാങ്ങിച്ചതാ, 0660. അന്ന് അന്ന് സിമ്മ് വാങ്ങിച്ചപ്പോ 700 രൂപ ആയിരുന്നു അന്നത്തെ. ആ സിമ്മ് ഇപ്പോഴും ഉണ്ട്, പക്ഷെ മൊബൈൽ എന്റെ കയ്യിലില്ല. മൊബൈലൊക്കെ അങ്ങനെ മിസ്സായി.
1: നമ്പർ ഇപ്പോഴും ഉണ്ട്,
2: നമ്പർ ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത്, വൈഫ് യൂസ് ചെയ്യുന്നുണ്ട്.
1: അതൊരു
2: ഓർമ്മയാണ്. ഇപ്പിന്റെ ഉമ്മടെ കയ്യിന്നൊക്കെ ആദ്യമായിട്ട് ഒരു മൊബൈൽ കിട്ടുന്ന പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി.
0: പക്ഷെ ആ സമയത്തൊന്നും അങ്ങനെ ആൾക്കാര് മൊബൈലിനെ കുറിച്ച്
1: ചിന്തിക്കാതില്ല.
0: ചിലപ്പം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം അല്ലെ?
2: ഇല്ല, വൈഫിനൊക്കെ വിളിക്കുന്നത്, ഞാൻ എറണാകുളത്തും വൈഫ് തൃശ്ശൂരായിരുന്നു. ബൂത്ത് അവിടെ ഒരു ബൂത്ത് ഉണ്ട്, എസ്റ്റേറ്റ് ബൂത്ത്. അവിടെ വന്ന് ഞാൻ അപ്പൊ എറണാകുളത്ത് നിന്ന് എസ്റ്റേറ്റ് ബൂത്തിൽ നിന്ന് അങ്ങനെ വിളിക്കും. അങ്ങനെയൊക്കെ വിളിച്ച ഒരു നല്ലൊരു ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ നിങ്ങള് പറഞ്ഞപ്പോ ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചു.
1: ഒരുപാട് സന്തോഷം കേട്ടോ വിളിച്ചേ.
2: ഓക്കെ, താങ്ക് യു,
0: താങ്ക് യു. നവാസ് അദ്ദേഹമായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഗിഫ്റ്റ് കിട്ടി. നമ്മളും കുറച്ചു മുമ്പ് ഗിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു, മൊബൈൽ ഫോൺ ഗിഫ്റ്റുകളെ കുറിച്ച്. അപ്പൊ അങ്ങനെ ഒരു മെമ്മറി കൂടി അദ്ദേഹം നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷക്കീർ അഗ്ലാഡിന് ഒരു മെസ്സേജ് ഉണ്ട്. ഈ പുതിയ ദിനം നിങ്ങൾക്ക് മനസ്സിനേറെ സമാധാനവും സന്തോഷവും തരുന്ന ഒന്നായി തീരട്ടെ. ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മൾ കാണിക്കുന്ന ഒരു പുഞ്ചിരിയും മനസ്സിൽ സൂക്ഷിക്കുന്ന നല്ല ചിന്തകളുമാണ് നമ്മുടെ ദിവസത്തെ മനോഹരമാക്കുന്നത്. പ്രതിസന്ധികൾ ഏത് വന്നാലും അവയെല്ലാം മറികടക്കാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ട് എന്ന് സ്വയം വിശ്വസിക്കുക. നിങ്ങൾക്ക് തികച്ചും സന്തോഷകരവും നല്ലതുമായിട്ടുള്ള ഒരു ദിവസം വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഇനിയും എല്ലാവരും നല്ല നല്ല കുഞ്ഞു കുഞ്ഞു മൊബൈൽ ഫോൺ മെമ്മറീസ് ഒക്കെ നമ്മളുടെ അടുത്തൂടെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് മെസ്സേജിലൂടെ പറയാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അതല്ലെങ്കിൽ വിളിക്കാം 444-9417 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഇങ്ങനെ ഫോണും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു പോകുന്ന ടൈമിൽ അതിന് പറ്റുന്ന പാട്ടുകളാണ് നമ്മളിങ്ങനെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന പാട്ട് ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ, ഇന്ത്യൻ മൂവിയിലെ പാട്ട്. ഹരിഹരൻ ഹരിണി പാടുന്നു. സമയം 8 മണി കഴിഞ്ഞ് 46 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. September 17 വ്യാഴാഴ്ച ദിവസമാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: പുതിയൊരു ദിനം, അതിനൊരു സ്വരം.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: home. വ്യാഴാഴ്ച ദിവസം സെപ്റ്റംബർ 17-ാം തീയതി. വ്യാഴാഴ്ച ആകുമ്പോൾ നമ്മൾ ആലോചിക്കും, ഹേയ് വീക്കെൻഡ് എന്താ പരിപാടി.
6: അതെ,
5: അങ്ങനെ പരിപാടിയൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങും, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ ഇന്ന് നേരെ സഫാരി മോളിലേക്ക് വിട്ടോളൂ കേട്ടോ. സംഭവം എന്താ വെച്ചാല്, പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ.
6: തെറ്റിക്കരുത്,
5: ഇവിടെ
6: രാവിലെ ഫൈസലേക്ക് പറഞ്ഞു കൊടുക്കും.
5: പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ ആ മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആ ടീം നമ്മുടെ ഖത്തറിലേക്ക് എത്തുകയാണ്. അതായത് സിദ്ധാർത്ഥ് ഭരതൻ, അതുപോലെ തന്നെ നമ്മുടെ മാത്യൂസ്, അത് പിന്നീട് ഉണ്ണിമായ മാത്യു, അതുപോലെ തന്നെ ഉണ്ണിമായ സിനിമയുടെ സംവിധായകൻ ഷഹദ്, അങ്ങനെ ഒരു വലിയ ടീം ഖത്തറിലേക്ക് എത്തുകയാണ്. അപ്പൊ അവര് വൈകുന്നേരം ഒരു 6-7 സമയത്ത്, 6 കൂടിയിട്ട് സഫാരി മോളിലുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അവിടെ അവരെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു 2 ആകുമ്പോഴേക്കും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ നോക്കിയാലും അവരെ
6: സാധിക്കും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ എന്ന് പറയുന്ന ടീമിനെ ഇന്ന് നമുക്ക് വെൽക്കം ചെയ്യാനുള്ള ഒരു ദിവസം കൂടിയാണ്.
5: 9-4 ഇവന്റ്സ് ആണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷവും ഈ പറഞ്ഞ പോലെ താരങ്ങൾ വരുന്ന സമയത്ത് നമുക്കൊരു ആഘോഷമാണ്.
6: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ആ താരങ്ങളെ നമുക്ക് സ്വാഗതം ചെയ്യാം. വിശേഷങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ നിങ്ങൾക്ക് അറിയാനും സാധിക്കുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോ നേരെ നമ്മുടെ സൂചനകളിലേക്ക് നമ്മൾ പോകുന്ന സമയമാണ്. സിമ്പിൾ ആയിട്ടൊരു സൂചനകളാണ് റെഡി ആയിട്ടുള്ളത്. ഈ സിനിമ 2014 റിലീസായ ഒരു സിനിമയാണ്.
5: ഓക്കെ
6: ഓക്കെ. അതോടൊപ്പം തന്നെ ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഗോപി സുന്ദറാണ്. ഈ സിനിമയുടെ പേരിൽ ഒരു സ്ഥലത്തിന്റെ പേരുണ്ട്, പക്ഷെ കേരളത്തിലെ സ്ഥലമല്ല.
5: കേരളം പോലൊരു സ്ഥലമാണോ?
6: എന്റെ അപ്പുണ്ണി,
5: അല്ല ഞാൻ ഇങ്ങനെ ചോദിച്ചതാ.
6: കേരളം പോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്.
5: അത് അത്രയല്ല,
6: ഒരുപാട് സ്ഥലത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പറഞ്ഞു പറഞ്ഞു അവിടെ എത്തിക്കും. ഓക്കെ, പക്ഷെ ഉത്തരങ്ങൾ വരട്ടെ.
5: ഓക്കെ,
6: അതാണ് സന്തോഷം.
5: 2014 റിലീസായ ഒരു ചിത്രം.
6: അതെ.
5: ഓക്കെ, ഈ സ്ഥല ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തത് ഗോപി സുന്ദറാണ്.
6: ഗോപി സുന്ദറാണ്. ഈ സിനിമയുടെ പേരിൽ ഒരു സ്ഥലത്തിന്റെ പേരുണ്ട്, പക്ഷെ കേരളത്തിലെ സ്ഥലമല്ല.
5: ഓക്കെ
6: ഓക്കെ. ഏതാണ്? ബാംഗ്ലൂർ ഡേയ്സ് ആണോ? അല്ലേ, ബാംഗ്ലൂർ ഡേയ്സ് അല്ല കേട്ടോ ഹാൻസലെ, വേറൊരു സിനിമയാണ്. ഓക്കെ, കിട്ടും, നിങ്ങക്ക് മനസ്സിലാവും. ഓക്കെ, അജീഷിന്റെ മെസ്സേജ് ഉണ്ട്, ഇന്ന് എയർപോർട്ടിൽ
5: മീറ്റ് ചെയ്തു.
6: ഓക്കെ, നമ്മുടെ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ ടീമിനെ എയർപോർട്ടിൽ വെച്ച് മീറ്റ് ചെയ്തു.
5: ഫോട്ടോ അയച്ചിട്ടുണ്ട്.
6: അജീഷ് ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അടിപൊളി. ഓക്കെ, അപ്പൊ എന്നാലും ഉത്തരങ്ങൾ അയച്ചോളൂ. എല്ലാരും ബാംഗ്ലൂർ ഡേയ്സ് വഴി പോയിട്ടുണ്ട്. ബാംഗ്ലൂർ വഴി പോകരുത്,
5: ബാംഗ്ലൂർ വഴി പോകരുത്,
6: വേറെ വഴിക്ക് വേണം പോകാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട്
5: ഫ്ലൈറ്റ് എടുക്കണം.
6: അതെ, ഫ്ലൈറ്റ് എടുക്കണം. ഒരു മറവത്തുർക്കനമല്ല, 2014 റിലീസായ സിനിമയാണ് കേട്ടോ. അപ്പൊ എന്തായാലും മറവത്തുർക്കനമാവില്ലല്ലോ. അപ്പൊ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് ഒന്ന് കണ്ടുപിടിച്ചോളൂ കേട്ടോ.

0: ഹാപ്പിനെസ് ഫ്രീക്വൻസി. സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സോണാറ്റ് അൽവോദാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ് ജ്വല്ലറി ബൈങ് മെയ്ഡ് easier. Terms and conditions apply.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: ഹായ് നമസ്കാരം, ഞാൻ കൈലാഷ് ആണ്.
4: അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോസിനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just

0: വീക്കെൻഡ് വൈബ് ഓൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരുപാട് അടിപൊളി പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. സമയം 9 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിരിക്കാണ്. വ്യാഴാഴ്ച ദിവസമാണ്, സെപ്റ്റംബർ 17 മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹൈഡ് ആൻഡ് സീക്കിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു 2014 റിലീസായ ഒരു ചിത്രമാണിത്. അതോടൊപ്പം തന്നെ ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ഗോപി സുന്ദറാണ്. അതോടൊപ്പം ഈ ഈ സിനിമയുടെ പേരിൽ ഒരു സ്ഥലത്തിൽ ഞാൻ ഇപ്പൊ അറിയാതെ പേര് പറഞ്ഞു.
1: അപ്പം വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഏതാണ് സിനിമ എന്നുള്ളത്. ഒരു സ്ഥലത്തിന്റെ പേരുണ്ട്, പക്ഷെ കേരളത്തിലെ സ്ഥലമല്ല എന്നുള്ളത് കൂടിയാണ് നമ്മൾ സൂചനകളിൽ നൽകിയിട്ടുള്ളത്. വേഗം തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക്.
0: ശരിയായ ഉത്തരങ്ങളിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം ആദ്യമായിട്ട് ഉത്തരം ലഭിച്ചത് നസീമിനാണെന്ന് തോന്നുന്നു.
1: ഓക്കെ, ഓൾറെഡി നേരത്തെ തന്നെ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. കീർത്തിയുടെ മെസ്സേജ്, കീർത്തി അതല്ല കേട്ടോ മൂവി, നാക്കു പെൻഡ നാക്കു ടാക്ക അല്ല,
0: നസീം. അതുപോലെ തന്നെ ഫാരിസ്, മറ്റൊരു നസീം, വരിസാദ്, കനിമോൾ, ഹരിലാൽ, ഷാൻ കഥാർ, ജസിൻ, ഷാസില് കേട്ടില്ല എന്ന് പറയുന്നു, ലണ്ടൻ ബ്രിഡ്ജ് അല്ല കേട്ടോ, ലിജോ ജോസഫ്, ഗോകുൽ കൃഷ്ണ, രാജേഷ് മറ്റക്കൽ, അമ്പിളി രിജേഷ്, ഇഫ്തിഹാറുദ്ദീൻ. ഓക്കെ, എല്ലാവരും കുറേ ആളുകൾ ബാംഗ്ലൂർ ഡേയ്സിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്.
1: അതെ, ബാംഗ്ലൂർ ഡേയ്സിൽ നിന്ന് പോന്നോളൂ എന്ന് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർ ഡേയ്സ് അല്ല റൈറ്റ് ആൻസർ, വേറൊരു സിനിമയാണ്.
0: ബാംഗ്ലൂർ ഡേയ്സിലും അതിനൊരു സൂചനയുണ്ട്.
1: ആ, ബാംഗ്ലൂർ ഡേയ്സിൽ ഒരു സൂചനയുണ്ട്, അത് നിങ്ങൾ ആലോചിച്ച് പോയാൽ ചിലപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഷാന്റെ മെസ്സേജ് ഉണ്ട്, കറക്റ്റ് ആണ് കേട്ടോ, ഷാൻ അയച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, എന്തായാലും സിനിമ പെട്ടെന്ന് അയച്ചിട്ടുള്ളൂ. 5000917 എന്ന നമ്പറിലേക്ക്. അതോടൊപ്പം തന്നെ ഓർമ്മപ്പെടുത്താനുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം വേനൽക്കാലത്ത് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം അവസാനിച്ചു കഴിഞ്ഞ ദിവസം. പക്ഷെ അവസാനിച്ചെങ്കിലും സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ടുള്ള പ്രതിരോധ നടപടികൾ തുടരണം എന്നുള്ള കാര്യം തൊഴിൽ മന്ത്രാലയം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്.
0: ഇപ്പൊ നമ്മൾ താമസിക്കുന്നിടണ്ടല്ലോ, നമ്മുടെ ഏരിയയിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് പബ്ലിക് അഷ്കാലിന്റെ വർക്ക് നടക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ ഇന്നലെ കടയിൽ പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങായിരുന്നു രാത്രി ഒരു 8 മണിയുടെ ഒക്കെ അടുപ്പിച്ച്. ആ സമയത്ത് അവിടെ ആളുകൾ ജോലി
1: ചെയ്യുന്നുണ്ട്,
0: ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കൊന്നും ആ നിയന്ത്രണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സുരക്ഷാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവര് വൈകിയ വേളയിലും അവിടെ ജോലി
1: ചെയ്യുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങൾ ചൂടുമൂലമുള്ള തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി തൊഴിൽ മന്ത്രാലയം വളരെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു.
0: ഓക്കെ, ഈ ഓർമ്മപ്പെടുത്തലോടുകൂടി അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ.

റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവുമില്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: രാവണ പ്രഭു മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിരിക്കാണ്. വ്യാഴാഴ്ച ദിവസമാണ്, സെപ്റ്റംബർ 17
1: നാളത്തെ ദിവസത്തെ ഒരു വിശേഷം നമ്മൾ ഓൾറെഡി ഇന്നലെ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരിക്കൽ കൂടി പറയാണ്, ഫ്ലോട്ടീസ് ഫെസ്റ്റിവൽ മുനിസിപ്പാലിറ്റി മന്ത്രാലയം ഒരുക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഇവന്റ് ആയിരിക്കും. വീക്കെൻഡിലൊക്കെ രസകരമായിട്ട് കായിക വിനോദ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായിട്ട് ഒരുക്കുന്നത്. കുട്ടികൾക്ക് മുതിർന്നവർക്കുമായിട്ടൊക്കെ ഒരു ഫ്രീ സ്വിമ്മിംഗ് സോൺ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കായിട്ട് പ്രത്യേക ഇടങ്ങളുണ്ട്. മാത്രമല്ല ബീച്ചിലെ എല്ലാ തരത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് നാളത്തെ ദിവസം മുഴുവൻ ലൈഫ് ഗാർഡുകളുടെ സേവനവും ഒക്കെ തന്നെ അവിടെ ലഭ്യമാക്കുന്നുണ്ട്. അത് മാത്രമല്ല, അതിന്റെ റേറ്റ് ഒക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. മുതിർന്ന ആളുകൾക്ക് 35 ഖത്തർ റിയാല്, 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് 15 ഖത്തർ റിയാലാണ് പ്രവേശന നിരക്ക്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഭിന്നശേഷി വ്യക്തിത്വങ്ങൾക്കും ഒക്കെ തന്നെ സൗജന്യമായിരിക്കും പ്രവേശനം എന്നുള്ളതുണ്ട്. പിന്നെ വാഹനങ്ങൾക്കുള്ള എൻട്രി പാസിന് 150 ഖത്തർ റിയാലാണ് റേറ്റ്.
0: ഓക്കെ, എന്തായാലും ഈ ഒരു ഇവന്റ് ഒക്കെ എല്ലാവരും ആസ്വദിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീക്കെൻഡിൽ ഒരുപാട് കാര്യങ്ങൾ ആസ്വദിക്കാനുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഫിറ്റ്നസ് രംഗത്തെ ഖത്തറിലെ അധികായന്മാരെന്ന് വിശേഷിപ്പിക്കാവുന്ന ഫാൽക്കൺ ഫിറ്റ്നസിന്റെ 7th ഔട്ട്ലെറ്റിന്റെ അല്ലെങ്കിൽ 7th ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നാളെ അൽ റയാനിൽ നടക്കാനായിട്ട് പോവാണ്. മലയാളത്തിന്റെ ഷാജി പാപ്പൻ ജയസൂര്യ അദ്ദേഹം ഖത്തറിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അൽ റയാനിലേക്ക് അദ്ദേഹം എത്തുന്നു.
1: അദ്ദേഹം ഉണ്ട്, അതോടൊപ്പം തന്നെ എസ്തേർ എന്ന് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട താരം വരുന്നുണ്ട്. ഷംനാ കാസിം വരുന്നുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു ഒരു ഉദ്ഘാടന പരിപാടികളായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് അല്ലെ.
0: എപ്പോഴും ഫാൽക്കൺ ഫിറ്റ്നസിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് താരങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകും.
1: അതെ,
0: കുറെ പേരെ,
1: തീർച്ചയായിട്ടും
0: പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും, പലരെയും കാണാൻ പല ഇതില് ഓരോ ഇഷ്ടങ്ങളുണ്ട്. അതനുസരിച്ചിട്ട് അത് മനസ്സിലാക്കി ചെയ്യുന്ന പോലെ തോന്നുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ജയസൂര്യ അദ്ദേഹം ഖത്തറിലേക്ക് വരുന്നു.
1: കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ജയസൂര്യ ഖത്തറിലേക്ക് വരുന്നത് എന്ന് തോന്നുന്നു അല്ലെ.
0: തീർച്ചയായിട്ടും എനിക്ക് അതോടൊപ്പം തന്നെ മലയാളത്തിന്റെ പാപ്പനാണ് ഇനി ഖത്തനാരായി മാറും.
1: അതെ അതെ, പുതിയ പുതിയ സിനിമകളൊക്കെ വരാനിരിക്കുന്ന ആ ഒരു ആവേശത്തിൽ കൂടിയാണ്. അപ്പൊ എന്നാലും ജയസൂര്യ അടക്കമുള്ള വമ്പൻ താരങ്ങൾ നാളെ ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ അൽ റയാൻ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തിനായിട്ട് എത്തുന്നു എന്നുള്ള ആ ഒരു വലിയ സന്തോഷം കൂടി നമ്മൾ പങ്കുവെക്കുകയാണ് കേട്ടോ.
0: എപ്പോഴും ഫാൽക്കൺ ഫിറ്റ്നസും റേഡിയോ സുനോയും റേഡിയോ ഒലിവും ഒക്കെ എപ്പോഴും കൈ കോർത്ത് ചേർന്ന് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. 7th ബ്രാഞ്ചും ഒരു വലിയ വിജയമായി മാറി,
1: 7th അത്ഭുതമായി മാറി.
0: ഓ, മാറട്ടെ, 7th അത്ഭുതമായി മാറട്ടെ. ചെന്നൈ ബീറ്റ്സ്, തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്, തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: 25 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഹായ്, ഞാൻ മുത്തുമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മാളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മാളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: പ്രേമ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ എല്ലാവരുടെയും റൈറ്റ് ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വിഷസിലേക്ക് കൂടി പോകാനായിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ലിസ്ണർ ആൻറ്റോ ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഒരു ഫാമിലി ഫോട്ടോ ആദ്യം തന്നെ അയച്ചു തന്നു, എന്നിട്ട് പറഞ്ഞു ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ആൻറ്റോ ആൻഡ് സ്നേഹ, ജീവിതത്തിൻ്റെ യാത്രകൾ വിജയകരമായി വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഹാപ്പി ആനിവേഴ്സറി ഡിയർ വൈഫ്. ജീവിതത്തിൽ ഒരാളെ കൂടെ കൂട്ടിയാൽ ഇതിലും മനോഹരമായി എന്താണ് പറയാനുള്ളത്. നീയും ഞാനും ഒരുമിച്ച് നടന്ന വഴികൾക്ക് ഇനിയും ദൂരമുണ്ടാകട്ടെ. പരസ്പരം അടുക്കാത്ത സഹയാത്രികരായി ഇന്നും യാത്ര തുടരുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്ന ദൈവത്തിന് 1000 നന്ദി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. സൂര്യ ഫാൻസായ ഞങ്ങൾക്ക് വാരണമായിരം മൂവിയിലെ പാട്ട് തന്നെ വെച്ചേരണം. നെഞ്ചിക്കുൽ പെയ്തിടും. ഒപ്പം തന്നെ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ആണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഐറിൻ ആൻഡ് ലോറ മക്കളുടെ പേരാണ്, ഐറിനും ലോറയും. അപ്പം നമ്മളുടെ പ്രിയപ്പെട്ട ലിസണേഴ്സ് ആയിട്ടുള്ള ആൻറ്റോയ്ക്കും സ്നേഹയ്ക്കും സ്നേഹം നിറഞ്ഞ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എവിടെ എവിടെ വീക്കെൻഡ് പാട്ട്, എവിടെ പ്രഭാകർ, തലയും പിള്ളേരും ഇന്ന് വന്നില്ലേ? തലയും പിള്ളേരും ഞാനൊന്ന് സൈഡിലേക്ക്
1: മാറ്റി,
0: കാരണം എല്ലാ ആഴ്ചയിലും ഉണ്ടല്ലോ. അപ്പൊ ഇന്നൊന്ന്
1: അറിയാതെ വരും.
0: സാധാരണ വ്യാഴാഴ്ചകളിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പ്ലേ ലിസ്റ്റിൽ അത് തനിയെ അതവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, ചോദ്യം എന്താണ് എന്നുള്ളത് അല്ലമീൻ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ചോദ്യം ഏതായിരുന്നു?
1: 2014 റിലീസായ ഒരു ചിത്രമാണ്.
0: അതെ,
1: ഈ ചിത്രത്തിന്റെ പേരിൽ ഒരു സ്ഥലത്തിന്റെ പേരുണ്ട്, പക്ഷെ അത് കേരളത്തിലുള്ള സ്ഥലമല്ല,
0: അതെ,
1: ഇന്ത്യയിലുള്ള സ്ഥലമല്ല,
0: അതെ, വേറൊരു സ്ഥലമാണ്. പക്ഷെ മലയാളികൾക്കെല്ലാം വളരെ അറിയുന്ന ഒരു സ്ഥലമാണ്.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ഉത്തരത്തിലേക്ക് വരേണ്ട സമയമായല്ലോ.
0: അതെ, പറഞ്ഞോളൂ.
1: തീർച്ചയായിട്ടും സലാല മൊബൈൽസ് എന്ന് പറയുന്ന ചിത്രമാണ് നമ്മൾ ഇന്ന് ഒടിപ്പിച്ചു വെച്ചത്. എപ്പോഴും എല്ലാവരും പറയുന്നൊരു സംഭവം ഉണ്ട്, ഒമാനിലൊക്കെ യാത്ര ചെയ്തിട്ട് വന്നിട്ട് സലാലയിൽ പോയി. അത്
0: കേരളത്തിൽ
1: ടീമായിട്ട് പ്ലാൻ ചെയ്തതാണ്.
0: ടീമായിട്ട് പ്ലാൻ ചെയ്ത് നടക്കൂല, പ്ലാൻ ചെയ്താൽ ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്.
1: അപ്പൊ ഈ സലാല മൊബൈൽസ് എന്ന സിനിമയാണ് ഇന്ന് ഒളിപ്പിച്ചു വെച്ചത്. സലാല കേരളത്തിന്റെ മറ്റൊരു കേരളമാണ് എന്നൊക്കെ പറഞ്ഞ് സലാലയിൽ പോയിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയച്ചോളൂ കേട്ടോ.
0: അതെ, എനിക്ക് ആ സീസൺ ആവുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അവിടേക്ക്
1: പാട്ടുണ്ട്. ഞാൻ ഇന്ന് വീക്കെൻഡ് ആയിട്ട് എന്നെ വേണമെങ്കിലും മിമിക്രി
0: റെഡി റെഡി റെഡി റെഡി കേൾക്കാൻ റെഡിയാണ്.
1: ആ സിനിമയിലൊരു പാട്ടാണ്
2: മക്കളെ
1: ക്രാക്കായി പോയി. അഭിനേതാത്തിൽ അത് നമ്മുടെ സാജു കൊടിയൻ എന്ന് പറയുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പൊ അദ്ദേഹമാണ് ആ പാട്ടില് അത് കൈകാര്യം ചെയ്തത്, സലാല മൊബൈൽസിൽ ആ പാട്ട്.
0: ആ പാട്ട് ഓക്കെ, ആ പാട്ട് ഞാൻ ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ആ പാട്ട് നമ്മൾ കേൾക്കുന്നതായിരിക്കും. എന്നാലും അപ്പുണ്ണിയുടെ ഈ ഒരു പ്രകടനത്തിന് ഒരു പ്രത്യേക കൈയടി എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്. എന്റെ ഉത്തരം വായിച്ചിട്ടില്ല ആരാണ്. അസൈൻ വർക്കലയാണ് മെസ്സേജ് ആദ്യമായിട്ട് മെസ്സേജ് അയക്കുന്നതാണ് കേട്ടോ.
1: അസൈൻ
0: വർക്കലയ്ക്ക് ഒരു വെൽക്കം പറയുന്നു. പിന്നെ പറയുന്നത് നെക്സ്റ്റ് ഇന്ന് എന്റെ മകളുടെ വിവാഹ നിശ്ചയമാണ്. ഓക്കെ, മെസ്സേജ് അയച്ചിരിക്കുന്നത് അഷ്റഫ് ആണ് കേട്ടോ. അൻസി എന്നാണ് മോളുടെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അപ്പൊ അൻസി മോൾക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അപ്പൊ നിശ്ചയിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അഷ്റഫ് ജി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കാൻ സാധിക്കട്ടെ, മനോഹരമായ ഒരു ചടങ്ങും സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ.
0: അതെ, തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറയുന്നു. അബീക്കി അല്ലേ അതൊന്ന് ചോദിക്കുന്നുണ്ട്, അല്ല അങ്ങനത്തെ കൂടുതൽ ശബ്ദം സാജു കൂടി ചെയ്യാറുണ്ട്.
1: രണ്ടുപേരും ചെയ്യാറുണ്ട്. ചെയ്തത് അബീക്ക കേട്ടോ.
0: അബീക്കയാണ് അല്ലേ. ഓക്കെ, നമുക്ക് നമ്മുടെ അമീൻ അമീൻ അമീൻ
2: അമീനേ മോനെ താങ്ക് യു,
0: കൊള്ളാട്ടോ, അടിപൊളിയാണ്. ഓക്കെ, ജെറിന്റെ ജെറിനൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. അപ്പുണ്ണി സുഖാണോ? അബ്ദുൽ ജബ്ബാറിന് കൊടുക്കോ? ആരൊക്കെയോ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.
1: ജെറിനും കൊടുത്തു
0: കൊടുത്തു. ഓക്കെ, അപ്പുണ്ണി നൈസ് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരെ കലാഭവനിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
1: ചെറുപ്പത്തിലെ വലിയ ആഗ്രഹങ്ങളായിരുന്നു
0: അല്ലേ.
1: സീരിയസ്ലി അതൊക്കെ വലിയ ആഗ്രഹങ്ങളായിരുന്നു.
0: കലാഭവനിൽ ചേരണം,
1: കലാഭവനിൽ പോണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിമിക്രി മിമിക്സ് പരേഡ്
0: ടീമിന്റെ കൂടെ
1: ഞാൻ എവിടെ ഉണ്ടെങ്കിലും ഈ പരിപാടികളൊക്കെ കാണാൻ
0: പോവായിരുന്നു അല്ലേ.
1: അത് കാരണം ഇപ്പോഴും ഞാൻ എപ്പോഴും കാണുന്ന സ്കിറ്റുകളൊക്കെ
0: സ്കിറ്റുകളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. എല്ലാവർക്കും ഇത് കണക്ട് ആവണമെന്നില്ല.
1: അത് സത്യമാണ്. അപ്പൊ നമുക്ക് ഊണയിക്കാനായിട്ട് ഭക്ഷണം എടുക്കുന്ന സമയത്ത് ടിവി വെച്ചാൽ ഏതെങ്കിലും സ്കിറ്റ് തന്നെ ചിലപ്പോൾ കാണും.
0: എന്നാലും കുഴപ്പമില്ല. സുനിൽ ദാസ് പെരുംകുഴി, നമ്മൾ കുറച്ച് ഫോണുകളെ കുറിച്ച് ചോദിച്ച സമയത്ത് ഈ ഫോണാണോ പുള്ളി ഉദ്ദേശിച്ച? ബ്ലാക്ക്ബെറി.
1: അത് തന്നെ, ഇത് തന്നെ.
0: നമ്മുടെ സുനിൽ ദാസിന്റെ ആ ഒരു ഫോൺ ഉണ്ട് എന്ന് പറയുന്നു. ബീരാനൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ എന്താ ബിരിയാണിക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്? എന്താ
3: ബ്രേക്ക്ഫാസ്റ്റ്? ഇത്ര നെയ്പത്തലും കോഴിയരിച്ചിയും.
0: ആണോ, അടിപൊളി. ബിരിയാണിക്ക് വീക്കെൻഡ് ആയിട്ട് എന്താ പരിപാടി?
3: വീക്കെൻഡ് ആയിട്ട് എന്താ പിള്ളേ, ഇവിടെ പിള്ളേരുടെ കൂടെ ഒന്ന് കറങ്ങണം.
0: ആണോ? ഓക്കെ, അപ്പൊ ഇന്ന് ഞങ്ങക്ക് ട്രീറ്റ് ചെയ്യോ? ഞങ്ങക്ക് എല്ലാവർക്കും
3: എല്ലൂടെ പോരേന്ന്
0: എന്ത് പറഞ്ഞാലും മേടിച്ചല്ലോ.
3: എന്റെ പിക്കപ്പ് തായക്കെടുക്കല്ലേ.
0: ആണോ? ഈ ബീരാനിക്കന് ഇനി എല്ലാ വ്യാഴാഴ്ചയും കൊണ്ടുവന്നാലോന്നൊരു ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക്. ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ മെസ്സേജിൽ പറയാം. ബീരാനിക്ക വ്യാഴാഴ്ച ദിവസങ്ങളിൽ വരുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഷാനി ഷംസീന്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഓക്കെ ഓക്കെ ഷാനി, അത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. സൂപ്പർ ആയിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. ടിബിന്റെ മെസ്സേജ് ഉണ്ട്. ജസ്റ്റ് ചേച്ചി മുഹമ്മദ് NAP എന്നുള്ള അക്കൗണ്ട്, അഫാൻ, രാജേഷ്, ആനന്ദ്, ജാസിർ ഹുസൈൻ, ഫരീസാദ്, ഷാൻ, ഫൈസി, കീർത്തി, അങ്ങനെ ഒരുപാട് പേരുടെ മെസ്സേജുകൾ നമുക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 100 വട്ടം കൊണ്ടുവരണമെന്ന് അബ്ദുൽ ജബ്ബാർ. അപ്പൊ നമുക്ക് വ്യാഴാഴ്ച, പെട്ടെന്ന് വ്യാഴാഴ്ചകളിലൊക്കെ നമുക്ക് ഓൾവേസ് വെൽക്കം ബീരാനിക്ക. ബീരാനിക്ക തന്നെ പേരിടാം അല്ലേ?
1: ഓക്കെ,
0: പേരെന്താ? ഇത് തന്നെ ഇട്ടാ മതി. വേറെ പേര് വേണോ?
1: നൈസായിട്ട് പണിയെടുപ്പിക്കുവാണല്ലേ ലിസ. നാട്ടുകാരുടെ സപ്പോർട്ടോടുകൂടി
0: അപ്പോഴല്ലേ.
1: അപ്പൊ
0: ബീരാനിക്ക എന്നുള്ള പേര് തന്നെ ഇടാൻ തോന്നല്ലേ.
1: ആയിക്കോട്ടെ
0: ആയിക്കോട്ടെ, എന്തെങ്കിലും
1: പ്രസിഡന്റ് പറയുന്ന പോലെ.
0: ഓക്കെ, അപ്പൊ അതാ ബീരാനിക്കയ്ക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ താങ്ക് യു ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി ഒരു പണി നമ്മള് അപ്പുണ്ണിക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ മോർണിംഗ് സവാരി പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ
1: എല്ലാ വീക്കെൻഡിലും പറയുന്നത് പോലെ തന്നെ ആഘോഷിക്കുക, ആഘോഷിക്കുക, ആഘോഷങ്ങൾ അതിരുകടക്കരുത്. ടാറ്റാ,
0: ബൈ ബൈ.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: Good morning. ഇനിയ കാലേ വണക്കം, സുപ്രഭാതം, അടിപൊളി ഒരു മോർണിംഗ് വിഷസ് ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 3:49 ആവുമ്പോൾ സന്ദീപാണ് ജോയിൻ ചെയ്യുന്നത് ഹോം ഡെലിവറിയിൽ. അടിപൊളിയൊരു ദിവസം എല്ലാവർക്കും ദേ ആശംസിക്കുകയാണ്. ഇന്നത്തെ ആ ഒരു എനർജി ഹാസ് ടു ബി ടോട്ടലി ഹൈ. വൈ? ബിക്കോസ് സെപ്റ്റംബർ 17 വ്യാഴാഴ്ച ദിവസം മറ്റൊരു വീക്കെൻഡ് ഡേയിലേക്ക് കൂടി കടക്കുന്ന ടൈമിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആൻഡ് വീക്കെൻഡ് പ്ലാൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ഇന്ന് ഈവനിങ്ങോട് കൂടി സെറ്റ് ചെയ്യണം. ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന ഒരു വീക്കെൻഡ് ഈവനിങ് ആയിട്ട് മാറാൻ പോവുകയാണ് ഇന്നത്തെ ഈവനിങ് എന്ന് പറയുന്നത്. നാളത്തെ ദിവസം ഇനിയിപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി റെസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും പ്ലാൻ ചെയ്യേണ്ടത്. അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങളുടെ മെസ്സേജിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിൽ തന്നെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട്. അപ്പോൾ മെസ്സേജസ് ഒക്കെ പോകുന്നോട്ടെ 5000917 ഗുഡ് മോർണിംഗ് വിഷസും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ്, എല്ലാ വിഷസും അയക്കേണ്ട ഒരു സമയം. യെസ്, ആൻഡ് ഈ ഒരു ടൈമിൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തന്നെ മാറ്റിവെക്കാനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു വീക്കെൻഡ് നമുക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ആ പ്ലാൻസ് കൂടി ഒന്ന് ഓൺ ആക്കുക എന്ന് ഓർമ്മിപ്പിക്കുന്നു. ആൻഡ് നൗ മെസ്സേജസിന് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ടും വെയിറ്റിംഗ് ആണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് ഹിയർ വി ഗോ, ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കോട് കൂടി ലെറ്റ്സ് ബിഗിൻ ഹോം ഡെലിവറി ഓൺ എ ഗുഡ് പോസിറ്റീവ് നോട്ട്. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ 10:39. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
4: അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
6: ഓ ഡ്രാമ
7: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
5: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
8: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
9: Malabar Gold and Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സഫാരി മോളിൽ നിന്ന് മാത്രം.
10: ഹായ്, ഞാൻ ജലജയാണ്.
11: കാട്ടക്കുറിഞ്ഞി പൂവും ചൂടി സ്വതന്ത്രം കണ്ടു മയങ്ങും പെണ്ണ്.
10: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ 19:38. മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീക്കെൻഡിലേക്ക് കടക്കാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിപ്പറേഷൻസിൻ്റെ കൂടെ തന്നെ നമുക്ക് നടക്കാനിരിക്കുന്ന ഒരുപാട് ഇവൻറ്റുകളുടെ വിശേഷം, എങ്ങനെയൊക്കെയാണ് ഈവനിങ് സമയം പോകേണ്ടത്, ഈ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. ബട്ട് അതിനും മുന്നേ ഏറ്റവും അധികം ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന മെസ്സേജസിലേക്ക് തന്നെയാണ് പോകുന്നത്. അലമീൻ ബ്രോ, ഗുഡ് മോർണിംഗ് ഡിയർ സന്ദീപ് ബ്രോ എന്നുള്ള വിശ്വസ് അറിയിക്കുന്നുണ്ട്. അബ്ദുൽ ജബാർ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. സഞ്ജീർ മെസ്സേജ് അയച്ചേക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ആർജേസിനും ഗുഡ് മോർണിംഗ്. സജീർ ബ്രോയ്ക്കും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വിഷസ് തന്നെ അറിയിക്കുകയാണ്. അടിപൊളിയായിട്ടുള്ള ഒരു ദിവസമായിരിക്കട്ടെ. വീക്കെൻഡ് ഒരുപാട് പ്ലാൻസൊക്കെ സെറ്റായിട്ട് അടിപൊളിയായിട്ട് വരട്ടെ. അജിത് ഗുഡ് മോർണിംഗ് പറയുന്നു. ആൻഡ് ഓൾസോ മഷൂദ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. ദിവ്യ ഗുഡ് മോർണിംഗ്. ഫാസിൽ ഗുഡ് മോർണിംഗ് പറയുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ബർത്ത്ഡേ വിഷു കൂടി അയച്ചിട്ടുണ്ട്. ഫാസിലിൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ്. മകൻ്റെ പേര് ഫറൂഖ് എന്നാണ്. ഓക്കെ, ഫറൂഖ് എന്നാണ്. സോ അപ്പോൾ ഫാസിലിൻ്റെ മകൻ ഫറൂഖിന് വേണ്ടി ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് കൂടി അറിയിക്കുന്നു. മൂന്നാമത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ മൂന്നാമത്തെ കുഞ്ഞി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന കുഞ്ഞി മോൻ ഫറൂഖിന് ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ.

അത്രയും വിഷസ് പറയുമ്പോൾ നമുക്ക് സൗണ്ട് ഒക്കെ പോയോ എന്ന് ചോദിച്ചിട്ട് ഗൂഗിൾ ബ്രോ മെസ്സേജ് അയക്കുന്നുണ്ട്. ക്ലൈമറ്റ് ഒക്കെ മാറി വരില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ചെറുതായിട്ട് ഒരു പ്രോബ്ലം ഒക്കെ ഇങ്ങനെ തുടങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ യെസ് ഇപ്പം അത് എഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീക്കെൻഡ് ഒക്കെ അല്ലേ, ഒന്ന് ഉഷാറായിട്ട് റെസ്റ്റ് ഒക്കെ എടുത്ത് വരുമ്പോൾ ശരിയാവും ഗൂഗിൾ ബ്രോ, സെറ്റ് ആവുന്നേ. ആൻഡ് ദിവ്യ ശരത് ദേ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി വീക്കെൻഡ് ഫ്രം രഘുനന്ദൻ. ഓക്കെ, ഋതുനന്ദ മക്കളാണ്, രഘുനന്ദൻ ആൻഡ് ഓൾസോ ഋതുനന്ദ, രണ്ട് പേരും ദേ നമുക്കൊരു ഹാപ്പി വീക്കെൻഡും ഗുഡ് മോർണിംഗ് വിഷസ് ഒക്കെ അയച്ചിട്ടുണ്ട്. ദിവ്യ എന്ന അക്കൗണ്ടിൽ നിന്നുമാണ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. ശിവ ദിനേശൻ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്, അഖിൽ ഗുഡ് മോർണിംഗ് പറയുന്നു, അതേപോലെ തന്നെ വിപിൻ്റെ ഗുഡ് മോർണിംഗ് വിഷസ് ഉണ്ട്, കിരൺ ഗുഡ് മോർണിംഗ്, ജിഷ്ണു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി വിഷ് ചെയ്യുകയാണ്. മറ്റൊരു ബർത്ത്ഡേ വിഷയമായിട്ട് ജവാദിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ബർത്ത്ഡേ ആണ്, അമീൻ എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്. അപ്പോൾ അമീൻ്റെ നാട്ടിൽ, ഓക്കെ, നാട്ടിലാണ് അമീൻ ഉള്ളത് കേട്ടോ. അപ്പോൾ നാട്ടിലുള്ള അമീൻ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം തന്നെ ആയിരിക്കട്ടെ. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: ജനഹൃദയങ്ങൾ കീഴടക്കിയ മലയാള ചിത്രം പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ.
1: അവളെ ഒറ്റയ്ക്കാക്കിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
0: കേരളക്കര ഏറ്റെടുത്ത് വൻ വിജയമാക്കി മാറ്റിയ ടീം പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ ഇനി പ്രവാസ ലോകത്തേക്ക്. വരുന്നു മാത്യു, സിദ്ധാർത്ഥ്, ഉണ്ണിമായ, കാതറിൻ മരിയ, ഒപ്പം സംവിധായകൻ ഷഹദും. സെപ്റ്റംബർ 18 വൈകിട്ട് 6 അബൂഹബൂർ സഫാരി മാളിൽ ഏവർക്കും സ്വാഗതം. സഫാരി പ്രസൻസ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ടീം പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ. ഇവന്റ് ഓർഗനൈസ്ഡ് ബൈ 974 ഇവന്റ്സ്, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM. Home delivery.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa. Nesto, all that
1: you need. Welcome, welcome, once again, welcome back to Radio Sona 91.7 FM. Home delivery at time, Sandeepaan kudeyulla. Studio clockil samayam 10 mani kazhinju 30 minutum 47 secondum. മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീക്കെൻഡിലോട്ട് കടക്കാനുള്ള പ്രിപ്പറേഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചോദ്യം പെട്ടെന്ന് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തതാണ് കേട്ടോ. ഒരുപാട് പേര് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് രീതിയിലുള്ള കഴിവുകളുണ്ട്, നമ്മൾ ആ ടാലൻസ് പ്രൂവ് ചെയ്തിട്ടാണ് പല സ്ഥലങ്ങളിലും ഇന്ന് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത ഈ കഴിവ് എനിക്ക് എന്തിനായിരിക്കും തന്നത് എന്ന് ആലോചിച്ചിരുന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ യെസ്, നമ്മുടെ യൂസ്ലെസ് ആയിട്ടുള്ള ആ ഒരു ടാലൻറ്റ് എന്തായിരിക്കും? ഒരുപാട് പേരുണ്ട് കേട്ടോ ഇതേപോലെ. നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് ഗുണമൊന്നും ഇല്ലാത്ത ഒരു ടാലൻറ്റ് എല്ലാവർക്കും കാണും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടാലൻറ്റ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ടാലൻറ്റ് എന്താണെന്ന് ഡിസ്ക്ലോസ് ചെയ്യാനല്ല, ഇപ്പം അത് ചോദിക്കുമ്പോഴെങ്കിലും അങ്ങനെ ഒരു ടാലൻറ്റിനെ പറ്റി പറയാനുള്ള ആ ഒരു സംഭവം മനസ്സിലോട്ട് വരുമല്ലോ. അങ്ങനെ യൂസ്ലെസ് ആയിപ്പോണ്ട, നമുക്ക് എന്താണ് ആ കഴിവെന്നുള്ളത് നോക്കാം. ചിലപ്പോൾ നാളെ ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് കയറാൻ പറ്റിയാലോ. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ടാലൻറ്റ് എന്താണെന്നുള്ളത് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. 5000917ലേക്ക് ഞാൻ വെയിറ്റ് ചെയ്യാണ് ആ ഒരു ടാലൻറ്റ് എന്താണെന്ന് അറിയാനായിട്ട്. ഇതിപ്പോൾ വീക്കെൻഡ് കൂടി ആയതുകൊണ്ട് നമുക്ക് രസകരമായിട്ടുള്ള കുറേയേറെ മറുപടി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ കൂടിയാണ് ആ ഒരു ചോദ്യം നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ആൻസേഴ്സ് പോകുന്നോട്ടെ. 5000917ലേക്ക് വാട്ട് ഈസ് യുവർ മോസ്റ്റ് യൂസ്ലെസ് ടാലൻറ്റ്? നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാത്ത ആ ടാലൻറ്റ് എന്താണെന്നുള്ളത് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ. 5000917ലേക്ക്.

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: Home delivery.
2: വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനു 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈംസ് അന്തിമാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ 48 മിനിറ്റും 44 സെക്കൻഡും. ഈ ചില പാട്ടുകളൊക്കെ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ, അതായത് നമുക്ക് പോകാൻ അത്ര ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യത്തിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പ്ലേ ചെയ്യുന്നത്. അത് ബേസ് ചെയ്തിട്ടാണോ നമ്മുടെ അനസ് ബ്രോ ഒരു മെസ്സേജ് അയച്ചേക്കുന്നത്. ഇന്ന് ഓക്കെ, നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ നല്ല പാട്ട്, ഇതിപ്പോൾ ബസ്സിൽ കയറി നമുക്ക് ഇഷ്ടപ്പെട്ട സോങ് വന്നപ്പോൾ ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയ പോലെ ആയിപ്പോയി എന്ന് പറഞ്ഞിട്ടാണ് അനസിൻ്റെ മെസ്സേജ് വന്നിട്ടുള്ളത് കേട്ടോ. ശരിക്കും ചില സമയങ്ങളിൽ നിന്നല്ല, നമുക്ക് എല്ലാവർക്കും പറ്റുന്ന റെഗുലറായിട്ട് സംഭവിക്കുന്ന ഒരു ട്രോമയാണിത്. അതായത് നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടോ ഇഷ്ടപ്പെട്ട സംഭവങ്ങളോ നടക്കാനുള്ള ആ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ലൈഫുമായിട്ട് ബിസി ആയിട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. പക്ഷേ സാരമില്ല, സെറ്റാക്കാം. വഴിയുണ്ട്, പല വഴികളും നമുക്ക് കണക്ട് ചെയ്ത് ഇരിക്കാനുള്ള ടെക്നോളജി ഇന്നുണ്ട് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് അനസ് ബ്രോ. ഫോണിലേക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഒരു ആപ്ലിക്കേഷൻ, റേഡിയോസിനോട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ഉണ്ട്, അതേപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ഉണ്ട്. രണ്ടിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം ഓഫീസിലോ എവിടെയാണ് നമ്മളുള്ളത് ഫ്രീ ടൈം കിട്ടുമ്പോൾ മാക്സിമം കൂടെ കൂടാനായിട്ട് മറന്നു പോകണ്ട. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് നീതി മോഹൻ ദേ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. നീതിക്ക് എന്താണ് പറയാനുള്ളത്? നീതി, എല്ലാവരും വീക്കെൻഡ് വൈബിലാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരും എനിക്കിപ്പോൾ തന്നെ വീക്കെൻഡ് ഹാപ്പി വീക്കെൻഡ് മെസ്സേജ് ഒക്കെ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. വിപിൻ ദേ ഹാപ്പി വീക്കെൻഡ് അയച്ചിട്ടുണ്ട്. ആരെയും വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നല്ല നല്ല പാട്ടുകൾ വരുന്നുണ്ട്, നല്ല നല്ല ഒരുപാട് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. ഇവൻറ്റിൻ്റെ അപ്ഡേറ്റ്സിലേക്കൊക്കെ കടക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിലോട്ട് ആൻഡ് ഓഫ്കോഴ്സ് ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഇതൊക്കെ അറിയാനായിട്ട് സ്റ്റേ ട്യൂൺഡ് കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സെന്റർ 91.7 FM. ഇപ്പോൾ ദാ മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കടക്കുമ്പോൾ സന്ദീപാണ് കൂടെയുള്ളത്.

1983 എന്ന സിനിമയിലെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്കൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം സ്റ്റുഡിയോ ക്ലോക്കിൽ 11 മണി കഴിഞ്ഞ 6:03. സന്ദീപാണ് കൂടെയുള്ളത്, ഹോം ഡെലിവറിയുടെ ടൈം. അങ്ങനെ അതാ ഈ ഒരു ടൈം നമ്മൾ നേരെ കിടക്കുന്നത്, കുറച്ച് ലേറ്റായി പോയി എന്നാലും സാരമില്ല, നമ്മുടെ ഗെയിം സോൺ ഇസ് ആക്റ്റീവ് റൈറ്റ് ഹിയർ. അപ്പോൾ ആ ഒരു സോണിലേക്ക്, ഗെയിം സോൺ. യെസ്, അപ്പോൾ ഇന്നത്തെ വലിയ ധൈര്യമൊന്നും വേണ്ട, എനിക്കിപ്പോൾ ഇച്ചിരി ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ ചോദ്യത്തിന് എത്ര പേർക്ക് ഉത്തരം പറയാൻ പറ്റുമോ നോക്കട്ടെ. ആരോഗ്യ പ്രശ്നത്തിൻ്റെ മാത്രമല്ല, വീക്കെൻഡല്ലേ, അപ്പോൾ നമുക്ക് ചെറുതായിട്ട് മടി പിടിക്കുമല്ലോ. അപ്പോൾ ആ ഒരു മടിയുടെ കണക്കായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണെന്ന് ചോദിക്കുന്നത്, എല്ലാവരും ഉത്തരം പറയുമെന്നുള്ള പ്രതീക്ഷയിൽ ദാ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ചോദ്യം ഇങ്ങനെയാണ്, ഈ സംഭവം നമ്മുടെ സ്വന്തമാണ് കേട്ടോ, നമുക്ക് എല്ലാവർക്കും ഉണ്ട്, നമ്മളുടെ സ്വന്തമാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ്. ഇന്നിപ്പോൾ കണ്ടുപിടിക്കേണ്ട ഈ ഒരു സംഭവം നമ്മുടെ എല്ലാവരുടെയും സ്വന്തമാണ്, എല്ലാവർക്കും സ്വന്തമായിട്ട് ഓരോന്നുണ്ട്, പക്ഷെ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ്. എന്താണ് സംഭവം? സംഭവം മനസ്സിലായോ? മനസ്സിലായെങ്കിൽ പെട്ടെന്നൊന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട, 5000997. എന്തായാലും എനിക്കിവിടുന്ന് ആ മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ഈ ഒരു ചോദ്യത്തിന് ആൻസർ പറയുന്നത്, റൈറ്റായിട്ട് ആൻസർ പറയുന്ന ലക്കി വിനേഴ്സിനെ കാത്ത് ഒരു ഇവൻറ്റിൻ്റെ ടിക്കറ്റൊക്കെ വെയിറ്റിംഗ് ആണ്. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ചോദ്യം ഒരിക്കൽ കൂടി, നമ്മുടേതാണ് എല്ലാവർക്കും തന്നെ, നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു സംഭവമുണ്ട്, പക്ഷെ എങ്കിൽ പോലും ഏറ്റവും അധികം മറ്റുള്ളവരാണിത് ഉപയോഗിക്കാറുള്ളത് എന്ന ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പെട്ടെന്ന് പോകുന്നുണ്ടെ. 5000997 ഗെയിം സോണുമായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ ഉത്തരങ്ങൾ അറിയാനായിട്ട്. ഓക്കെ, ഇതാ ഒരു മനോഹരമായ മറ്റൊരു ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 കഴിഞ്ഞ 12:54. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: ജനഹൃദയങ്ങൾ കീഴടക്കിയ മലയാള ചിത്രം പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ.
1: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
0: കേരളക്കര ഏറ്റെടുത്ത് വൻ വിജയമാക്കി മാറ്റിയ ടീം പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ ഇനി പ്രവാസ ലോകത്തേക്ക്. വരുന്നു മാത്യു, സിദ്ധാർത്ഥ്, ഉണ്ണിമായ, കാതറിൻ മരിയ, ഒപ്പം സംവിധായകൻ ഷഹദും. സെപ്റ്റംബർ 18 വൈകിട്ട് 6 അബൂഹമൂർ സഫാരി മാളിൽ ഏവർക്കും സ്വാഗതം. സഫാരി പ്രസൻസ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ടീം പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ. ഇവന്റ് ഓർഗനൈസ്ഡ് ബൈ 974 ഇവന്റ്സ്, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 evening. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മുതൽ.
3: Joy Alukas 917 evenings
4: presented by Joy Alukas, world's favorite jeweler.
5: Powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
4: And
7: Marza Hypermarket, be fresh, be you. Visit your nearest store today.
8: ഹലോ എവരി വൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
9: യു ആർ ലിസ്ണിംഗ് ടു
8: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
10: ചെന്നൈ ബീറ്റ്സ്,
11: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
12: എന്താ ആട്ടം പോതുമാക്കുള്ളണ്ട്.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ 91.7 FM-ലെ ഹോം ഡെലിവറിയുടെ ടൈം സന്ധ്യമാണ് കൂടിയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞ 19:26. വലിയ ഒരു സമയം നമുക്ക് ഒരുപാട് പേര് ആൻസേഴ്സ് ഇങ്ങനെ അയക്കുന്നുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ദി സോൺ, ഗെയിം സോണിലേക്ക് ഒരിക്കൽ കൂടി കടക്കണം. വൈബിക്കസ് ചോദ്യം കേൾക്കാതെ കുറേ പേരുണ്ട്, അപ്പോൾ അവർക്ക് കൂടെ വേണ്ടി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാനായിട്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക്. ആദ്യത്തെ ലിസ്റ്റ് ഇതാ റെഡി ആവുമ്പോൾ ഡോക്ടർ നദീം റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. റോബി ക്ലാരൻസ് പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. നൌഫൽ റൈറ്റ് ആൻസർ പറയുന്നു. അഖിൽ ആൻസർ ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. STTC എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട്. അല്ലമീൻ ബ്രോ യെസ് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നാപ്പ് എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം തന്നെയാണ് വന്നേക്കുന്നത്. ശ്യാം ലാൽ ബിനിൽ റൈറ്റ് ആൻസർ പറയുന്നു. ദൃശ്യ, ഗീതേഷ് ആൻഡ് ഓൾസോ പ്രേംജിത്ത് പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. ഓരോരുത്തർ അത് സ്പെസിഫൈ ചെയ്തേക്കുന്ന രീതികൾ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ചിലർ കറക്റ്റായിട്ട് അയ്യോ അതിപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല, നോ നോ നോ നോ നോ. പ്രേംജിത്ത് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഷീവ ദിനേശൻ റൈറ്റ് ആൻസർ. സന്തോഷ് പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. രാജേഷ് മട്ടക്കൽ റൈറ്റ് ആൻസർ. റിജേഷ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ദിവ്യ ശരത് പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. ആഷ് അയാൻ റൈറ്റ് ആൻസർ. ശ്രീജിത് ദാസ്, സജിത്ത് പറഞ്ഞിരിക്കുന്ന ഉത്തരവും ശരിയാണ്. അങ്ങനെ ദി ആൻസേഴ്സ് ബാക്ക് ടു ബാക്ക് ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചധികം പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഇത്ര എളുപ്പത്തിൽ വീക്കെൻഡിന് മുന്നേ കൊടുത്ത ടാസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടേതായിട്ടുള്ള ഒരു സംഭവം, പക്ഷേ ഏറ്റവും അധികം ഇത് യൂസ് ചെയ്യുന്ന മറ്റുള്ളവരാണ് എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. എന്താണത്? നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു സംഭവം, അത് ഏറ്റവും അധികം യൂസ് ചെയ്യാറുള്ളത് മറ്റുള്ളവരാണ്, എന്താണ് സംഭവം എന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗെയിം സോണിൽ ചോദ്യം കിട്ടിയാലോ. ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് ഒരു ഇവൻറ്റിൻ്റെ ടിക്കറ്റുകളാണ്. അപ്പോൾ ആ ടിക്കറ്റ്സൊക്കെ സ്വന്തമാക്കാനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. പെട്ടെന്ന് ഫോൺ എടുക്കുക, 5000997 ആൻസേഴ്സ് അയച്ചു തുടങ്ങിക്കോളൂ. വീക്കെൻഡാണ്, അടിപൊളിയായിട്ട് ഒരുപാട് ഇവൻറ്റുകൾ വരുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും വീക്കെൻഡ് വൈബൊക്കെ ഓണാക്കി സന്ദീപാണ് കൂടെയുള്ളത്. ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: You are listening to
1: Radio Sino 91.7 FM, Qatar's favorite radio station.
2: Favorite radio station.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്
6: ഹോം ഡെലിവറി.

0: വചനങ്ങളിലൂടെ.
1: ഈ ലോകത്ത് മറ്റൊരാളുടെ രഹസ്യം മറച്ചുവെക്കുന്ന ഏതൊരാളുടെയും രഹസ്യവും നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവും മറച്ചുവെക്കുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ ലുഹറുമാങ്ങിനുള്ള സമയം.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Once again, welcome back to Radio Suno 91.7 FM Home Delivery. The time is Sandeep Aan kodiyalada. Studio clock il samayam 11 mani kazhinju 33 minutum 40 secondum. വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു വീക്കെൻഡിലേക്ക് കടക്കാൻ പ്ലാനിങ്സ് ഒക്കെ ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ചെറിയൊരു ചോദ്യം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വളരെയധികം ഈസി ആയിട്ടുള്ള ആ ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ബ്രോ, ടിക്കറ്റ്സ് റെഡി അല്ലേ എന്ന് ചോദിച്ചിട്ട് അല്ലമീൻ ബ്രോയുടെ മെസ്സേജ് ഉണ്ട്. നമുക്ക് നോക്കാം, സെറ്റാക്കാം, ഇൻഷാല്ലാ. അപ്പോൾ ഗോഡ്സ് ഗേൾ എന്ന അക്കൗണ്ടിൽ നിന്നും അലീന മെസ്സേജ് അയച്ചിട്ടുണ്ട്. റൈറ്റ് ആൻസർ തന്നെയാണ് അലീന പറഞ്ഞിരിക്കുന്നത്. ഇവരൊക്കെ ഇങ്ങനെ മെസ്സേജ് സെക്കൻഡ് ലിസ്റ്റ് റെഡി ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ സെക്കൻഡ് ലിസ്റ്റിലേക്ക് ആദ്യം അലീനയുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അല്ലമീൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നോവൽറ്റി എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്. ഡോക്ടർ റിയാദ് റൈറ്റ് ആൻസർ തന്നെയാണ് പറയുന്നത്. ഷിഫാദ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ ജംഷീദ് അബൂബക്കർ റൈറ്റ് ആൻസർ പറയുന്നു. നസീം എന്ന അക്കൗണ്ടിൽ നിന്നും വന്നേക്കുന്ന ഉത്തരം ശരിയാണോ, ഇത് തന്നെയല്ലേ ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ കേട്ടില്ല. ആ ഓക്കെ, ക്വസ്റ്റ്യൻ ഇപ്പം കേട്ടു എന്ന് കരുതുന്നു. എനിക്ക് ആൻസർ ഓൾറെഡി ഇതേ നസീം ബ്രോ തന്നെ അയച്ചിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് അശ്വിൻ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നിവേദ് പറഞ്ഞേക്കുന്ന ഉത്തരം ശരിയാണ്. ജോഷി റൈറ്റ് ആൻസർ പറയുന്നു. അതേപോലെ തന്നെ അൻസാർ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ബാക്ക് ടു ബാക്ക് ശരി ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓഫ് കോഴ്സ് ജിബ്രു എന്ന അക്കൗണ്ടിൽ നിന്നും നമുക്ക് ശരി ഉത്തരം വന്നിട്ടുണ്ട്. ഇർഫാൻ ശരി ഉത്തരം പറയുന്നു. ജാസിം റൈറ്റ് ആൻസറാണ്. ഷാനു, അനു ആൻഡ് ജിഷ്ണു റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഷഫീഖ് പറഞ്ഞേക്കുന്ന ഉത്തരം ശരിയാണ്. റോഷൻ റൈറ്റ് ആൻസർ പറയുന്നു. റൈറ്റ് ആൻസേഴ്സിൻ്റെ അയ്യരികളിയാണല്ലോ മൊത്തം, എല്ലാവരും ശരി ഉത്തരം തന്നെ. നമ്മളുടെ ഏറ്റവും കൂടുതൽ സ്വന്തമായിട്ടുള്ള ഒരു സംഭവം എന്ന് നമുക്ക് പറയാം. അത്രമാത്രം നമുക്ക് വേണ്ടപ്പെട്ട ഒരു കാര്യം നമ്മളല്ല ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, അത് മറ്റുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് ഡൗട്ടുള്ളത്? നമ്മുടെ പേര് തന്നെയാണ്, ദാറ്റ് ഈസ് ഓഫ് കോഴ്സ് ആർ നെയിം. അതിൽ ആർക്കും ഒരു സംശയമില്ലായിരുന്നു. കറക്റ്റായിട്ട് എനിക്ക് ഉത്തരം എല്ലാവരും അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ടിക്കറ്റ് തരണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ നമുക്ക് ലിമിറ്റഡ് ടിക്കറ്റ്സ് അല്ലേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ നമുക്ക് തൽക്കാലം ഒരു കൺഗ്രാജുലേഷൻസിൽ ഒതുക്കിയിട്ട് ഇനി വെയിറ്റ് ചെയ്യേണ്ടത് ആ ലക്ക് ഫാക്ടറിന് വേണ്ടിയാണ്. ലക്ക് ഫാക്ടറിന് വേണ്ടി മാത്രമല്ല, നമുക്ക് ഇനിയും ഗെയിംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. എല്ലാ ഗെയിമിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഏത് ഗെയിമിൽ ഏത് സ്ഥലത്താണ് നമ്മുടെ ആ ഒരു ലക്ക് ഫാക്ടർ അങ്ങ് തെളിയുന്നതെന്ന് പറയാൻ പറ്റില്ല. സോ കീപ് ലിസ്ണിംഗ്, കേട്ടുകൊണ്ടേയിരിക്കുകയാണ് റേഡിയോ സുനോ 91.7 FM. ആൻഡ് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് കോൺടെസ്റ്റുകളും റണ്ണിംഗ് ആണ്. അപ്പോൾ ആ കോൺടെസ്റ്റിൻ്റെ ഭാഗമൊക്കെ ആകാനായിട്ട് റേഡിയോ സുനോയുടെ ഒഫീഷ്യൽ പേജസ് ഒന്ന് ഫോളോ ചെയ്യാൻ കൂടി മറക്കണ്ട എന്ന് ഓർപ്പിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ ഓർപ്പിച്ചുകൊണ്ട് നേരെ പോകുന്നത് ദാ മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക്. വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഓണാക്കി സന്ദീപാണ് കൂടെയുള്ളത്. ഗതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വന്നു കഴിഞ്ഞു ഷോപ്പിംഗിന്റെ ആവേശം ഇരട്ടിയാക്കാൻ മൾസാ ഹൈപ്പർ മാർക്കറ്റിന്റെ വൺ ഡേ ബിഗ് ഡേ ഫ്രൈഡേ.
1: വലിയ വിലക്കുറവിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സാധനങ്ങളെല്ലാം ഇനി ഒരൊറ്റ ദിവസത്തിൽ സ്വന്തമാക്കാം.
0: സെപ്റ്റംബർ 18 മർസാ ഹൈപ്പർ മാർക്കറ്റ് ജേബോൾ ബ്രാഞ്ച് ദോഹ. മിസ് ചെയ്യല്ലേ
2: മർസാ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: ജനഹൃദയങ്ങൾ കീഴടക്കിയ മലയാള ചിത്രം പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ.
1: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
0: കേരളക്കര ഏറ്റെടുത്ത് വൻ വിജയമാക്കി മാറ്റിയ ടീം പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ ഇനി പ്രവാസ ലോകത്തേക്ക് വരുന്നു. മാത്യു, സിദ്ധാർത്ഥ്, ഉണ്ണിമായ, കാതറിൻ മരിയ, ഒപ്പം സംവിധായകൻ ഷഹദും. സെപ്റ്റംബർ 18 വൈകിട്ട് 6 മണിക്ക് അബൂഹമൂർ സഫാരി മാളിൽ ഏവർക്കും സ്വാഗതം. സഫാരി പ്രസൻസ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ടീം പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ. ഇവന്റ് ഓർഗനൈസ്ഡ് ബൈ 974 ഇവന്റ്സ്. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: Welcome once again. Welcome back to Radio Suno 91.7 FM. Home delivery. The time Sandeep Aanu koode ullathu. ഏറ്റവും അധികം വീക്കെൻഡ് ടൈം കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് എവിടെ പോവുകയാണ് നമ്മൾ ഷോപ്പിംഗ് നടത്തുക. വീക്കെൻഡ് ഷോപ്പിംഗ് മാത്രമല്ല, നമ്മുടെ ഒരു മന്ത്ലി ഗ്രോസറി ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഓഫേഴ്സ് എവിടെയുണ്ട്, നമുക്ക് അധികം കാശ് ചെലവില്ലാണ്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പെർച്ചേസ് ഒക്കെ എവിടെ നിന്ന് നടത്താം, ഈ ഒരു ചിന്തയിലാണെന്നുണ്ടെങ്കിൽ യെസ്, ഐ ഹാവ് ഗോട്ട് എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. ലുലുവിലെ ബിഗ് സേവിങ്സ് ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും തുടക്കമിട്ടിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറീസ്, വേണ്ട സംഭവങ്ങൾ ഏത് കാറ്റഗറിയിൽ നിന്നായാലും നമുക്ക് വേണ്ടത്രോളം മേടിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. കാശ് ലാഭിക്കാൻ മാത്രമല്ല,

ഒത്തിരി ഓഫേഴ്സും കൂടിയായിട്ടാണ് ഇത്തവണ ലുലു നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അതിന് ഏത് കാറ്റഗറി വേണമെങ്കിലും ആയിക്കോട്ടെ, ഫ്രഷ് ഫ്രൂട്ട്സ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ്, ഇതെല്ലാം ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ്, അങ്ങനെ എല്ലാ കാറ്റഗറീസിലും നമുക്ക് ഓഫേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ വേറൊരു കാര്യം മറന്നു പോകണ്ട, ഇതൊക്കെ ലിമിറ്റഡ് ഡേയ്സ് ഓഫേഴ്സ് ആണ്. അതുകൊണ്ട് മാക്സിമം നേരത്തെ തന്നെ പോയി പർച്ചേസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. സോ ലുലുവിൽ ഇപ്പൊ കറന്റ്ലി മെഗാ ഡീൽസ് റണ്ണിംഗ് ആണ്. അപ്പൊ ഇനി കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ലുലുവിലേക്ക് നേരെ വിട്ടോളൂ. വീക്കെൻഡ് പ്ലാൻസും വീക്കെൻഡ് ഷോപ്പിംഗ് ഒക്കെ തന്നെ സെറ്റാക്കാനായിട്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള ഓഫേഴ്സ് സ്വന്തമാക്കാനായിട്ടും വീക്കെൻഡ് വിശേഷങ്ങളും വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഓണാക്കി സന്ധിവാണ് കൂടെയുള്ളത് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 കഴിഞ്ഞ 8:13. യു ഹാവ് ട്യൂൺഡ് ഇൻടു കതാസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ സോണ 91.7 എഫ്എം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ. സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ Tanishq, as vibrant as you. Lulu will big savings. Lulu mega deals ida veendum. Ningalku priyapetta ella categorygalil ninnum koodal saadhanangal vaanganum koodal panam laabikkanum migacha offerukal swandhamaakkanum van avasaram.
3: Fresh food, groceries, daily essentials mudal electronics, fashion, home appliances, beauty products and much more.
2: Marakenda Lulu mega deals churungiya divasangalilekku maatram.
3: Mega savings, mega choice, mega shopping.
2: Don't miss it. Vegamagate ippol thanne ningalude aduthulla Lulu hypermarket sandarshikku. Save big.
4: ഹായ്, ഞാൻ ഹരിശ്രീ അശോകൻ.
5: യു ആർ ലിസണിംഗ് ടു
4: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Google Play Store and App Store.
1: വന്നു കഴിഞ്ഞു ഷോപ്പിംഗിന്റെ ആവേശം ഇരട്ടിയാക്കാൻ മൈസാ ഹൈപ്പർ മാർക്കറ്റിന്റെ വൺ ഡേ ബിഗ് ഡേ ഫ്രൈഡേ.
2: വലിയ വിലക്കുറവിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സാധനങ്ങളെല്ലാം ഇനി ഒരൊറ്റ ദിവസത്തിൽ സ്വന്തമാക്കാം.
1: സെപ്റ്റംബർ 18 മർസ ഹൈപ്പർ മാർക്കറ്റ് ജെബോൾ ബ്രാഞ്ച് ദോഹ. മിസ് ചെയ്യല്ലേ
3: മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: ജനഹൃദയങ്ങൾ കീഴടക്കിയ മലയാള ചിത്രം പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ.
1: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
0: കേരളക്കര ഏറ്റെടുത്ത് വൻ വിജയമാക്കി മാറ്റിയ ടീം പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ ഇനി പ്രവാസ ലോകത്തേക്ക്. വരുന്നു മാത്യു, സിദ്ധാർത്ഥ്, ഉണ്ണിമായ, കാതറിൻ മരിയ, ഒപ്പം സംവിധായകൻ ഷഹദും. സെപ്റ്റംബർ 18 വൈകിട്ട് 6 അബൂഹമൂർ സഫാരി മാളിൽ ഏവർക്കും സ്വാഗതം. സഫാരി പ്രസൻസ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ടീം പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ. ഇവന്റ് ഓർഗനൈസ്ഡ് ബൈ 974 ഇവന്റ്സ്. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM. Home delivery.

0: In association with Nesto Hypermarket, now open at Old Passport Office, Karafa. Nesto, all that
1: you need. Welcome, welcome once again. Welcome back to Radio Sonora. 91.7 FM home delivery time. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ് 27:35. എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായിട്ടിരിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ആ ഒരു ഓർമ്മപ്പെടുത്തൽ പതിവുപോലെ തന്നെ പറയുന്നു, കാരണം വീക്കെൻഡ് വരാൻ പോവുകയാണ്. വീക്കെൻഡ് ബേസ് ചെയ്ത് ഒരുപാട് ഇവൻറ്റുകൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഖത്തറിലേക്ക് ഒരുപാട് സെലിബ്രിറ്റീസ് എത്തുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു വീക്ക് എന്ന് പറയുന്നത്. മൂവി പ്രൊമോഷൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഒത്തിരി സെലിബ്രിറ്റീസ് ഖത്തറിലേക്ക് എത്തുമ്പോൾ അവരെ വാം വെൽക്കം ചെയ്യാനായിട്ടുള്ള എനർജി കൂടി നമ്മുടെ കയ്യിലുണ്ടാവണം. അപ്പോൾ ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുക്കേണ്ട ഒരു സംഭവം കൂടിയാണ്. ഇനി ഇത് മാത്രമല്ല, നമുക്ക് ഈ ഒരു വീക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ആൾക്കാർ പുറത്തൊക്കെ പോകാൻ താല്പര്യപ്പെടുന്ന ഒരു വീക്കാണ്. കാരണം ഭയങ്കരമായിട്ടുള്ള ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കാറിൻ്റെ അകത്ത് കയറാനായിട്ട്, ഐ മീൻ നോട്ട് ദിസ് ടൈം, ഉച്ചയ്ക്ക് 12 മണിയുടെ കാര്യമല്ല പറയുന്നത്, എങ്കിലും നമ്മൾ രാവിലെ സമയങ്ങളിലൊക്കെ കാറിനകത്ത് കയറുമ്പോൾ മുമ്പ് ദിവസങ്ങളിലല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ നമുക്ക് അധികം അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളായിരിക്കും നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ആഴ്ച നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. സ്പെഷ്യലി ഇവൻറ്റുകൾ ബേസ് ചെയ്ത് വരുമ്പോൾ, ഇപ്പോൾ ഖലീഫ ഇൻ്റർനാഷണൽ ടെന്നിസ് ആൻഡ് സ്ക്വാഷ് കോംപ്ലക്സ് 17 September, അതായത് നാളെ വരെ നടക്കുന്നുണ്ട്. ആൻഡ് 18-ാം തീയതിയിലത്തെ മാച്ച് 5:30 സ്റ്റാർട്ട് ചെയ്യുന്നത്, വൈകുന്നേരം 5:30. അപ്പോൾ ഇഫറ്റ് ഓൾ ആ ഒരു ഇവൻറ്റിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ഒരു 30 riyals ടിക്കറ്റ് എടുത്ത് പോകാമെന്നുള്ളതാണ്. 30 riyals വലിയ പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പല ഇവൻറ്റുകളും പ്രൈസിങ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാണ്ട് തന്നെ നമുക്ക് പെർഫ്യൂം ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ പെർഫ്യൂം ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് കൂടി നടക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു സെഷനൊക്കെ തന്നെ പല ഭാഗത്തിലായിട്ട് ഖത്തറിൽ നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇഷ്ടങ്ങളനുസരിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റങ്ങളൊക്കെ വരുത്തി എവിടേക്കാണ് പോകേണ്ടതെന്ന് കൂടി കറക്റ്റായിട്ട് ഡിസൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിസിഷൻ വേറെ ആരുമല്ല എടുക്കേണ്ട, നമ്മൾ തന്നെയാണ്. ഇനി ഇതുമല്ല, നമുക്ക് ഈവനിങ് ടൈം ഫ്രീ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പല മാളുകളിലും തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ്, എസ്പെഷ്യലി സമ ആക്ടിവിറ്റീസ്, സമ വൈൻഡപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ ഉണ്ട്. ഇതൊന്നുമല്ല, പ്രത്യേകിച്ച് വലിയ പ്ലാനുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് തന്നെ സീ ലൈനിലോട്ടൊക്കെ പോകാനായിട്ടുള്ള ആ ഒരു പ്ലാൻസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ക്ലൈമറ്റ് അത്യാവശ്യം ഫേവർ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് സീ ലൈൻ ബീച്ചിലേക്കോ അല്ലെങ്കിൽ ഏത് ബീച്ചിലേക്കെങ്കിലും ആണെങ്കിലും നമുക്ക് പോകാൻ പറ്റും. 974 ബീച്ചിൽ ഓൾറെഡി കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഇവൻറ്റുകൾ നടക്കുന്നുണ്ട്, ടിക്കറ്റ്സ് എടുത്ത് നമുക്ക് പോകാൻ പറ്റുന്ന ഒത്തിരി ഇവൻറ്റുകൾ ഉണ്ട് എന്നുള്ളത്. ഫാമിലി ആയിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഓരോ സ്ഥലത്തെയും ഇവൻറ്റുകൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ആ ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. ഇനിതാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കടക്കുമ്പോൾ വീക്കെൻഡ് വിശേഷങ്ങളുമായിട്ട് ഞാൻ തിരിച്ചെത്തതായിരിക്കും. വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഓണാക്കാൻ സന്ദീപാണ് കൂടെയുള്ളതാണ്. കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
2: Qatar's favorite radio, Radio 91.7.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Once again, welcome back to Radio Sunrise 91.7 FM Home Delivery. The time Sandeep aanu koodiyulladhu. Studio clockil samayam 12 mani kazhinja 42 minute mara second. അങ്ങനെ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ വീക്കെൻഡ് പ്ലാൻസ് ഒക്കെ സെറ്റാണ്. ഇനി വീക്കെൻഡ് പ്ലാൻ സെറ്റ് ആവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടി നടക്കാൻ പോകുന്നു. ആ വിശേഷങ്ങളിലേക്കാണ് അത് ഇപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ്.

0: ജനഹൃദയങ്ങൾ കീഴടക്കിയ മലയാള ചിത്രം പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ.
1: അവളെ ഒറ്റയ്ക്കാക്കിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
0: കേരളക്കരെ ഏറ്റെടുത്ത് വൻ വിജയമാക്കി മാറ്റിയ ടീം പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ ഇനി പ്രവാസ ലോകത്തേക്ക്. വരുന്നു മാത്യു, സിദ്ധാർത്ഥ്, ഉണ്ണിമായ, കാതറിൻ മരിയ, ഒപ്പം സംവിധായകൻ ഷഹദും. സെപ്റ്റംബർ 18 വൈകിട്ട് 6 അബൂഹബൂർ സഫാരി മാളിൽ ഏവർക്കും സ്വാഗതം. സഫാരി പ്രസൻസ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ടീം പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ. ഇവന്റ് ഓർഗനൈസ്ഡ് ബൈ 974 ഇവന്റ്സ്, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: യെസ്, അപ്പോ നാളത്തെ ദിവസം പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ബൂഹമൂറുള്ള സഫാരി മാളിലേക്ക് വരാൻ

ക്കണ്ട, ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ ഖത്തറിലേക്ക് എത്തിയിട്ടുണ്ട്. കാതറിൻ മരിയ ജെയിംസ്, അതേപോലെ സിറാജുദ്ദീൻ നാസർ, സിദ്ധാർത്ഥ് ഭരതൻ, മാത്യു, ഉണ്ണിമായ പ്രസാദ്, അങ്ങനെ എല്ലാവരും ഖത്തറിലേക്ക് എത്തുമ്പോൾ മൂവിയുടെ ഡയറക്ടറായിട്ടുള്ള ഷഹദ് നിലമ്പൂരും എത്തുകയാണ്. ഒരുപാട് ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്യാനും അവർക്ക് ഒരു വാം വെൽക്കം കൊടുക്കാനായിട്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നാളെ വൈകുന്നേരം. സോ ഈവനിങ് ടൈം ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നേരെ ബൂഹമൂറിലേക്ക് വരാനായിട്ട് മറക്കണ്ട. സഫാരി മാളിൽ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ആസ് യൂഷ്വൽ എല്ലാ സെലിബ്രിറ്റീസിനെ ഇവിടെ വെൽക്കം ചെയ്യുന്ന പോലെ ആ ഒരു സന്തോഷത്തിൽ തന്നെ അവരെയും വെൽക്കം ചെയ്യാനുള്ള ആ ഒരു എനർജി എല്ലാവരും പ്രിസർവ് ചെയ്യും, ഉണ്ടാവും കൂടെ അവിടെ നമ്മുടെ ഒപ്പം ആ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമാകാനായിട്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഞാൻ ചെറുതായിട്ടൊന്നും ടാറ്റ ബൈ ബൈ പറയുകയാണ്. അപ്പോൾ ഞാനും പോയി കുറച്ച് എനർജിയൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്യട്ടെ. ആൻഡ് വിഷിംഗ് യു ഓൾ എ വെരി വെരി ഹാപ്പി വീക്കെൻഡ്. ആ ഒരു വീക്കെൻഡ് വിഷസോടുകൂടി സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. ഹോം ഡെലിവറിയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: റേഡിയോ ഷോപ്പിംഗിന്റെ ആവേശം ഇരട്ടിയാക്കാൻ മൾസാ ഹൈപ്പർ മാർക്കറ്റിന്റെ വൺ ഡേ ബിഗ് ഡേ ഫ്രൈഡേ.
1: വലിയ വിലക്കുറവിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സാധനങ്ങളെല്ലാം ഇനി ഒരൊറ്റ ദിവസത്തിൽ സ്വന്തമാക്കാം.
0: സെപ്റ്റംബർ 18 മൾസാ ഹൈപ്പർ മാർക്കറ്റ് ജേബോൾ ബ്രാഞ്ച് ദോഹ. മിസ് ചെയ്യല്ലേ മൾസാ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707. What's up?

0: ജനഹൃദയങ്ങൾ കീഴടക്കിയ മലയാള ചിത്രം പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ.
1: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
0: കേരളക്കര ഏറ്റെടുത്ത് വൻ വിജയമാക്കി മാറ്റിയ ടീം പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ ഇനി പ്രവാസ ലോകത്തേക്ക്. വരുന്നു മാത്യു, സിദ്ധാർത്ഥ്, ഉണ്ണിമായ, കാതറിൻ മരിയ, ഒപ്പം സംവിധായകൻ ഷഹദും. സെപ്റ്റംബർ 18 വൈകിട്ട് 6 മണിക്ക് അബുഹമൂർ സഫാരി മാളിൽ ഏവർക്കും സ്വാഗതം. സഫാരി പ്രസൻസ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ടീം പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ. ഇവന്റ് ഓർഗനൈസ്ഡ് ബൈ 974 Events. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM. Home delivery.

0: ഹായ് എവ്രി വൺ, ദിസ് ഈസ് രഞ്ജൻ രാജ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: വന്നു കഴിഞ്ഞു ഷോപ്പിംഗിന്റെ ആവേശം ഇരട്ടിയാക്കാൻ മാർക്കറ്റിന്റെ വൺ ഡേ ബിഗ് ഡേ ഫ്രൈഡേ.
2: വലിയ വിലക്കുറവിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സാധനങ്ങളെല്ലാം ഇനി ഒരൊറ്റ ദിവസത്തിൽ സ്വന്തമാക്കാം.
1: സെപ്റ്റംബർ 18 മാർസാ ഹൈപ്പർ മാർക്കറ്റ് ജേബോൾ ബ്രാഞ്ച് ദോഹ. മിസ്സിയല്ലേ മാർസാ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തേഴ്സ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: കേവിൻ. ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
1: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
0: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ് ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
1: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
0: ഡോണ്ട് മിസ് ഇറ്റ്. വേഗമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിക്കൂ. സേവ് ബിഗ്. സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡീറിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സൂൺ അറ്റ് അൽവർദാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ്ക് ജ്വല്ലറി ബൈ easier. Terms and conditions apply.
2: Matinee Classics.

0: ഹായ്, ഞാൻ നിത്യമാവൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം ആയ റേഡിയോ സുനോ 91.7 എഫ് എം ആണ്. കേട്ടു കേട്ടു കൂട്ടുകൂടാം.
1: വന്നു കഴിഞ്ഞു ഷോപ്പിംഗിന്റെ ആവേശം ഇരട്ടിയാക്കാൻ മൈസാഹൈപ്പ് മാർക്കറ്റിന്റെ വൺ ഡേ ബിഗ് ഡേ ഫ്രൈഡേ.
2: വലിയ വിലക്കുറവിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സാധനങ്ങളെല്ലാം ഇനി ഒരൊറ്റ ദിവസത്തിൽ സ്വന്തമാക്കാം.
1: സെപ്റ്റംബർ 18 മർസാ ഹൈപ്പർ മാർക്കറ്റ്, ജേബോൾ ബ്രാഞ്ച്, ദോഹ. നിസ്സയല്ലേ
3: മർസാ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീ ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: ജനഹൃദയങ്ങൾ കീഴടക്കിയ മലയാള ചിത്രം പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ.
1: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
0: കേരളക്കര ഏറ്റെടുത്ത് വൻ വിജയമാക്കി മാറ്റിയ ടീം പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ ഇനി പ്രവാസ ലോകത്തേക്ക് വരുന്നു. മാത്യു, സിദ്ധാർത്ഥ്, ഉണ്ണിമായ, കാതറിൻ മരിയ, ഒപ്പം സംവിധായകൻ ഷഹദും. സെപ്റ്റംബർ 18 വൈകിട്ട് 6 മണിക്ക് അബുഹമൂർ സഫാരി മാളിൽ ഏവർക്കും സ്വാഗതം. സഫാരി പ്രസൻസ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ടീം പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ. ഇവന്റ് ഓർഗനൈസ്ഡ് ബൈ 974 Events. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: Matinee Classics.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
3: അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ
5: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: Malabar Gold and Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 2 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. ഈ ഒരു സമയം സിനിമയുടെ ടൈമാണ്. ഈ ടൈമിൽ ഇന്ന് രണ്ടുപേരുണ്ട്, പക്ഷേ പേരിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ആഷിയും കൂടെ ജോയിൻ ചെയ്യാണ്. ആഷിയ, വണക്കം.
4: എനിക്കൊന്ന് കൊറേ നാൾക്ക് ശേഷമല്ലേ ഞാനിപ്പോ
3: വരുന്നത്.
4: നാട്ടിപ്പോയി,
3: അതുകൊണ്ടാണ്. ഇനിയിപ്പോ നമുക്ക് ശീലമാക്കാം.
4: അതെ
3: അതെ. എന്നാലും പുതിയ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു.
4: പുതിയ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീക്ക് ആശ കണ്ടിട്ടുണ്ടായിരുന്നു. ആശ, കാരണം ഞാൻ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരൻ നോക്കിയപ്പോ തന്നെ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഇല്ല.
3: മുതലാണ്
4: അപ്പോ ആശയാണ് കഴിഞ്ഞ ആഴ്ച പോയി കണ്ടത്.
3: ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആശയെ കുറിച്ച് പറയാം. അതിന് മുൻപായിട്ട് ആശയോടുകൂടി ഖത്തറിലുള്ള ആളുകൾ കാത്തിരിക്കുന്ന ഒന്നാണ് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ പുതിയ ബ്രാഞ്ച് എന്ന് പറയുന്നത്.
4: രണ്ടാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ വരാനായിട്ട് പോവാണ്.
3: അതെ, നാളെ ഒരു 7 മണിയോടൊക്കെ കൂടി തന്നെ നമ്മുടെ അൽറയാൻ ബ്രാഞ്ചിന്റെ ഇനോഗ്രേഷൻ അവിടെ നടക്കാൻ പോകുന്നുണ്ട്. അപ്പം വരാൻ പോകുന്ന ആരൊക്കെയാന്ന് പറയേണ്ട ആവശ്യമില്ല.
4: അതിനു മുമ്പ് നമ്മുടെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് കിടപ്പുണ്ട്. ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഐഫോൺ ആണ്. മാത്രമല്ല, ഒരുപാട് സ്മാർട്ട് ഫോൺസും അതോടൊപ്പം ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ പോസ്റ്റ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ റേഡിയോ സുനോയുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് പോവുക. അവിടെ നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സോ ആ വ്യക്തിനെ പറഞ്ഞു ആർക്കാണ് ഐഫോൺ കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല.
3: തീർച്ചയായിട്ടും ഒരു മെഗാ വിന്നറിനെ കാത്തിട്ടാണ് അവരെ സമ്മാനം ഉള്ളത്. നിങ്ങൾ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ കാണാൻ പറ്റും. ഉദ്ഘാടനത്തിനായിട്ട് എത്തുന്ന ഈ താരത്തെ തിരിച്ചറിയൂ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്
4: പിൻ ചെയ്തേക്കുന്നത്.
3: പിൻ ചെയ്ത് നിങ്ങൾ എല്ലാവരും കാണണം, കമന്റ് ചെയ്യണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഓൾറെഡി ഒരുപാട് കമന്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് സ്പെഷ്യലി ഓർമ്മപ്പെടുത്തുന്നത്. കാരണം നമുക്ക് എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം ഇനോഗ്രേഷൻ ഒക്കെ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ പേര് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം.
4: എത്ര പേര് ചെയ്യും നമുക്ക് നോക്കാമല്ലോ.
3: നോക്കാം, നമുക്ക് ഇപ്പൊ തന്നെ നോക്കാമല്ലോ ആരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ തൽക്കാലം ആ പേര് പറയുന്നില്ല, ബാക്കി പേരുകൾ പറയാം. എസ്തേർ അണിൽ നമുക്ക് അരികിലേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷംന കാസിം വരുന്നുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരങ്ങളൊക്കെ തന്നെ ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനത്തിനായിട്ട് വരാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരെ കാണാൻ വേണ്ടി. ശരിക്കും നമ്മൾക്ക് ഭയങ്കര ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് സിനിമ കാണാൻ വേണ്ടി.
4: തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ വീക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നാട്ടിൽ അത്രയ്ക്കും അടിപൊളി
3: റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്.
4: ആ ഒരു എന്താണ് ആ ഒരു തീം എന്ന് അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
3: അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് സമയം കൂടി അതിന്റെ വിശേഷങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മളുടെ കൂടെ ഒരു അതിഥി കൂടി വരുന്നുണ്ട്. ഇനി എന്തായാലും നമ്മുടെ നേരത്തെ ചോദ്യത്തിന്റെ എല്ലാ ചെറിയ സൂചനകളൊക്കെ പാട്ടുകളിലുണ്ടാവും, ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. വന്നു കഴിഞ്ഞു ഷോപ്പിംഗിന്റെ ആവേശം ഇരട്ടിയാക്കാൻ മൾസാ ഹൈപ്പർ മാർക്കറ്റിന്റെ വൺ ഡേ ബിഗ് ഡേ ഫ്രൈഡേ.
1: വലിയ വിലക്കുറവിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സാധനങ്ങളെല്ലാം ഇനി ഒരൊറ്റ ദിവസത്തിൽ സ്വന്തമാക്കാം.
0: സെപ്റ്റംബർ 18 മർസ ഹൈപ്പർ മാർക്കറ്റ് ജേബോൾ ബ്രാഞ്ച് ദോഹ. മിസ്സിയല്ലേ
2: മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: This is only on Radio Suno 91.7 FM.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar.
6: And
0: Malabar Gold and Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 2 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആണ്. ഈ സ്റ്റുഡിയോയിൽ നിറച്ച ആളുകളാണ്,
1: അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത
0: അവസ്ഥയിലാണ്. കാരണം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ എന്ന് പറയുന്ന നമ്മുടെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയുടെ പ്രിയപ്പെട്ട താരങ്ങൾ നമ്മുടെ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. നമുക്ക് ഇവിടെ നിൽക്കുന്നവരോട് ചോദിച്ചാൽ പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ എന്നുള്ള പേര് കൃത്യമായി പറയാൻ പറ്റുമെന്ന്
1: ആദ്യം
0: നമുക്ക് സിജിലിനോട് ചോദിക്കാം. സിജിൽ ഭയങ്കര പണിയിലാണ്, അതിന്റെ ഇടയ്ക്ക് എന്നാലും ഞാൻ ചോദിക്കും.
2: പ്രഥമ ദൃഷ്ടിയാൽ കുറ്റക്കാർ
1: ഒന്നും കൂടെ
0: ദൃഷ്ടിയാലില്ല
2: പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
0: കറക്റ്റ്. അടുത്തൊരാളോട് ഉണ്ടല്ലോ,
1: മുഹമ്മദ്. അതൊന്ന് പറയാവോ,
0: ഒന്ന് പറയാൻ പറ്റുമോ? ആഷയുടെ അങ്ങോട്ടേക്ക്, ആഷയുടെ
1: വിളിക്കുന്നു
0: അവിടേക്ക് ചേട്ടെ.
3: പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർക്ക്,
0: കുറ്റക്കാർക്കില്ല. മിടുക്കൻ ഒരു കഴിയണി,
1: മിടുക്കനാണ്.
0: മതിയോ, കഴിയണി മതിയോ? ഓക്കെ, അപ്പൊ എന്തായാലും ടീമിനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആശ സിനിമ കഴിഞ്ഞ ദിവസം കണ്ടു എന്ന് പറഞ്ഞു.
1: അതെ അതെ, ആശ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു.
0: വെർസറ്റൈൽ അല്ലേ,
1: ഒന്നും പറയാനില്ല. കാരണം ഞാൻ ആ ഒരു റിവ്യൂ കണ്ടിട്ടാട്ടോ ആ ഒരു മൂവിക്ക് പോകുന്നത്. ഉർവശി ചേച്ചി എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരിയെ മാത്രമേ നമുക്ക് ആ ഒരു സ്ക്രീനിൽ കാണാനായിട്ട് പറ്റുള്ളൂ. ഉർവശിയുടെ സിനിമ തന്നെയാണ് ആശ. ജോജുവും കട്ടയ്ക്ക് പിടിച്ചു നിന്നിട്ടുണ്ട്, ഐശ്വര്യലക്ഷ്മി എല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഉർവശി എന്നൊരു ആക്ട്രസ് വീണ്ടും അവരുടെ ജീവിതത്തിൽ, മീൻസ് അവരുടെ ആ ഒരു സിനിമാ ജേണിയിലെ അടുത്തൊരു പൊൻതൂവൽ ആശയാണ് എന്ന് പറയാം.
0: തീർച്ചയായിട്ടും, കാരണം എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടു, ജെൻസികൾ വരെ ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹെഡ്ലൈനിലുള്ള കുറെ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു.
1: ആക്ച്വലി ആദ്യ ഒരു ഫസ്റ്റ് ഹാഫ് ഉണ്ടല്ലോ, അതിങ്ങനെ വളരെ സെർട്ടിൽ ആയിട്ട് ഇങ്ങനെ
0: പോയിരുന്നു.
1: സെക്കൻഡ് ഹാഫ് ആയപ്പോ ഒരു ഡാർക്ക് സസ്പെൻസ്
0: മാറുകയാണ്.
1: ഒത്തിരി നമ്മൾ പ്രതീക്ഷിക്കാത്ത
0: രീതിയിൽ
1: ആ ഒരു കഥ പോയിട്ടുണ്ടായിരുന്നു. അടുത്തിരിക്കുന്നവർ തന്നെ സൈക്കോകളാണോ, നമ്മൾ സൈക്കോ ആവോ
0: എന്നുള്ള
1: ആ ഒരു മൂവി കണ്ടിറങ്ങിയപ്പോ എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു സഫർ സനില് ആദ്യത്തെ സിനിമ ഡയറക്ഷൻ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അദ്ദേഹം ആ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്.
0: അപ്പൊ അദ്ദേഹത്തിനും ആ ഒരു ഫുൾ ടീമിനും വലിയൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. മിഥുനം സിനിമയുടെ പാട്ടാണ് വരുന്നത്.

0: Radio Suno 91.7 FM, Qatar's favorite radio station. പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഹായ്, നമസ്കാരം. ഞാൻ ആന്റണി വർഗീസ് പെപ്പേ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds in the പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
3: അങ്ങനെ സിനിമാ വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന സമയം 2:31 നിസയും ആഷയുമാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ആഷയ, നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ തെറ്റുതെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്.
4: നിസ ഇടക്കാലത്ത് വെച്ചിട്ട് മലയാള സിനിമ അറിയപ്പെട്ടത് തന്നെ, മീൻസ് അന്യഭാഷകളിൽ അറിയപ്പെട്ടത് തന്നെ ഇവിടെ നിർമ്മിക്കപ്പെട്ട ത്രില്ലർ സിനിമകളുടെ പേരിലാണ്. കാരണം മലയാളത്തിലാണ് ഏറ്റവും അടിപൊളി ത്രില്ലർ സിനിമകൾ വരുന്നത് എന്നുള്ളതാണ് പുറത്തൊക്കെ എല്ലാവരും പറയുന്നത്. അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട അടുത്തൊരു സിനിമയാണ്
3: പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ. നമുക്ക് മാത്രമല്ല, കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് ആളുടെ പുതിയ മൂവിയുടെ പ്രമോഷനും അതിനുശേഷമുള്ള സിനിമയ്ക്ക് ശേഷമുള്ള ഒരു പ്രസ് മീറ്റിലൊക്കെ പറയുന്നുണ്ടായിരുന്നു പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ ഒരു മികച്ച സിനിമയാണ്,
4: കൺഗ്രാജുലേറ്റ്
3: ചെയ്തിട്ട് ആള് പറഞ്ഞു. അത് മാത്രമല്ല, പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു, അതായത് നല്ല സിനിമകളാണെങ്കിൽ, നല്ല ത്രില്ലർ സിനിമകളാണെങ്കിൽ മലയാളികൾ സ്വീകരിക്കും, അതൊരു ശരാശരി നിലവാരത്തിലുള്ള സിനിമയാണെങ്കിൽ ചിലപ്പം സ്വീകരിച്ചു വരില്ല എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞത് കറക്റ്റ് ആണല്ലോ. അത് ഏത് ഭാഷയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് മലയാളത്തിൽ നമ്മൾ ലോകത്തുള്ള എല്ലാ സിനിമകളും കാണുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഒരു സിനിമയെ കാണുന്ന അത്രയ്ക്ക് നമുക്ക് തരണം,
4: അല്ലെ?
3: എല്ലാം വേണം നമുക്ക്, എങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അല്ലേ.
4: തീർച്ചയായിട്ടും പ്രകാശം പരക്കട്ടെ, അനുരാഗം, ഈ ചിത്രങ്ങൾക്കൊക്കെ ശേഷമാണ് ഷഹദിന്റെ സംവിധാനത്തിലുള്ളൊരു ത്രില്ലർ മൂവിയാണ്
3: പിടിക്കെ.
4: അതുപോലെ തന്നെ തിരക്കഥ, തിരക്കഥയിലേക്ക് വരുമ്പോ പി എസ് സുബ്രഹ്മണ്യവും വിജേഷ് തൊട്ടിയുമാണ്
3: രണ്ടുപേരുമാണുള്ളത്. തീർച്ചയായിട്ടും രണ്ടുപേരും നമുക്ക് നല്ലൊരു സിനിമ രണ്ടുപേരും
4: സമ്മാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ നിയമം മുതൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി വരെ ഒരു പിടി മികച്ച ചിത്രങ്ങളുടെ ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച കണ്ണൂർ സ്ക്വാഡ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായിട്ടുള്ള റോബി വർഗീസ് രാജ് ആണ് ഇതിന്റെ ഛായാഗ്രാഹകൻ.
3: സിനിമാറ്റോഗ്രഫി അദ്ദേഹമാണ്, മ്യൂസിക് മുജീബ് മജീദ് ആണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് അദ്ദേഹം.
4: ഈ ത്രില്ലർ മൂവീസ് വരുമ്പോഴാണ് ഈ മുജീബ് നോട്ടീസ് ചെയ്യുന്നത് അല്ലേ?
3: തീർച്ചയായിട്ടും
4: ത്രില്ലർ മൂവീസിന്റെയും മ്യൂസിക് ചെയ്തിട്ടുള്ളത്,
3: കാരണം അത് സിനിമയായിട്ട് അത്രയും ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനെ പോകുന്ന, സിനിമയുടെ കൂടെ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തോട് എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു സ്നേഹം, ഇഷ്ടം ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്.
4: അതുപോലെ തന്നെ ഈ മൂവിയില് ഞാന് നാട്ടിലെ റിവ്യൂസ് നോക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ചിത്രത്തിനായിട്ട് തെരഞ്ഞെടുത്ത കളർ ട്യൂണും ഷോട്ടുകളൊക്കെ, അതായത് ആ ഒരു മൂവിക്ക് പറ്റിയ രീതിയിൽ കളർ ട്യൂൺ ആണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അതുപോലെ തന്നെ എഡിറ്റർ ചമൻ ചാക്കോ
3: ഇപ്പൊ എല്ലാവർക്കും അറിയാലോ, കാരണം ഇൻസ്റ്റാ റീലിലൂടെ നമ്മൾ ആദ്യം ആ പേര് കണ്ടു കഴിഞ്ഞു പിന്നെ എല്ലാവരും അദ്ദേഹത്തെ ഫോളോ ചെയ്ത് ഏത് സിനിമയാണ് ആള് ചെയ്യാൻ പോകുന്നത്. അതൊക്കെ
4: ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഹിറ്റ് ആയിട്ടുള്ള മിക്ക സിനിമകളും എഡിറ്റ് ചെയ്തിട്ടുണ്ട്
3: കുറെ റീല് കണ്ടോ.
4: അങ്ങോട്ടും ഇങ്ങോട്ടും നായകന്മാര് മാറിപ്പോലെ
3: ഞങ്ങളുടെ പടം എന്താ ചെയ്യും, ഞങ്ങളുടെ എഡിറ്റ് ചെയ്യാം, നിങ്ങളുടെ പടം ഇപ്പൊ റെഡി ആണ്,
4: ഞങ്ങളുടെ പടത്തിൽ എവിടെയാണ്
3: എന്ന് പറഞ്ഞപോലെ. പിന്നെ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് പിന്നിലുള്ള എല്ലാരെയും നമ്മള് അറിഞ്ഞിരിക്കണം എന്നുള്ളത് എപ്പോഴും ഭയങ്കര നല്ല കാര്യമാണ്. കാരണം ഇവരുടെയൊക്കെ ഒരാള് കൊണ്ടല്ലല്ലോ, എല്ലാവരുടെ വർക്ക് കൊണ്ടാണ് ഒരു സിനിമ ഇത്രയും ഭംഗിയാവുന്നത്.
4: ഒരുപാട് ഒരുപാട് പേരുടെ എന്താ പറയാ അധ്വാനമാണ് ഇതുപോലുള്ള ഓരോ സിനിമകൾ എന്ന് പറയുന്നത്. ഹിറ്റ് ആകുമ്പോ അതിനേക്കാളും വളരെയധികം
3: സന്തോഷം ഉണ്ട്. അപ്പൊ ഫുൾ ടീം നമ്മൾക്ക് അരികിലേക്ക് കുറച്ച് സമയത്തിനുള്ളിൽ വരും, പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ ടീസർ പോലെ നമ്മൾ ഇത്
4: പറഞ്ഞു
3: ഷെയർ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്തായാലും പാർവതി തിരുവത്ത് കുറെ ആദ്യമായിട്ട് ചെയ്ത പോലീസ് വേഷം ക്യാരക്ടറാണ് നമ്മുടെ പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ എന്ന സിനിമയിലെ. അപ്പൊ എന്തായാലും പാർവതി അഭിനയിച്ച ചാർലി മൂവിയിലെ പാട്ട് പലരുടെയും ഒരു എന്താ പറയാ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പാട്ടാണ്, സിനിമയാണ്. പലരും ഇഷ്ടപ്പെട്ട സീനുകളൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണും.
4: ഞാൻ വീട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന
3: ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്
4: ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിനകത്തുള്ള ചില ദുൽഖറിന്റെയും പാർവതിയുടെ അല്ലെങ്കിൽ ദുൽഖറിന്റെ കുറച്ച് കുറച്ച് സീൻസ് ഉണ്ട്, അത് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും.
3: ഇഷ്ടപ്പെട്ട സീനുകൾ വീണ്ടും
4: കാണും.
3: ഇങ്ങനെയുള്ള ആളുകളുണ്ടോ അല്ലെ?
4: ഉണ്ടെങ്കിൽ
3: കമന്റ് മെസ്സേജിൽ പറയാട്ടോ. 5000917 നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് സമയം 2:35 ആണ് ആഷയും നിസയാണ് നിങ്ങളുടെ കൂടെയുള്ളത് ഇപ്പോ മാറ്റിനി മാഷപ്പിൽ.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: ജനഹൃദയങ്ങൾ കീഴടക്കിയ മലയാള ചിത്രം പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ.
1: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
0: കേരളക്കര ഏറ്റെടുത്ത് വൻ വിജയമാക്കി മാറ്റിയ ടീം പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ ഇനി പ്രവാസ ലോകത്തേക്ക്. വരുന്നു മാത്യു, സിദ്ധാർത്ഥ്, ഉണ്ണിമായ, കാതറിൻ മരിയ, ഒപ്പം സംവിധായകൻ ഷഹദും. സെപ്റ്റംബർ 18 വൈകിട്ട് 6 മണിക്ക് അബൂഹമൂർ സഫാരി മാളിൽ ഏവർക്കും സ്വാഗതം. സഫാരി പ്രസൻസ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ടീം പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ. ഇവന്റ് ഓർഗനൈസ്ഡ് ബൈ 974 Events. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ നിങ്ങളുടെ അടുത്ത് കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളും കുട്ടികളെപ്പോലെയാവുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: Lulu will big savings. ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
2: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
1: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ് ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
2: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
1: ഡോണ്ട് മിസ് ഇറ്റ്. വേഗമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിക്കൂ. സേവ് ബിഗ്. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: ജനഹൃദയങ്ങൾ കീഴടക്കിയ മലയാള ചിത്രം പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ.
1: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
0: കേരളക്കരെ ഏറ്റെടുത്ത് വൻ വിജയമാക്കി മാറ്റിയ ടീം പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ ഇനി പ്രവാസ ലോകത്തേക്ക്. വരുന്നു മാത്യു, സിദ്ധാർത്ഥ്, ഉണ്ണിമായ, കാതറിൻ മരിയ, ഒപ്പം സംവിധായകൻ ഷഹദും. സെപ്റ്റംബർ 18 വൈകിട്ട് 6 അബൂഹബൂർ സഫാരി മാളിൽ ഏവർക്കും സ്വാഗതം. സഫാരി പ്രസൻസ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ടീം പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ. ഇവന്റ് ഓർഗനൈസ്ഡ് ബൈ 974 Events. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: This is Matinee Masham, only on Radio Suno 91.7 FM.
3: Brought to you by Safari, world class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds inde pudhiya showroom ippol Abuhamur Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyadanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.

0: സൂപ്പർ ശരണിയിലെ പാട്ടൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഇവിടെ മാറ്റിനി മാഷപ്പിന്റെ ടൈമാണ്. മാറ്റിനി മാഷപ്പിൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്, കാരണം ദ ഹോൾ ടീം നമ്മുടെ കൂടെ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ, ഇത് പറയാൻ എത്ര പാടുപെട്ടെന്ന് അറിയാം. കുറെ ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പലരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ നമ്മുടെ കൂടെ കൂടിയിരിക്കുന്നു. സോ സ്റ്റാർട്ടിംഗ് ഫ്രം നമ്മുടെ ഡിറക്ടർ സാർ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുകയാണ്. ഞങ്ങളുടെ നിലമ്പൂർക്കാരൻ ഭയങ്കര സന്തോഷത്തിലാണ്. അല്ല ഞാൻ പറഞ്ഞതാ, നമ്മുടെ ഇവിടെ കുറെ നിലമ്പൂർക്കാരുണ്ടല്ലോ. എന്തായാലും ഷഹദ്, അതിനോടൊപ്പം തന്നെ നമ്മളെയൊക്കെ തന്നെ ഒരുപാട് സിനിമകളിലൂടെ ചെറിയ ചെറിയ റോളുകളിൽ വന്ന് നമ്മളുടെ മൈൻഡിൽ അങ്ങനെ ക്ലിക്കായി നിൽക്കുന്ന ഒരാളാണ് സിറാജ് എന്ന് പറയുന്നത്. അപ്പൊ ആർ ഡി എക്സിലൂടെയൊക്കെ തന്നെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സിറാജ്, വെൽക്കം ടു റേഡിയോ സിനോ. അതിനോടൊപ്പം തന്നെ കാത്രീൻ ഈ പറഞ്ഞ കണ്ണൂർ സ്കോട്ടിലും ചാടി ഓടി അടിക്കണോ അതിന് റെഡി, ഡാൻസ് കളിക്കണോ അതിന് റെഡി, എന്തിന് റെഡി. വെൽക്കം ടു റേഡിയോ സിനോ. ആദ്യമായിട്ട് ഇവിടെ വരികയാണ്, ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഉണ്ണിമായ വരുന്നുണ്ട് എന്ന് കേട്ടിട്ട്, ബിക്കോസ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള റോളുകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. സോ വെൽക്കം ഉണ്ണിമായ. ഇനി ഞങ്ങളുടെ ഇങ്ങോട്ടേക്ക് റേഡിയോയിലേക്ക് എത്തിയിട്ടുള്ള രണ്ട് പേരും ഇപ്പൊ രണ്ടാമത് എത്തുകയാണ് ആക്ച്വലി. സോ മാത്യു ആൻഡ് അതിനോടൊപ്പം തന്നെ നമുക്കൊക്കെ തന്നെ സ്വാഗതം ചെയ്യാം, ഒരുമിച്ച് തന്നെ സ്വാഗതം ചെയ്യാം. സോ വെൽക്കം സിദ്ധാർത്ഥ് ചേട്ടാ ആൻഡ് ഓൾസോ മാത്യു.
1: ഓക്കെ, സംവിധായകനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഭയങ്കര സന്തോഷത്തിലാണെന്നറിയാം. ഇന്നൊരു പോസ്റ്റ് കണ്ടാണ്, ഫസ്റ്റ് വീക്കിനേക്കാളും ഫസ്റ്റ് ഡേയെക്കാളും സെക്കൻഡ് ഡേയിൽ ഗിയർ മാറ്റി പ്രഥമ ദൃഷ്ടിയ മുന്നോട്ട് പോകുന്നത്. എന്ത് സംവിധായകൻ എന്നല്ല, എത്ര മാത്രം ഹാപ്പിയാണ് ഇപ്പോ.
2: ഭയങ്കര സന്തോഷല്ലേ, ഞങ്ങള് ഞങ്ങളെ പടത്തിൽ ഒരു ഡേ വൺ ഒരു ഡേ 14 വരെയുള്ള ഒരു പരിപാടി ഉണ്ട്. അയ്യോ പണിയായോ, അറിയാതെ സന്തോഷല്ലേ, എന്തൊക്കെയോ പറഞ്ഞു.
0: സാധാരണ ഡയറക്ടേഴ്സ് ആണ് ഒന്നും പറയില്ലേ,
2: അങ്ങനെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാ പോയിരുന്നത്. അപ്പൊ ആക്ച്വലി ഭയങ്കര സന്തോഷം. ആദ്യം പടം ഇറങ്ങിയ സമയത്ത് ഒരു ആളുകള് ഈ പടത്തിനെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിൽ മെസ്സേജുകൾ വന്നു തുടങ്ങിയപ്പോ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഫസ്റ്റ് ഡേയിൽ നിന്ന് സെക്കൻഡ് ഡേ ആയപ്പോഴേക്കും മൊത്തം തിയേറ്ററിൽ കയറാൻ തുടങ്ങിയപ്പോ ഉണ്ണിമായ ചേച്ചി പറഞ്ഞു, കേറി പിടിച്ചു മോനെ, ഓക്കെയാന്ന് പറയുന്നു. അങ്ങനെ മൊത്തം ടീമും അതിന് സന്തോഷമാണ്. ഇപ്പോ ഡേ ബൈ ഡേ വളരെ ജെന്യൂൻ ആയിട്ടുള്ള കുറെ റിവ്യൂസ് കാണാൻ പറ്റുന്നു, കുറെ വ്ളോഗ്സ് കാണാൻ പറ്റുന്നു, കുറെ മെസ്സേജുകൾ വരുന്നു. ഭയങ്കര ഹാപ്പി. ആളുകൾ പ്രഥമിഷ്ട കുറ്റക്കാരെ ഏറ്റെടുത്തു.
3: ഇപ്പൊ ഈ സിനിമയുടെ പ്രൊമോഷൻ നാട്ടില് അതിഗംഭീരായിട്ടായിരുന്നു, ഇപ്പൊ ഗൾഫിലേക്കും വന്നിരിക്കുകയാണ്. അപ്പോ ഇനിയിപ്പോ എനിക്കറിയാം ബഹറിലുണ്ട്, സൗദിയിലുണ്ട് നിങ്ങളുടെ പ്രൊമോഷൻസിന്റെ ഒരു ജേണി ഉണ്ട്. അപ്പോ ഗൾഫിലുള്ള പ്രേക്ഷകരുടെ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു?
2: ഇല്ല, സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ടാണ് ഞങ്ങൾക്ക് ഗൾഫിൽ ആ സമയത്ത് ഇത് റിലീസ് ചെയ്യാൻ പറ്റാഞ്ഞത്. കുറേ ടെക്നിക്കൽ പ്രോബ്ലം വന്നു. ഓൾറെഡി ഇവിടെ റിലീസ് ഫൈനലി ഇതാണ് നമ്മൾ പറഞ്ഞതായിരുന്നു ആ ദിവസം തന്നെ. പക്ഷെ അതിപ്പോ വീണത് വിദ്യ എന്ന് പറഞ്ഞ പോലെ നാട്ടിൽ നല്ല അഭിപ്രായം വന്നപ്പോ ഗൾഫിൽ നിന്ന് കുറെ ആളുകൾ വിളിക്കാൻ തുടങ്ങി. സോ ഭയങ്കരമായിട്ട് അവർ വെയിറ്റിംഗ് ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ സോൾഡ് ഔട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഒക്കെ മെസ്സേജ് വരാൻ തുടങ്ങി. ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. എല്ലാം നല്ലതിനാണെന്നുള്ളതിന്റെ ഒരു ഉത്തരവാണെന്ന് തോന്നുന്നു എനിക്ക്.
4: അതെ, ദി ഡയറക്ടർ തീർച്ചയായിട്ടും ഇവരൊക്കെ തന്നെ ഡിഫറെന്റ് ആക്ടിങ് സ്റ്റൈൽസ് ഉള്ള ആൾക്കാരാണ്. സോ അവരെല്ലാരെയും ആ എനർജി എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുവന്നത്?
2: ഇല്ല, ഞങ്ങളെല്ലാരും കിഡിലം വൈബിളുള്ള ആൾക്കാരാണ്.
3: അത് ലിഫ്റ്റ് കയറി വന്നപ്പോ തന്നെ എനർജി കിട്ടി.
2: നല്ല ടീമാ എന്റെ കൂടെ ഉള്ളത്. അത് ഈവൻ അവിടെ ഞങ്ങൾക്ക് രാവിലെ കൊണ്ടുവരുന്ന ഡ്രൈവേഴ്സ് നിന്ന് തൊട്ട് അങ്ങ് തീരുന്നവരെയുള്ള ആളുകളൊക്കെ കിഡിലിന് ഒരു ടീമിനെ ഇപ്രാവശ്യം ഞാൻ കിട്ടിയത്. പിന്നെ ഞങ്ങൾ ഏറ്റവും വൈബ് കുട്ടേട്ടൻ, ഞങ്ങൾ വിജയരാജേട്ടൻ. അപ്പൊ അങ്ങനെ എല്ലാവരും വന്നവരും പോയവരും നിന്നവരൊക്കെ സ്കോർ ചെയ്തൊരു
0: പരിപാടിയായിരുന്നു.
2: രണ്ടുപേരും ഷൂട്ടിന്റെ തിരക്കിലാണ്, അതാണ് വരാൻ പറ്റാഞ്ഞത്.
0: ഇനി നേരെ സിറാജിലേക്ക് എത്തുന്ന സമയത്ത്, സിറാജ് ചെറിയ ചെറിയ ഈ പറഞ്ഞ പോലെ നമ്മളുടെ മൈൻഡിൽ എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് ആർ ഡി എക്സ് ആണ്. പക്ഷെ എന്നാലും എനിക്ക് ആ കൊണ്ടലിലെ ഫൈറ്റ് സീൻസും അതുപോലെ കുറേ ഉണ്ട്. ഈവൻ നമ്മളുടെ ഏതായിരുന്നു ക്രൈം, കേരള ക്രൈം ഫയൽസ് യാ സീസൺ 2. അപ്പൊ ഇങ്ങനെ കുറേ സംഭവങ്ങളിൽ ഭയങ്കരമായിട്ട് ഒരു ഒരു മെയിൻ ഒരു പോർഷനിൽ വന്ന് നല്ല ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണ് എപ്പോഴും. നമുക്ക് ഇപ്പോഴും ആ ലോക്കൽ തല്ലുവള്ളി മനസ്സിലുണ്ട്. ആ നോക്കുന്ന നോട്ടത്തിലുണ്ടല്ലോ, ദേഷ്യം വരും.
2: അതെ,
0: പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഒരു സിനിമയിലേക്ക് എത്തിയപ്പോ ഹൗ വാസ് ദാറ്റ് ഡിഫറൻസ് ആൻഡ് ഹൗ ഡിഡ് യു ലൈക്ക് ദ ക്യാരക്ടർ? പറയൂ.
5: ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു സിനിമയിൽ ഷഹദ് വിളിച്ചതിൽ, ഒരുപാട് സന്തോഷം. പിന്നെ മനസ്സിലെ ആഗ്രഹം അത് തന്നെയാണ്, ഇതുപോലെ നല്ല ക്യാരക്ടറുകൾ, ചെറുതാണേലും വലുതാണേലും നല്ല ക്യാരക്ടറുകൾ ചെയ്യണം, നന്നായി പെർഫോം ചെയ്യണം. പിന്നെ ഇതുപോലെ നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെയും നല്ല ക്രൂവിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യണം തന്നെയാണ് മനസ്സിലെ ആഗ്രഹം. പിന്നെ ഇതെങ്ങനെ ഫ്ലോയിൽ എങ്ങനെയോ ഭാഗ്യം കൊണ്ട് നടന്നു പോകുന്നു, നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റുന്നുണ്ട് അങ്ങനെ. പക്ഷെ അത് ഈ കഥ എൻ്റെ അടുത്ത് കുറേ നാൾ മുന്നേ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ എൻ്റെ അടുത്ത് പറയുന്നത്
2: ഫസ്റ്റ് ഡേ കോസ്റ്റ്യൂം ഇട്ടപ്പോഴാണ് കാരവാൻ എന്നാണ് ഞാൻ കഥ പറയുന്നത്.
5: ഇങ്ങനെയാണ് കാരണം, എന്തായാലും ഞാൻ എൻ്റെ അടുത്ത് കഥയൊന്നും പറയണ്ട, ഞാൻ വന്ന് ചെയ്യും എന്നുള്ളത്. കാരണം ഞങ്ങൾ കുറേ വർഷങ്ങൾ മുന്നേ ഉള്ള ബന്ധമാണ്, ഞങ്ങൾ സിനിമാ മോഹമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരേ സമയത്താണ് പല. അതായത് നെഹാസ് ആണ് എന്നെ ആദ്യമായിട്ട്, നെഹാസ് ഇതായിട്ടാണ് ആദ്യം എന്നെ കൊച്ചിയിലോട്ട് കൊണ്ടുവരുന്നത്. ഇനി ഇവിടെ നിന്ന് ട്രൈ ചെയ്താലേ സിനിമയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ നെഹാസ് കൊണ്ടുവന്ന റൂമില് ഷഹദ് ഉണ്ടായിരുന്നു, റൂംമേറ്റ്സ് ആയിരുന്നു. അപ്പൊ അന്നോട്ടെ സിനിമ എന്തെങ്കിലും ഒരുമിച്ച് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇതില് വിളിച്ചപ്പോ ഒന്ന് രണ്ടു പടം ചെയ്ത് വിളിച്ചില്ല, വിളിച്ചു
1: പക്ഷെ കറക്റ്റ് സമയത്ത് വിളിച്ചില്ല.
5: പക്ഷേ അതന്നെ ആ ഒരു ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ അവൻ കറക്റ്റ് ആയിട്ട് വിളിച്ചു, പിന്നെ ഒന്നും കേക്കൊന്നും വേണ്ട, ഞാൻ വന്ന് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഡേ ലൊക്കേഷൻ വെച്ചിട്ടാണ് ഇതാണ് പരിപാടി, ഇങ്ങനെയാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞു. അപ്പൊ ചെയ്തേക്കാം.
2: എനിക്ക് നിന്നെ താടി പഠിപ്പിക്കണം എന്നുണ്ടോ? അത് പഠിപ്പിച്ചു. ഞാനൊരു ബാർബർ ഷോ കൊടുക്കുന്ന എല്ലാരും താടി പഠിപ്പിച്ചിട്ടുണ്ട് ഈ പടത്തിൽ.
5: മേക്കപ്പ് ഇല്ലാണ്ട് ചെയ്തൊരു പടം ഫസ്റ്റ് ഇതാണ്. പടത്തിൽ എന്നെ ഡള്ളാക്കും, അങ്ങനത്തെ ക്യാരക്ടർ ആയിരിക്കും. പക്ഷെ ഇതിൽ ഇവൻ എന്നെ ഡള്ളാക്കിയില്ല.
1: അപ്പൊ കാത്രിൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കളങ്കാവല ഓർമ്മ വരുന്നുണ്ട്, പല സിനിമകളും വരുന്നുണ്ട്. ഈ പ്രഥമ ദൃഷ്ടിയിലേക്ക് വരുന്ന സമയത്ത് ആ ക്യാരക്ടറിനെ കുറിച്ചും ഒന്ന് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാമോ?
6: പ്രഥമ ദൃഷ്ടി ഇതുപോലെ സനുബേട്ടനാണ് നമ്മളുടെ പ്രൊഡക്ഷൻ കൺട്രോൾ. സനുബേട്ടനാണ് എന്നെ ആദ്യമായിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, കാതറിൻ വരണം എന്ന് പറഞ്ഞ് ഷഹദിനെ വന്ന് കാണുകയും എൻ്റെ അടുത്ത് ഈ ക്യാരക്ടറിനെ പറ്റി പറയുകയും ചെയ്തു. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ ഫൈറ്റ് പരിപാടി അതിനകത്ത് ഉണ്ട് എന്നൊരു സൂചന എനിക്ക് തന്നു. സ്വാഭാവികമായിട്ട് ഞാൻ സന്തോഷവതിയായി. കാരണം ഫൈറ്റ് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ സ്കിൽസ് മാക്സിമം കാണിക്കാൻ പറ്റുന്ന ഒരു ഏരിയ, പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ അതാണ്. അപ്പം ഡെഫിനറ്റ്ലി അത് എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പാർക്ക് ഓവർ പരിപാടികൾ പഠിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി ജോയിൻ ചെയ്തു പഠിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്നിട്ട് എന്ന് വിളിക്കും, എന്ന് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും ഇതൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ആ പറഞ്ഞ ദിവസം തൊട്ട് എനിക്ക് തോന്നുന്നു ഒരു 4 മന്ത്സ് കഴിഞ്ഞിട്ടാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്.
2: എന്റെ
6: അടുത്ത് കൺഫേം ചെയ്യാൻ എനിക്ക് തോന്നുന്നു 4 to 5 മന്ത്സ് ഉണ്ടോ അപ്രോക്സിമേറ്റ് ആണ് ഇത് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഞാൻ ആ ഒരു ജേർണി മൊത്തം പടം തുടങ്ങുന്ന ഒരു സമയം വരെയും
1: പ്രാക്ടീസ്
6: ചെയ്തുകൊണ്ടേ ഇരുന്നു. തുടങ്ങുമ്പോൾ അതുവരെ അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു മോഡില്. അങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തൊരു പടം തന്നെയാണ്. അതിനിടയ്ക്ക് നമ്മൾ ഒരു കളങ്കാവലിന്റെ സമയത്ത് റിലീസിന്റെ സമയത്ത് തിയേറ്ററിൽ വെച്ച് കണ്ട സമയത്തും ഷഹദ് ഇതുപോലെ പ്രാക്ടീസ് ഒക്കെ എങ്ങനെ പോകണം, നന്നായി പോകുന്നു, പടം തുടങ്ങിയാൽ മതി.
1: പക്ഷെ റീൽസ് ഒക്കെ കാണുന്ന സമയത്ത് അറിയാം കുറെ ആള് വളരെയധികം ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിനൊരു സ്പെഷ്യൽ
6: ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പൊ അത് അതുകൊണ്ട് തന്നെ അത് നന്നായിട്ടായിട്ട് ചെയ്തു.
1: അധ്വാനിച്ചു
6: അധ്വാനിച്ചു അങ്ങനെ സന്തോഷമായിട്ട് ചെയ്തൊരു ക്യാരക്ടറാണ്.
0: ഓക്കെ, ഇനി ഉണ്ണിമായയിലേക്ക് എത്തുമ്പോ ഈ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കര ഒരു സ്ട്രോങ് ലീഡിംഗ് സാറാ ചില്ലാണോ? എപ്പോഴും ചില്ലാണ് സാറാ ചില്ലാണോ അല്ലയോ ഉണ്ണിമായ ചില്ലാണ്. ഭയങ്കര സ്ട്രോങ് ക്യാരക്ടേഴ്സ് എപ്പോഴും സ്ക്രീനിലേക്ക് വരുമ്പോൾ ചിലര് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഭയങ്കരമായിട്ട് അതിന്റെ ഇമ്പാക്ട് കിട്ടാറുണ്ട്. അതുപോലെ ഒരാളാണ് എനിക്ക് റൈഫിൾ ക്ലബും എനിക്ക് എല്ലാം ഇങ്ങനെ ഓർമ്മയിലേക്ക് വരുന്നു ഓരോരോ കഥാപാത്രങ്ങൾ. സോ ഇതിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ഈ ഇവരുടെ 3 പേരുടെയും ക്യാരക്ടേഴ്സ് അധികം ഈ മനസ്സിലാവുന്നില്ല. കാരണം ഈ ട്രെയിലറിൽ കൂടുതലൊന്നും തന്നിട്ടില്ലല്ലോ, ആകെ ഒരു പിടിയല്ലേ കാണിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആ ക്യാരക്ടറിനെ മാത്രമേ കാണുന്നുള്ളൂ. സോ പ്ലീസ് ടെൽ അസ് അബൌട്ട് ഇറ്റ്.
7: സ്ട്രോങ് എന്നുള്ളത് പൊളിയും
0: ആണോ? അത് പൊളിയും.
2: അതാണ് ഞങ്ങൾ ഫസ്റ്റ്
0: ഇതുവരെ ആൾക്കാർ കണ്ട രീതിയിലല്ല.
8: നമ്മൾ പ്രതീക്ഷിക്കുന്ന 5-ാം പാതിരയിലെ ഒരു ഉദ്യോഗസ്ഥ പോലീസ് അത് അങ്ങനെയൊന്നും അല്ല. ഇത്
7: നിങ്ങൾ ഞെട്ടും.
8: ഓ
7: ശരിക്കും പോലെ ഞെട്ടും. അങ്ങനെയാണ് വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾ
0: ഞെട്ടും.
7: ആബ്സല്യൂട്ടി ഞാൻ ഇതുവരെ നിന്റെ ഒരു ട്രേസസ് പോലും ചെയ്തിട്ടില്ല. അങ്ങനത്തെ ക്യാരക്ടറാണ്.
1: ഷഹദ് ഇത് പറഞ്ഞപ്പോ തന്നെ ഓക്കെയാണ്?
7: ആ ഷഹദ് വന്ന് കഥ പറയുമ്പോ ഒന്നാമത് എനിക്ക് ഷാദിൽ തോന്നിയ വിശ്വാസമാണ് ആദ്യത്തെ കാര്യം. ഷാദ് ഭയങ്കര നിഷ്കളങ്കമായി ആത്മാർത്ഥമായിട്ട് ഈ കഥ പറയുമ്പോൾ ഇവന് ഇത് നടത്തിയെടുക്കും നമുക്ക് ഒരു വിശ്വാസം തോന്നും
1: തോന്നും
7: അങ്ങനെ നടത്തിയെടുത്തു അല്ല അത്രയും ഇൻവെസ്റ്റഡ് ആയിട്ടാണ് ഷാദ് വന്ന് ആദ്യമേ കഥ പറയുന്നത്. നമുക്ക് തോന്നും ഇവന്റെ കൂടെ നിന്നേക്കാൻ തോന്നും, അങ്ങനെയാണ് ഷാദ് കഥ പറയുക. സോ അങ്ങനെ നിന്നതാണ്. പിന്നെ ഞാൻ പരിപൂർണമായിട്ടും ഷാദിനെ ട്രസ്റ്റ് ചെയ്തു. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു റോള് ചെയ്തിട്ടില്ല, അപ്പൊ പരിപൂർണമായും അവനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഞാനത് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധ പ്രേക്ഷകർ
1: അതുപോലെ തന്നെ പൃഥ്വിരാജും ഇന്ന് സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സിനിമയ്ക്ക് വളരെ നല്ല നല്ലൊരു ത്രില്ലർ ആണെന്നുണ്ടെങ്കിൽ അത് ചെറിയ രീതിക്ക് ചെയ്താൽ മലയാളികൾ ചിലപ്പം ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, അത് ഏറ്റവും നല്ല രീതിയിൽ കൊടുത്താലേ മലയാളികൾ ഇഷ്ടപ്പെടൂ. അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനോട് ഏത് ജോണറാണെങ്കിലും ശരിയാണ്, നമ്മൾ മലയാളികൾ അങ്ങനെയാണ്. അപ്പൊ എന്താണ് പൃഥ്വിയുടെ ആ ഒരു കമന്റിനെ കുറിച്ച് കണ്ടിരുന്നോ?
2: എനിക്ക് കണ്ടിരുന്നു നമ്മളെല്ലാരെ കൊണ്ടും പറയിപ്പിക്കും നമ്മളെല്ലാരെ കൊണ്ടും പറയിപ്പിക്കുന്നവർ സന്തോഷമുള്ള കാര്യമാണ്. ആ കമന്റിൽ ഭയങ്കര അർത്ഥങ്ങളുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. അത്രയും വലിയൊരു വേദിയിൽ നമ്മളെ സിനിമേനെ കുറിച്ച് മെൻഷൻ ചെയ്യാന്ന് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്.
1: ഇനിയിപ്പോ മാത്യുവിലേക്ക് വരികയാണെങ്കിൽ
9: ഏറ്റവും പ്രായം കുറഞ്ഞ പോലീസ്
4: മാത്രല്ല എനിക്ക് തോന്നുന്നു മാത്യു ഒരു സ്കൂൾ ഗോയിങ് അല്ലെങ്കിൽ കോളേജ് ബോയ് എന്നൊക്കെ ഉള്ള ഒരു ഇതിൽ നിന്നും പെട്ടെന്ന് ഒരു സീരിയസ് ക്യാരക്ടറിലോട്ട് വന്നപ്പോ എന്തായിരുന്നു ആ ഒരു വികാരം?
10: ഇല്ല, ഷഹദ് എന്റെ അടുത്ത് ഇതിന്റെ കഥ പറയാൻ വന്നപ്പോ കഥ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പൊ ഞാനിത് എങ്ങനെ ചെയ്യില്ല, ഇത് വെറുതെ പോലീസൊക്കെ ചെയ്യണം ഇപ്പൊ എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പൊ ഞാൻ ഇല്ല എന്നൊക്കെ പറയാൻ വേണ്ടി ഇല്ലാന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഷഹദ് എനിക്കൊന്നും ഓൾറെഡി അറിയായിരുന്നു ഞാൻ ഇതാ പറയുള്ളൂ എന്ന് പറഞ്ഞപ്പോ കൺവിൻസ് ചെയ്യാനുള്ള കുറച്ച് മെറ്റീരിയൽസ് ആയിട്ടാണ് ഷഹദ് വന്നത്. ഇത് വേണ്ട ഇത് വേണ്ടെന്ന് പറഞ്ഞപ്പോ എന്നെ ഈ പ്രായത്തിലുള്ള കുറച്ച് ആൾക്കാർ, ശരി അങ്ങനത്തെ ഏജിലുള്ള ശരിക്കുള്ള കുറച്ച് പോലീസുകാരുടെ അക്കാഡമിയിൽ നിന്ന് ഇറങ്ങിയ കുറച്ച് സാറുമാരുടെ ഒക്കെ ഫോട്ടോ കാണിച്ചു. അപ്പൊ ഇത് ഓക്കെയാണ്, ഇങ്ങനെ കുറച്ച് ഇവർ പണിയെടുത്താൽ ഇതിട്ട് എത്തിക്കാം. അപ്പൊ ഞാനും ഒക്കെ നന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ള ഒരു ഇതിലാണ്. ഷഹദിന് എന്നിലൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഥ സൂക്ഷിക്കാന്നുള്ളൊരു ഇത് എനിക്കുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പാരലല്ലാത്ത അല്ല ഭയങ്കര കോൺഫിഡൻസ് തരുന്നുണ്ടായിരുന്നു, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഇവരുടെ കൂടെ ഒക്കെ നിന്ന് ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു. ഭയങ്കര
1: പ്രിപ്പറേഷൻ ചെയ്തു എന്നൊക്കെ അങ്ങനത്തെ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയായിരുന്നു?
10: രണ്ടു മൂന്ന് പോലീസ് സ്റ്റേഷനുകളിൽ പോയി കുറച്ച് അക്കാഡമിയിലൊക്കെ എന്താ നടക്കുന്നതെന്നുള്ളൊരു ഇതും, അല്ലെങ്കിൽ അത് ഒരു അക്കാഡമിയിൽ നിന്നൊരു പുതിയൊരു പോലീസ് അല്ലെങ്കിൽ ഒരു സി പി ഇറങ്ങുമ്പോൾ അവരുടെ ഒരു പരിപാടി എന്താന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഷൂട്ട് തുടങ്ങി ഒരു 3-4 days അല്ല ഒരു 2 days ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഓക്കെയാണ്, കുഴപ്പമില്ല, ആരും ഇല്ല, തെറ്റൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഷഹദും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് ആയിരുന്നു എന്റെ ഒരു സന്തോഷം.
2: യൂണിഫോമിൽ അവനെ കണ്ടപ്പോ തന്നെ ഞങ്ങളൊക്കെ ഭയങ്കര, നമ്മളെ ഒരു സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ അവൻ ആ ഫസ്റ്റ് ലുക്ക് ടെസ്റ്റ് അടിച്ച് ഞങ്ങളെ കാണിച്ചപ്പോ തന്നെ
10: ഞങ്ങൾ അവർ സ്ക്രിപ്റ്റ് റീഡിങ് കഴിഞ്ഞിട്ട് ഞാനും ചമനുണ്ട് എഡിറ്റർ. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പൊ ഞാനിങ്ങനെ ഭക്ഷണം കഴിച്ച് കൈ കഴുകി ഞാൻ നോക്കി ഞാൻ പേടിച്ചു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ മീശ മാത്രമായിട്ട് കുറച്ചാലും അത് സെറ്റാവാൻ എനിക്ക് ഇച്ചിരി സമയമെടുത്തു.
1: പിന്നെ ഈ ചമൻ ചാക്കിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് റീലൊക്കെ ചമൻ ചാക്കോ എന്നുള്ള പേര് കേട്ട് കേട്ട് നമ്മളിപ്പോ ആളെ ഫോളോ ചെയ്ത് തുടങ്ങി, ആളുടെ സിനിമകൾ ഏതൊക്കെയാന്ന് നോക്കി തുടങ്ങി. എന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്?
2: ചമൻ ചാക്കോ ഒരു സംഭവമാണ്, അവൻ ഭയങ്കര അടിപൊളിയായിട്ട് ഒരു സിനിമയുടെ എല്ലാം എന്താ പറയാ അവന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ അതിന്റെ സിനിമയുടെ ഒരു പേസിങ്ങും പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത സിനിമേനെ അടുത്തൊരു നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന നല്ല കോൺട്രിബ്യൂഷൻ തരാൻ കഴിവുള്ള ഒരു എഡിറ്റർ, നല്ലൊരു ടെക്നീഷ്യൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ കൂടെ വർക്ക് ചെയ്യണം. അതും നമ്മളെ എന്താ പറയുക, നമ്മളെ ഇപ്പൊ പ്രേക്ഷകർ തിയേറ്ററിൽ ഞെട്ടുന്നതിന് മുമ്പ് ഡയറക്ടർ ഒന്ന് ഞെട്ടണല്ലോ, അങ്ങനെ ഞെട്ടിക്കാൻ കുറച്ച് കഴിവുള്ളൊരു തന്നെ അവൻ നല്ല അടിപൊളിയായിട്ട് ഞെട്ടിക്കും.
3: ഇപ്പൊ ഈ ഇരിക്കുന്ന ഗ്രൂപ്പിലെ ഏറ്റവും സീനിയർ സിദ്ധാർത്ഥ
0: ചേട്ടനാണ്.
3: സിദ്ധാർത്ഥന്റെ
11: എക്സ്പീരിയൻസ് ഈ പറഞ്ഞ പോലെ, ഇപ്പൊ എല്ലാരും പറഞ്ഞ പോലെ ഭയങ്കര നല്ലതായിരുന്നു, മാറ്റി പറയാൻ പറ്റില്ലല്ലോ.
2: പറഞ്ഞു പോയി
11: പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ ഉണ്ണിമായനൊക്കെ എനിക്ക് നേരത്തെ അറിയാമെങ്കിലും ഇപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് മുഖത്തോട് മുഖം നോക്കി അഭിനയിക്കുന്നത്. വിജയരാഘവൻ ചേട്ടൻ, പാർവതി, മാത്യു, അപ്പം ദാറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ ടു ആക്ട് വിത്ത് ദം ആൻഡ് ടേക്ക് സം ക്യൂസ് ഫ്രം ദം. എന്റെ ലേണിംഗ് പ്രോസസ്സ് വലുതാകുന്നുണ്ട്. പിന്നെ ഷാദിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ക്രിയേറ്റീവ് സാധനങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ചിലത് ഇങ്ങോട്ട് പോയിട്ടുണ്ട്, ചിലത് അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങോട്ട് പോയതൊക്കെ വളരെ ഗംഭീരമായിട്ട് പറഞ്ഞിട്ട് അഭിപ്രായം വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് ദ ലേണിംഗ് പ്രോസസ് വാസ് ഗ്രേറ്റ്.
3: ആദ്യത്തെ പോലീസ് വേഷമാണോ?
11: അല്ല, നാലാമത്തെ അഗ്നം കണ്ടു. പക്ഷെ എസ് ഐയിൽ തന്നെ
0: മൈൻഡിൽ ഒരു പോലീസ് വേഷം വരുന്നില്ലല്ലോ.
11: വേലയിലുണ്ട്, വേലയിലുണ്ട്, പിന്നെ ഇതുണ്ട്, വേറെ ഏത് മറ്റേ കറക്കം എന്ന് പറഞ്ഞൊരു പടം ഉണ്ട്. പിന്നെ ഐ തിങ്ക് ഐ മറ്റ് മിസ് സംതിങ്, ബട്ട് യാ ഇതൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാത്തിലും ഈ എസ് ഐ സ്പേസ് ആണ്. അല്ല, നമ്മൾ അതുവരെ ചെയ്ത ഒരു എന്താ അതിലൊന്നും അന്വേഷിക്കുന്ന കേസ് പ്രൂവ് ചെയ്യുന്നില്ല. പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കയറി പോയാലേ
12: പ്രൊമോഷൻ കിട്ടിയില്ല. ഓ ചേച്ചാ,
11: അവിടുന്ന് തുടങ്ങിയത് ഇവിടെ എത്തിപ്പോ.
12: ആക്ടിങ് ആൻഡ് ഡയറക്ഷൻ രണ്ടും ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോ എന്തൊക്കെ സജഷൻ ആയിരുന്നു സഹദ് ആസ് എ യങ് ഡയറക്ടർ വന്നപ്പോ കൊടുത്തിട്ടുണ്ടായിരുന്നു? അല്ലെങ്കിൽ
11: ഇല്ലല്ലോ, അവന് കൊടുത്തില്ല. അവന് അത്യാവശ്യം ടെൻഷനും സാധനം ഉണ്ടല്ലോ.
0: അതിന്റെ
11: ആവശ്യമില്ല.
12: ഇല്ല, ഞങ്ങള് നന്നായിട്ട് സംസാരിക്കാറുണ്ട് കേട്ടോ. സീൻ എടുക്കുന്നതിന് മുന്നേ ഞാൻ സിദ്ധു ഏട്ടനവരായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞങ്ങള് ഡയലോഗുകളെ കുറിച്ചും
11: അതിന്റെ
12: പ്ലേ ഒക്കെ നോക്കി ചില ഡയലോഗുകൾ അയ്യോ ഇത് വേണോടാ എന്നൊക്കെ ചോദിച്ച് നല്ല കോൺട്രിബ്യൂഷൻസും നല്ല കമ്മ്യൂണിക്കേഷൻസും ഉണ്ടാവാറുണ്ട്.
11: അത് ശരിക്കും എന്നെ ഇവരുടെ എക്സ്പീരിയൻസ് ശരിക്കും എന്നെ ആ സിനിമ കുറച്ചും കൂടി ഗ്രൗണ്ടഡ് ആക്കാൻ സഹായിച്ചിട്ടുണ്ട്.
0: എപ്പോഴും അങ്ങനെ ഒരു കോൺവെർസേഷൻ വരുമ്പോഴാണല്ലോ അതിന്റെ ഒരു ബെസ്റ്റ്
11: പ്രൊഡക്റ്റ്.
0: അങ്ങനെ ഇവരെല്ലാരും കൂടി ഒരു സീൻ ചെയ്തപ്പോ ഇത് ഞാൻ ഉദ്ദേശിച്ച കളി അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു മൊമെന്റ് ഓൺ ദി സ്പോട്ടിൽ തോന്നിയിരുന്നോ?
11: അങ്ങനെ ഒരു സീൻ ഉണ്ട്.
12: രണ്ട് മൂന്ന്
11: സീൻ ഉണ്ട്. അതൊക്കെ ഇവിടെ പറഞ്ഞ പിന്നെ ഒരു സീൻ, ഒരു രാത്രി ഞങ്ങളൊരു സീൻ ഷൂട്ട് ചെയ്തിരുന്നു. ഇവര് നാലുപേരും മാത്രമുള്ള ഒരു സീന്. ആ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മുൻപ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിരുന്ന് സംസാരിച്ചു. അതിനുശേഷം ഇവരെ പെർഫോം ചെയ്യാൻ വിടുന്നു. ഫുൾ സെറ്റ് 100-160 പേര് മിണ്ടാണ്ടിരിക്കുന്നു. അതൊരു 3-3.5 മിനിറ്റുള്ള സീനാണ്. 3-4 മിനിറ്റോളം പെർഫോം ചെയ്യാണ്ട് 4 പേരും ഇമോഷന്റെ പല വേരിയേഷനിലൂടെ കയറി ഇറങ്ങി അവസാനിപ്പിക്കണം. ഒരു തീരുമാനം എടുക്കുന്ന വരെയുള്ളൊരു പോയിന്റ്. ആ സീൻ കഴിഞ്ഞതും ആ സെറ്റ് മുഴുവനും കൈയടിച്ചു.
12: ഇല്ലേ, ഞാൻ ഇങ്ങോട്ട് കരഞ്ഞു.
3: ഇത് എന്റെ പടം തന്നെ.
11: ഈ ഒരു സത്യം
12: ഇപ്പോഴറിയടാ.
11: മൊത്തത്തിൽ നമ്മളെ സംബന്ധിച്ച് ഇവര് നമ്മളങ്ങോട് പറിച്ചെടുത്തു അതിലോട്ട്. ഭയങ്കര അടിപൊളിയായിരുന്നു.
1: ഈ ഒരു പേര്, ഇത്രയും നീളമുള്ള ഒരു പേര്, ഡൗട്ട് ഉണ്ടായിരുന്നു ഇടുന്ന സമയത്ത്? അത് ആദ്യം തന്നെ ഈ പേര് തന്നെയായിരുന്നു
0: മനസ്സിലായത്?
11: ഇത് ആക്ച്വലി വേറെ കുറെ പേരുകൾ ട്രൈ ചെയ്തിരുന്നു. ഇതിൽ 1-2 വേർഡുകൾ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം പടം പ്ലാൻ ചെയ്ത്. പിന്നെ നമ്മളൊരു പ്രാങ്ക് ഒക്കെ ചെയ്യുന്ന ഒരു അനൂപന്ദ്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. അനൂപേട്ടൻ ഒരു പ്രാവശ്യം സെറ്റിൽ റൂമിൽ വന്നപ്പോഴാണ് ഞാൻ ഈ പേര് കിട്ടാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പറയുന്നത് ഈ പേരിനെ പറ്റി. ആദ്യം കേട്ടപ്പോൾ ഞാനും ഇങ്ങനെ അലച്ചു. പിന്നെ അലച്ചു, കുഴപ്പമില്ല, ഒന്നെങ്കിൽ പ്രഥമദൃഷ്ടിയാ പറഞ്ഞിട്ട് ടിക്കറ്റ് ചോദിക്കും, അല്ലെങ്കിൽ കുറ്റക്കാർ എന്ന് പറഞ്ഞ ടിക്കറ്റ് ചോദിക്കും. എങ്ങനെയാലും ടിക്കറ്റ് വയ്ക്കാൻ സ്പേസ് ഉണ്ട്. പക്ഷെ ഇതൊരു ഒരു മെയിൻ വാക്യമല്ലേ, അതായത് പത്രത്തിനെക്കാട്ടിലും ഇവൻ ഇഫ് യു ആർ റീഡിങ് യുവർ ന്യൂസ് പേപ്പർ,
12: അതിൽ
11: വരുന്ന ഒരു മെയിൻ വാക്കാണ്. നമ്മൾ ഭയങ്കര യൂസ്ഡ് ആയിട്ടുള്ള വാക്കാണ്, ആളുകൾക്ക് അറിയുന്ന വാക്കാണ്. അതുകൊണ്ട് പുതിയൊരു വേർഡല്ല,
12: അതുകൊണ്ട്
11: എളുപ്പം അത് കിട്ടും ആളുകൾക്ക്.
0: അറിയുന്ന വാക്കാ, പക്ഷെ പറഞ്ഞൊരു ഇന്നത്തോടുകൂടി എത്ര ആണായി രാവിലത്തെ ഷോയിലൂടെ.
7: പേരെയൊക്കെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ചെറിയ
11: കുട്ടികളുണ്ടായിരുന്നു.
7: ഇവര് വന്നിട്ട് പേര് ചോദിച്ചിട്ട് പോകും. പിന്നെ കുറച്ചു കഴിഞ്ഞ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ എന്ന് നമ്മൾ പഠിപ്പിച്ചു വിടും. പിന്നെ ഇവര് കുറച്ച് കഴിയുമ്പോ ഒരു ഫ്രണ്ടും കൂടെ ആയിട്ട് വരും, ചേച്ചി ഒന്നും കൂടെ പറഞ്ഞുകൊടുക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, നീ പഠിച്ചല്ലേ, നിനക്ക് പറഞ്ഞു കൊടുത്തൂടെ? അല്ല, ഒന്നുകൂടെ പ്രഥമ.
11: ശരിയാ, ശരിയാ, ശരിയാ. പിന്നെ ഞങ്ങൾ ഷോർട്ട് ഫോം ഇട്ടു, പറയാൻ എളുപ്പത്തിൽ.
1: നമ്മൾ ഓണറിൽ കഴിഞ്ഞ ദിവസം പിടിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. എളുപ്പത്തിൽ തെറ്റുണ്ടല്ലോ. ഓക്കെ, ഈ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് ഉണ്ണിമായ്ക്ക് അറിയാമായിരുന്നു ഇത് ഈ ഒരു റീച്ചിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ആ ഒരു ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ഫീൽ ചെയ്തിട്ട് നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാവുമല്ലോ,
7: നന്നായി വരുമെന്ന് തോന്നിയിരുന്നു. ഓഫ് കോഴ്സ് യെസ്. പിന്നെ വിജയം പരാജയവും നമുക്ക് നേരത്തെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നല്ലൊരു വർക്കാണ് നടക്കുന്നത് എന്ന് ഓർപ്പുണ്ടായിരുന്നു. യെസ് ഓഫ് കോഴ്സ്. അത് ഷഹദും റോബിയും കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വിശ്വാസം ഇരട്ടിക്കും. അതെല്ലാരിലും സംഭവിച്ചിട്ടുണ്ട്. ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്.
1: അത് വേറെ രസം,
7: അത് ഞങ്ങൾ ട്രിപ്പ് ചെയ്യും.
1: ഷഹദ് ഡയറക്ടർക്ക് എത്ര എത്ര മാർക്ക് കൊടുക്കാം?
7: എന്തിനാ
1: കുറയ്ക്കണം?
0: അടിപൊളി. ഇനി എനിക്ക് മാത്യുവിനോട് ഒരു കാര്യം ചോദിക്കണം. ഞാൻ മാത്യു വരുമ്പോ തന്നെ ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് അതൊന്നുമല്ല, എനിക്ക് ആ മാത്യുവിന്റെ ഒരു സീൻ ഭയങ്കര ഇഷ്ടം. ഒരാൾ ഫോൺ വിളിക്കുമ്പോ ഓടുന്ന ഒരു സീൻ, ഏത് സിനിമയാന്ന് അറിയോ? ലിയോയില് വിജയ് എന്ന് പറയുന്നത് നമ്മുടെ അഫ്കോഴ്സ് ഓണറബിൾ ചീഫ് മിനിസ്റ്റർ കം ദ ആക്ടർ, അദ്ദേഹത്തിന്റെ കൂടെ എനിക്ക് തോന്നുന്നു ഇപ്പം ലാസ്റ്റ് നമ്മുടെ ഒരു മലയാളത്തിലെ യങ് ജനറേഷനിൽ നിന്നും കുറച്ച് പേർക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അഭിനയിക്കാന്നുണ്ടെങ്കിൽ അതൊന്ന് മാത്യു ഒന്ന് നമ്മുടെ മമിതയാണ്. അപ്പോ ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ് വിത്ത് ഹിം?
10: നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനും അത്രയും വലിയൊരു സ്റ്റാറിന്റെ ഒപ്പം അത്രയും നല്ലൊരു ആക്ടറിന്റെ ഒപ്പം അഭിനയിക്കാൻ ഒരു സ്പേസ് കിട്ടാനും, അതും അത്രയും നല്ലൊരു ക്യാരക്ടർ അത്രയും വലിയൊരു പടത്തിൽ കുറെ ആർട്ടിസ്റ്റുകൾ ഉള്ള ഒരു സിനിമയിൽ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര ബ്ലെസ്ഡ് ആണ്.
0: എന്തെങ്കിലും ഷൂട്ടിംഗ് സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പം ഈ പറഞ്ഞ പോലെ ആ സമയത്താണെങ്കിലും മകനായിട്ടാണല്ലോ ഫോൺ വിളിച്ചിട്ട് ഓടാ പെട്ടെന്ന് പോന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓടിപ്പോയിട്ട് വീട്ടിൽ പോയി രക്ഷിക്കാൻ നിൽക്കുന്ന ആ സീനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു മൊമെന്റിൽ ഒരു ത്രൂ ഔട്ട് ഒരു സെഷനിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയുണ്ടോ?
10: ആ കുറെ കാര്യങ്ങളുണ്ട് ഞങ്ങളിങ്ങനെ. അല്ല ഞങ്ങള് എന്താ സീനൊക്കെ ചെയ്യുമ്പോ എനിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവും സാറിന്റെ കൂടെ ചെയ്യുമ്പോ. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ഞാൻ പെട്ടെന്ന് ചിരിക്കും. അപ്പൊ അതുകൊണ്ട് സാറ് ചിരിക്കും. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുറെ ചിരിച്ച സമയങ്ങൾ വന്നിട്ടുണ്ട്.
2: ലോകേഷ്
10: ഞാൻ എവിടെ എല്ലായിടത്തും പോയാലും
7: വിചാരിക്കും.
10: വിനേട്ടൻ കാരണം കേട്ടോ, വിനേട്ടൻ കാരണമാണ് കൂടുതൽ അങ്ങനെ.
0: ചിരി ഒരു വീക്ക്നെസ് ആണ്.
10: ആ നല്ലതല്ലേ,
0: അടിപൊളിയല്ലേ? അടിപൊളി.
10: കാരണം എത്ര ചിരിച്ചു നിങ്ങളൊക്കെ.
0: എന്താണ് വിജയ് ചിരിപ്പിച്ചു പിന്നെയാണ്
1: ഇതുപോലെ ഭയങ്കര തഗ്ഗാണ്. ഇതുപോലത്തെ ചെറിയ ചെറിയ
2: സംഭവങ്ങൾ
0: ആക്ച്വലി സിദ്ധാർത്ഥയുടെ മറ്റേ നമ്മളെ ലാസ്റ്റ് ഇവിടെ വരുന്ന സമയം വരെ എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു ഒരു വില്യൻ കഥാപാത്രമായിരുന്നേ. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അന്ന് സംസാരിച്ചപ്പോ മനസ്സിലായി പച്ചയായ ഒരു മനുഷ്യൻ, ഒരു പാവ മനുഷ്യൻ എന്ന് തോന്നിപ്പോയി. അതാണ് സിദ്ധാർത്ഥന്റെ ഒരു ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലേ?
2: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും ഇപ്പൊ തഗ്ഗടിച്ചോണ്ടിരിക്കുന്ന ഇന്നലെ എയർപോർട്ടിൽ ഒരു തഗ്ഗ്
1: നടന്നിട്ടാണ് മുജീബ് മജീദ്. അദ്ദേഹത്തെ ഭയങ്കര ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അദ്ദേഹത്തെ. അപ്പൊ അദ്ദേഹത്തിന്റെ വർക്ക് നമ്മുടെ മൂവി എത്രമാത്രം എൻഹാൻസ് ചെയ്തു?
2: ഇല്ല, ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫും ഈ സിനിമ ഭയങ്കര സൈലൻസിനും മ്യൂസിക്കിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണ്. ഭയങ്കരമായിട്ട് സൗണ്ട് ഡിസൈനിങ്ങിലൊക്കെ വർക്ക് ആയാലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നന്നായിട്ട് അത് ആവശ്യമുണ്ട് ഈ സിനിമയ്ക്ക്. അപ്പോൾ അത് മുജീബ് അതിനെ കൃത്യമായിട്ട് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് ആവശ്യമുള്ള പരിപാടികൾ പിടിച്ച് അവസാനവട്ട കത്തിക്കലുകളും ഒക്കെ ഇട്ടിട്ട് എല്ലാം പുള്ളി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പടത്തിനെ സെക്കൻഡ് ഹാഫ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ട് നമ്മളെ ഹൈ ഒക്കെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് ഡിസൈനറോട് ചേർന്ന് അത് വർക്ക് ചെയ്യുമ്പോൾ മ്യൂസിക്കും അതിന്റെ ഒരു ഭംഗി ഭയങ്കരമായിട്ട്. അത് ജയദേവൻ ചക്കാടത്ത് പറഞ്ഞിട്ടുള്ള സൗണ്ട് ഡിസൈൻ, ഇവർ രണ്ടൊരു നല്ലൊരു റാപ്പും ഉണ്ട്. അപ്പോൾ അതും എഡിറ്ററുടെ താളം കൂടെ കണക്ട് ചെയ്ത് അവർ ഭയങ്കര സെറ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നല്ല നല്ല എക്സ്പീരിയൻസ് ആണ് മുജീബിന്റെ കൂടെ വർക്ക് ചെയ്യാൻ. ഭയങ്കര കാമായിട്ട്
13: കൈൻഡ് ഓഫ്
2: എലിവേറ്റ് എല്ലാ പരിപാടികളും, റിവീലിങ്ങുകള്, ഇമോഷൻസ് ഭയങ്കര രസമായിട്ട്, ആ ക്ലൈമാക്സ് ഒക്കെ
10: ഭയങ്കര
2: രസമായില്ലേ?
0: പറഞ്ഞു
11: പറഞ്ഞു പറഞ്ഞ് കാണിപ്പിക്കാനും വേണ്ടിട്ടാണ്
0: ഞങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ ഭയങ്കര ഇതിന്റെ ട്രെയിലർ കണ്ട സമയം മുതൽ സീരിയസ്ലി പറയണം, ഞങ്ങൾ എല്ലാ മൂവിന്റെ ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ നിന്ന് കാണും, അവിടെ വലിയ സ്ക്രീനിൽ ഇട്ടിട്ട് കാണാറ് എല്ലാ മൂവീസിന്റെ. അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ ഓ അടിപൊളി ട്രെയിലർ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അപ്പോഴാണ് ഇത് ഡിലേ ആയി പോയത്. ബട്ട് ടുഡേ വി വിൽ ഗോ ഫോർ ഷുവർ, എല്ലാവരും പോണം.
11: അതെ,
0: ഖത്തർ മലയാളികൾ എല്ലാരും എത്തുക, കാരണം
1: തീർച്ചയായിട്ടും മൂവി കാണുക. അതോടൊപ്പം തന്നെ ഇന്ന് സഫാരി മോളിലേക്ക് ടീം എത്താനായിട്ട് പോകുന്നുണ്ട്, അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് എല്ലാരും ഒന്ന് വെൽക്കം ചെയ്ത
0: എല്ലാരെയും വിളിച്ചോ, എല്ലാരെയും ക്ഷണിച്ചോ. സഫാരി മോൾ അബു അമറിലെ സഫാരി മോൾ
10: വൈകുന്നേരം 6 PM സഫാരി. എന്നെ എല്ലാരും കൂടെ ചേർന്ന് വൈകുന്നേരം 6 PM സഫാരി മോളില് ഞങ്ങളെല്ലാരും എത്തുന്നതാണ്.
0: അബു ഹമൂർ
10: മോളിൽ,
0: അബു ഹമൂറിലെ സഫാരി മോളിൽ. അബു ഹമൂർ ഒരു സ്ഥലമാണ്, അവിടുത്തെ സ്ഥലമാണ്. ഓക്കെ,
10: അബു ഹമൂറില് സഫാരി മോളില് 6 PM ഞങ്ങൾ ഫുൾ
0: ഇല്ല,
10: ഞാൻ നിങ്ങളൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി തെറ്റിച്ചതാ. ഞങ്ങളുടെ ഫുൾ ടൈം എത്തുന്നതാണ്.
0: അതെ അതെ,
10: അപ്പൊ എല്ലാരും എത്തണം.
0: ഷുവറായിട്ടും. സോ ഓൾ ദി വെരി ബെസ്റ്റ് ടു ദി ടീം.
11: എല്ലാരോടും പോയി പടം കാണാനും കൂടെ പറഞ്ഞു.
10: അതെ അതെ, മറ്റേ സനമണി പറഞ്ഞു ഞങ്ങൾ
11: ഇവിടെ 150 രൂപ, ഇവിടുത്തെ റിയാലിറ്റിക്ക് അറിയില്ല എത്ര രൂപ. കേരളത്തിലെ അടിക്കുന്ന ഡയലോഗ് മറ്റേതാ, 150 രൂപയുടെ ടിക്കറ്റ് നിങ്ങൾ എടുത്താ നിങ്ങൾ
0: 20 റിയാല് 35 റിയാല്,
11: അപ്പൊ 20-ന് 35 റിയാലിന്റെ ടിക്കറ്റ് എടുത്താൽ നിങ്ങൾ ഞങ്ങളെ ത്രില്ലടിപ്പിക്കും, ചിരിപ്പിക്കും, സന്തോഷിപ്പിക്കും, ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ കാണാനും ശ്രമിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ കുറച്ച് അധികം പണിയെടുത്തിട്ടുണ്ട്.
0: അപ്പൊ താങ്ക് യു സോ മച്ച്, ഞങ്ങൾക്ക് സന്തോഷം ഇവിടെ വന്ന് ജോയിൻ ചെയ്തതിൽ. ഞങ്ങളുടെ കുഞ്ഞൊരു ഗെയിം ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇവിടെ മാത്യു ആണ് കേട്ടോ,
10: മാത്യു.
0: ഞങ്ങൾ സിനിമ ഖത്തർ മുഴുവൻ പോയി കാണാം, അതുപോലെ.
10: ഓക്കെ
0: ഓക്കെ, താങ്ക് യു സോ മച്ച്.
13: Brought to you by Safari, world-class shopping experience, Doha, Qatar, and Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyathanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ലുലുവിൽ ബിഗ് സേവിംഗ്സ്, ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
2: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
1: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ് ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
2: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
1: ഡോണ്ട് മിസ് ഇറ്റ്. വേഗമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിക്കൂ. സേവ് ബിഗ്.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal vyazham vare, vaigittu 5 mani mudal. 917
5: Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler.
7: Powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
9: And
10: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
3: Tamil fresh song of the hour.

0: ജനഹൃദയങ്ങൾ കീഴടക്കിയ മലയാള ചിത്രം പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ.
1: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
0: കേരളക്കര ഏറ്റെടുത്ത് വൻ വിജയമാക്കി മാറ്റിയ ടീം പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ ഇനി പ്രവാസ ലോകത്തേക്ക്. വരുന്നു മാത്യു, സിദ്ധാർത്ഥ്, ഉണ്ണിമായ, കാതറിൻ മരിയ, ഒപ്പം സംവിധായകൻ ഷഹദും. ഇന്ന് വൈകിട്ട് 6 മണിക്ക് സഫാരി മോളിൽ ഏവർക്കും സ്വാഗതം. സഫാരി പ്രസൻസ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ടീം പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ. ഇവന്റ് ഓർഗനൈസ്ഡ് ബൈ 974 ഇവന്റ്സ്. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സെന്റർ 91.7 FM. മാറ്റണി ബാഷപ്പിന്റെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞ് 8:50 ആവുമ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങളുടെ വിശേഷം. ശരിക്കും ചിത്രത്തിന്റെ വിശേഷത്തിനെക്കാട്ടിലും കൂടുതലും ഖത്തറിൽ ഒരു സെലിബ്രേഷൻ തന്നെ നടക്കാൻ പോകുന്നത്. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ബുഹമോ സഫാരി മോളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ അവിടെ ഒരു ടീം എത്താൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ടീം നമ്മുടെ സഫാരി മോളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അവരെ എല്ലാ രീതിയിലും അക്സെപ്റ്റ് ചെയ്യാനായിട്ടും സന്തോഷിപ്പിക്കാനായിട്ടും സ്വീകരിക്കാനായിട്ടും ഒക്കെ തന്നെ റെഡിയാവുക. സോ അതുകൊണ്ട് ഏത് ടീമാണ് എത്തുന്നതെന്നൊക്കെ ഉള്ളത് ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ എന്ന ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരാണ് അവിടെ എത്തുന്നത്. ജസ്റ്റ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിക്ക് എല്ലാവരുടെ അടുത്തും കുറച്ച് മുന്നേ വരെ അവർ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്രയും എനർജറ്റിക് ആയിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ടീം കുറേ നാളിന് ശേഷമാണ് ഒരുമിച്ച് എങ്ങനെ എത്തുന്നത്. ഇൻഡിവിജ്വലി ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ചിത്രത്തിലെ രണ്ട് പേരായിരിക്കും വരുന്നത് അല്ലെങ്കിൽ ഒരാളായിരിക്കും വരുന്നത്. പക്ഷേ എൻറ്റയർ ടീം വിത്ത് ദ ഡയറക്ടർ കൂടി വന്നപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിച്ചു, അവരിൽ നിന്ന് അറിയാനായിട്ട് സാധിച്ചു. എന്തായാലും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ടീമാണ് നമ്മളെല്ലാവരും തന്നെ. ഇപ്പോൾ ദേ ചിത്രം ഖത്തറിൽ കൂടി റിലീസായിട്ടുണ്ട്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം തൊട്ട് സിനിമ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നേരെ പരിപാടി കഴിഞ്ഞ് നമുക്ക് സഫാരി മോളിൽ നിന്ന് സിനിമയും കണ്ടിട്ട് തിരിച്ച് ഇന്നത്തെ ദിവസം വന്നു കഴിഞ്ഞാൽ ആ വീക്കെൻഡ് അങ്ങ് വീക്കെൻഡിൻ്റെ തലേ ദിവസം അങ്ങ് സെറ്റായി. ഇനി നാളത്തെ ദിവസത്തെ പരിപാടി എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. വിൽ ബി ബാക്ക് വെരി സൂൺ. ഇപ്പോൾ ദാ ഒരു ചെറിയ കൊമേഴ്ഷ്യൽ ബ്രേക്കിലേക്ക് പോവുകയാണ്. ആൻഡ് ഐ വിൽ ബി ഓൺ മാറ്റണി മാഷപ്പ്.
1: Radio Shadow 91.7 FM Qatar's happiness frequency. വന്നു കഴിഞ്ഞു ഷോപ്പിംഗിന്റെ ആവേശം ഇരട്ടിയാക്കാൻ മൈസഹൈപ്പർ മാർക്കറ്റിന്റെ വൺ ഡേ ബിഗ് ഡേ ഫ്രൈഡേ.
2: വലിയ വിലക്കുറവിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സാധനങ്ങളെല്ലാം ഇനി ഒരൊറ്റ ദിവസത്തിൽ സ്വന്തമാക്കാം.
1: സെപ്റ്റംബർ 18 മർസ ഹൈപ്പർ മാർക്കറ്റ് ജെ മോൾ ബ്രാഞ്ച് ദോഹ. മിസ് ചെയ്യല്ലേ മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: ഹായ് നമസ്കാരം, ഞാൻ ഷാജു ശ്രീധർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുലോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: This is Matinee Mashup, only on Radio Suno 91.7 FM.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar.
1: And Malabar Gold and Diamonds in the Puthiya showroom, ippol Abuhamur Safari Mallilum. Ningalude paliya swarnabharanangal evidu ninnu vaangiyadanengilum ore nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽ വഖറയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: ജനഹൃദയങ്ങൾ കീഴടക്കിയ മലയാള ചിത്രം പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ.
1: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
0: കേരളക്കര ഏറ്റെടുത്ത് വൻ വിജയമാക്കി മാറ്റിയ ടീം പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ ഇനി പ്രവാസ ലോകത്തേക്ക്. വരുന്നു മാത്യു, സിദ്ധാർത്ഥ്, ഉണ്ണിമായ, കാതറിൻ മരിയ, ഒപ്പം സംവിധായകൻ ഷഹദും. ഇന്ന് വൈകിട്ട് 6 മണിക്ക് സഫാരി മോളിൽ ഏവർക്കും സ്വാഗതം. സഫാരി പ്രസൻസ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ടീം പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ. ഇവന്റ് ഓർഗനൈസ്ഡ് ബൈ 974 ഇവന്റ്സ്. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനർ 91.7 FM വിത്ത് മാറ്റിനി മാഷപ്പ്. എൻ്റെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. ഈ ഒരു ടൈമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റംബർ 18-17 തീയതികളിലായിട്ട് ഈ വീക്കിൽ ഒത്തിരി സിനിമകൾ തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. ലോ ആൻഡ് ഓർഡർ എന്നുള്ള സിനിമ റിലീസ് ആവുന്നുണ്ട്. വൺ പ്രിൻസസ് സ്ട്രീറ്റ് എന്നുള്ള സിനിമയ്ക്ക് ഇന്നത്തെ ദിവസം, നാളെയാണ് റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഒരു വടക്കൻ തേരോട്ടം എന്ന സിനിമയും നാളത്തെ ദിവസം പുറത്തിറങ്ങും എന്നുള്ളതാണ് അറിയാനായിട്ട് പറ്റുന്നത്. അത് മാത്രമല്ല, ഡൈറ എന്ന സിനിമയും നാളത്തെ ദിവസം തന്നെ നമ്മുടെ അരികിലേക്ക്, മലയാളം വേർഷൻ കേട്ടോ, ഡൈറയുടെ മലയാളം വേർഷനാണ് നമ്മുടെ അരികിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ ഈ റിലീസസ് ഒക്കെ പറഞ്ഞു പോകുമ്പോൾ ചിത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. മലയാള സിനിമയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കഥകളും കഥാപാത്രങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റാർസ് നമ്മുടെ അരികിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ഒരുപാട് പ്രതീക്ഷകൾ ഹൈ ആണ്. ഇനി ഈ വർഷവും 2026 ഏറ്റവും അധികം ചിത്രങ്ങൾ എന്നുള്ള ആ ഒരു പട്ടികയിലേക്ക് മലയാള സിനിമ എത്തിച്ചേരുമോ, ഇന്ത്യൻ സിനിമ എത്തിച്ചേരുമോ എന്നുള്ളതൊക്കെ അറിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്ത് അറിയേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ആ ഒരു അറിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ സിനിമയെ പറ്റിയിട്ടുള്ള സിനിമകൾ കാണണം. സിനിമയെ പറ്റിയിട്ടുള്ള ഒരു അറിവ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം, ഒരു ബേസിക് ഐഡിയ. അപ്പോൾ സിനിമയിൽ നിന്നും നല്ല കാര്യങ്ങൾ, ടെക്നിക്കൽ വശങ്ങൾ, ഇപ്പോൾ ഏറ്റവും അധികം ടെക്നിക്കൽ പരമായിട്ടും അതേപോലെ തന്നെ നമ്മൾ കരിയർ പരമായിട്ടും ഒക്കെ ചിന്തിക്കുമ്പോൾ സിനിമ മേഖല എന്ന് പറയുന്നത് ഒരു ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുത്ത് അതിൻ്റെ പുറകെ പോയി അതിൻ്റെ ആ ഒരു എന്താ എഫേർട്ടും കാര്യങ്ങളും ഒക്കെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് നോട്ട് ജസ്റ്റ് മൂവി എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ഒരു സംഭവം മാത്രമല്ല, ഒരുപാട് ജോബ് ഓപ്ഷൻസ് കൂടിയാണ്. പല ഫിലിം ആക്ടേഴ്സും പല ഡയറക്ടേഴ്സും ഒക്കെ ഇവിടെ വരുമ്പോൾ അവരേറ്റവും കൂടുതൽ സ്പെസിഫൈ ചെയ്യുന്നതും സ്പെസിഫിക്കലി എടുത്തു പറയുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഇത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പ്ലാറ്റ്ഫോം വെയർ ഇൻ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ സിനിമ എന്നുള്ളത് ജീവിതമാർഗവും കൂടിയാവുക ഒരുപാട് പേർക്ക് വെൻ ഇറ്റ് കംസ് ടു ദ ടെക്നീഷ്യൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലൊക്കെ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ള ജനറേഷൻ ഇനിയിപ്പോൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ മാറ്റിവിടാനുള്ള ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ബേസിക്കായിട്ട് നമുക്ക് സിനിമയുടെ നോളജ് വേണമെന്നുള്ളതാണ് ഒരു ഫാക്റ്റ്. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സിനിമ കാണാൻ പോകുന്നതും വീട്ടിലിരുന്ന് സിനിമ ചില്ല് ചെയ്ത് കാണുന്നതും ഒക്കെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തൽ, വീട്ടിൽ ഇനിയിപ്പോൾ ഫ്രണ്ട്സും ഫാമിലിയും വീട്ടുകാരും ഒക്കെ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരുപാട് ചിത്രങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ വൈ നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ഓൾ ദാറ്റ്. ഈ വീക്കെൻഡ് ഒരു സിനിമ കൂടി കണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒത്തിരി ഒത്തിരി OTT റിലീസുകളുണ്ട്. ആ OTT റിലീസിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടൻ തന്നെ തിരിച്ചെത്തുന്നതായിരിക്കും. ഇപ്പോൾ യോബിൻ്റെ പുസ്തകം എന്ന സിനിമയിലെ പാട്ടിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ.
3: Welcome once again, welcome back to Radio Suno 91.7 FM Matinee Mashup in the time. Cinema logathe visheshangalumayitta Sandeep aanu koode ullathu. So veettilirunnu cinema kaananulla plans um kaaryangalokke ingane paranju povumbo edakkeyana OTT release aavunna chithrangal allengil already release aayittulla namukku rewatchable aayittulla movies edakke vannittunde ennallathu nokkam. Thodakkam 18th theedi September 18th mudhal Jio Hotstar il Prime Video ilum available aanu. Idana currently listing aayittullathu. So idil endengilum കൺസിസ്റ്റൻസി ഉണ്ടോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്ത് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ആസ് ഓഫ് നൗ തുടക്കം 18th തീയതി നാളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. OTT പ്ലാറ്റ്ഫോമായ ജിയോ ഹോട്ട്സ്റ്റാർ ആൻഡ് ഓൾസോ പ്രൈം വീഡിയോയിലൂടെയാണ്. ഇത് മാത്രമല്ല, സത്യത്തിൽ സംഭവിച്ചത് എന്നുള്ളത് സിനിമ സൺ നെക്സ്റ്റിൽ നമുക്ക് September 14 മുതൽ സ്ട്രീമിംഗ് ഓൾറെഡി ആരംഭിച്ചതാണ്. സോ സിനിമ കാണണമെന്നുള്ളവർക്ക് സൺ നെക്സ്റ്റിൽ പോയാൽ ആ ഒരു മൂവി കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇതല്ലാണ്ട് 16th തീയതി സെപ്റ്റംബർ റിലീസായ കൊട്ടിക്കലാശം എന്നുള്ള ആ ഒരു സിനിമയും അവൈലബിളാണ്. മഹാരാജ ഹോസ്റ്റൽ 11th സെപ്റ്റംബർ മുതൽ ഓൾറെഡി അവൈലബിളാണ് പ്രൈം വീഡിയോയിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്ട്രീമിങ്ങിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഡയറക്റ്റായിട്ട് സ്ട്രീം ചെയ്ത് കാണാൻ സാധിക്കുന്ന സിനിമകൾ. ദാ നിങ്ങൾക്ക് ആ ലിസ്റ്റാണ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. 11th തീയതി തന്നെ റിലീസായ മറ്റു ചിത്രമായിരുന്നു, ആസ് ഇൻ റിലീസല്ല, നമുക്ക് സ്ട്രീമിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്ന ചിത്രമാണ് വരവ് C5. സോ C5 ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരവ് എന്നുള്ള സിനിമയും കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഓപ്ഷൻസ് ആർ മെനി. ഇനി ഏതാണ് സിനിമ നമ്മൾ കാണാൻ പോകുന്നത്, ചൂസ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട ജോൺറെ ഏതാണ്, ആ ജോൺറയൊക്കെ വെച്ചിട്ട് സിനിമ കണ്ട് സിനിമയുടെ അഭിപ്രായങ്ങളൊക്കെ ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഓൺ 5000917 ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ഗംഭീരമായിട്ടുള്ള വീക്കെൻഡ് വിഷയമാണ്. ഹാപ്പി വീക്കെൻഡ്. സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: ഫ്രീഡോയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒറിയഡോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ലുലുവിൽ ബിഗ് സേവിംഗ്സ്, ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
1: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
0: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ് ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
1: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
0: ഡോണ്ട് മിസ് ഇറ്റ്. വേഗമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിക്കൂ. സേവ് ബിഗ്.
2: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
3: അഞ്ഞൂറ്റിയിലെ മൈക്കിളുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
4: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: This is only on
6: Radio Suno 91.7 FM.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
0: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
0: വന്നു കഴിഞ്ഞു ഷോപ്പിംഗിന്റെ ആവേശം ഇരട്ടിയാക്കാൻ മൈസാ ഹൈപ്പർ മാർക്കറ്റിന്റെ വൺ ഡേ ബിഗ് ഡേ ഫ്രൈഡേ.
3: വലിയ വിലക്കുറവിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സാധനങ്ങളെല്ലാം ഇനി ഒരൊറ്റ ദിവസത്തിൽ സ്വന്തമാക്കാം.
0: സെപ്റ്റംബർ 18 മർസാ ഹൈപ്പർ മാർക്കറ്റ് ജേബോൾ ബ്രാഞ്ച് ദോഹ. മിസ് ചെയ്യല്ലേ
4: മർസാ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
5: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.

0: ജനഹൃദയങ്ങൾ കീഴടക്കിയ മലയാള ചിത്രം പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ.
1: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
0: കേരളക്കര ഏറ്റെടുത്ത് വൻ വിജയമാക്കി മാറ്റിയ ടീം പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ ഇനി പ്രവാസ ലോകത്തേക്ക്. വരുന്നു മാത്യു, സിദ്ധാർത്ഥ്, ഉണ്ണിമായ, കാതറിൻ മരിയ, ഒപ്പം സംവിധായകൻ ഷഹദും. ഇന്ന് വൈകിട്ട് 6 മണിക്ക് സഫാരി മോളിൽ ഏവർക്കും സ്വാഗതം. സഫാരി പ്രസൻസ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ടീം പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ. ഇവന്റ് ഓർഗനൈസ്ഡ് ബൈ 974 Events. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: 917 evenings only on Radio Suno 91.7 FM. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: Good evening. എല്ലാവർക്കും ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് തന്നെ അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇനി കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സണ്ടോ 91.7 FM-ൽ നമുക്ക് നമ്മളുടെ 917 ഈവനിങ്സ് തുടങ്ങാൻ സമയമായിരിക്കുകയാണ്. സത്യത്തിൽ ഇന്നൊരു വീക്കെൻഡ് വൈബ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ അയ്യോ വയ്യേ ഉറങ്ങ വരുന്നേ വീക്കെൻഡായേ ഒന്ന് ജോലി തീർന്നിരുന്നെങ്കിൽ ആ ഒരു മൂഡിലായിരിക്കും അല്ലേ. എനിക്കങ്ങനെ കിട്ടുന്നുണ്ട്. എന്തായാലും അങ്ങനെ ജോലിയൊക്കെ ഒന്ന് തീർത്ത് ഫൈനലി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചേട്ടാ നമുക്ക് ഇന്ന് ഇവിടെ പോകാം അവിടെ പോകാം നമുക്ക് നാളെ അങ്ങനെ പ്ലാൻ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും അടിപൊളി ഒരു വീക്കെൻഡാണ് കേട്ടോ ആശംസിക്കുന്നത്. എന്താണ് നിങ്ങളുടെ പരിപാടീസ്? ഞാൻ എന്തായാലും ഈ ഒരാഴ്ചയിലെ മെയിൻ പരിപാടീസിൽ നോക്കിക്കഴിഞ്ഞാൽ നാളത്തേക്ക് മെയിനായിട്ട് എടുത്തു പറയേണ്ടത് നമ്മുടെ ഫാൽക്കൺ ജിമ്മിൻ്റെ ഇനാഗ്രേഷൻ തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നു. എല്ലാവരും ജയസൂര്യനെ മീറ്റ് ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണെന്നറിയാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു സൈഡിലൂടെ, അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. ഇനി വരും ദിവസങ്ങളിൽ എന്താണ് സ്പെഷ്യൽ എന്നൊക്കെ നമുക്ക് നോക്കാം. ആൻഡ് ഇപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുകയാണോ? ചായ ഒക്കെ കുടിച്ചായിരുന്നോ എന്ന് ഇതാ ചോദിച്ചുകൊണ്ട് സജീറിൻ്റെ മെസ്സേജ് എനിക്ക് ആദ്യം വന്നത്. ചായ കുടിച്ചില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് കഴിച്ചതേ ഉള്ളൂ. കുറച്ച് മുമ്പാണ് കഴിച്ചത്, നമ്മുടെ ലഞ്ച്. ഇവിടെ ഫുൾ ടീം വന്നിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾ എത്ര പേര് ലൈവ് കേട്ടു എന്ന് എനിക്കറിയില്ല. ഒരു ഏകദേശം 3-3.5 ആയപ്പോഴത്തേക്കും നമ്മുടെ ലൈവ് ഉണ്ടായിരുന്നു. പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ എന്ന് പറയുന്ന സിനിമയുടെ ടീം ഫുൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയതേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഒരു ഈവനിങ് ടീ ഒക്കെ കുടിച്ച് ഇരിക്കേണ്ട സമയം തന്നെയാണ്. എന്തായാലും ഈ ഒരു സമയം നിങ്ങൾ എവിടെ നിന്നാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വേഗം മെസ്സേജ് അയച്ചോളൂ. സ്ഥലം എവിടെ നിന്നാണെന്ന് പറയൂ, അതിനോടൊപ്പം എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയൂ. ആ അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്തെ ഇവിടെ ഒരാൾ ഈവനിങ് ആയിട്ട് ഇവിടെ കിടന്ന് കറങ്ങുകയാണല്ലോ. ഹലോ
5: ഹലോ,
4: എന്താണ് ഒരു വീക്കെൻഡായിട്ട് ഇവിടെ കിടന്ന് കറങ്ങണത്?
5: അല്ല,
4: ഞാനിങ്ങനെ ചോദിക്കായിരുന്നു ഈ ഒരു വീക്കെൻഡിൽ എന്തൊക്കെ പരിപാടികളാന്നേ. നാളത്തെ നമ്മുടെ ജയസൂര്യനെ കാത്ത് ഒരു വലിയൊരു ഇനാഗ്രേഷൻ ഫാൽക്കണ്ടെ.
5: അതെ, തീർച്ചയായിട്ടും നമ്മളത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഫാൽക്കണ്ടെ ഒരു ഇനാഗ്രേഷൻ വരുമ്പോ എപ്പോഴും കുറേയധികം സെലിബ്രിറ്റീസ് വരും,
4: ഒരുപാട് വരും.
5: എനിക്ക് തന്നെ ഏറ്റവും കുറഞ്ഞത് ഫാൽക്കൺ ഒരു 100 സെലിബ്രിറ്റീസിനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന സമയം തൊട്ട് അത് കാണുന്നതാണ്. എന്തായാലും ഇപ്പൊ ജയസൂര്യ വരാൻ പോകുന്നു. നാളെ നമ്മളെല്ലാവരും ഒരുമിച്ച് ജയേട്ടനെ കാണാൻ പോകും.
4: ജയേട്ടൻ നമ്മുടെ സ്വന്തം പാപ്പനെ കാണാൻ പോകും. അങ്ങനെ പറയണം അല്ലേ, നമുക്ക് മനസ്സിൽ പാപ്പനാണ്. എന്നാലും പാപ്പനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും എത്തിയേക്കണം കേട്ടോ. നമ്മുടെ ഷാഫി സ്ട്രീറ്റിലെ റയാനിലെ ഷാഫി സ്ട്രീറ്റിൽ വെച്ചിട്ടായിരിക്കും ഇനാഗ്രേഷൻ. നമ്മളെല്ലാവരും അവിടെ ഉണ്ടാവുന്നതായിരിക്കും.
5: ഓക്കെ, ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഈ സമയത്ത് ഫാൽക്കൺ ഫിറ്റ്നസിന്റെ എത്രാമത്തെ ബ്രാഞ്ചാണ് ഖത്തറില് വരാൻ പോകുന്നത്?
4: വരാൻ പോകുന്നത്
5: റയാനില് വരാൻ പോകുന്നത് എത്രാമത്തെ ബ്രാഞ്ച്? തീർച്ചയായിട്ടും നമ്മളിത് സോഷ്യൽ മീഡിയയില് കോണ്ടസ്റ്റ് ആയിട്ട് ഇട്ടിരുന്നു.
4: അതെ,
5: സോഷ്യൽ മീഡിയ കോണ്ടസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോ അത് വേണമെങ്കിൽ നോക്കിയിട്ട് ആൻസർ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഫാൽക്കൺ ഫിറ്റ്നസിന്റെ എത്രാമത്തെ ബ്രാഞ്ചാണ് ഖത്തറിലേക്ക് എത്തുന്നത്?
4: ഒന്ന് ആലോചിച്ചൊന്ന് എണ്ണി നോക്കിയ തന്നെ കിട്ടും. ദോഹയിലുള്ളേക്ക് ഒന്ന് എണ്ണി നോക്കിക്കോ. ദോഹയ്ക്ക് പുറത്തുള്ള വേണമെങ്കിൽ രണ്ടെണ്ണം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് അങ്ങ് ബിന്നിമ്രാനിലും ഒന്ന് മദീനത്ത് ഖലീഫയിലും ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ നിങ്ങളൊന്ന് എണ്ണി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോവാം. ഒപ്പം നിങ്ങളുടെ ആൻസേഴ്സും അയക്കും.
5: അത് മാത്രമല്ല കേട്ടോ, സോഷ്യൽ മീഡിയ നമ്മുടെ മറ്റു കോണ്ടസ്റ്റുകളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഐഫോൺ ഉൾപ്പെടെയുള്ള സ്മാർട്ട് സമ്മാനങ്ങൾ നേടാനുള്ള അവസരമുണ്ട്.
4: അതെ, അതിന്റെ പോസ്റ്റർ ഭയങ്കരമായിട്ട് റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും അതിൽ കമന്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ടാഗ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വിന്നർ ആവാനുള്ള ചാൻസ് ഉണ്ടാവും.
5: വേഗം മെസ്സേജുകൾ അയച്ചോളൂ 5000-00917.

0: frequency. Now, available on Vodafone Shuf app.
1: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ലുലുവിൽ ബിഗ് സേവിംഗ്സ്. ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
2: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
1: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ്, ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
2: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
1: ഡോണ്ട് മിസ് ഇറ്റ്.

0: പ്രസന്റഡ് ബൈ ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

സുലൈഖ മൻസൂറിലെ അടിപൊളി പാട്ടൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും വീക്കെൻഡ് ആയിട്ട് ഈ ഒരു സമയത്ത് സൽവാർ റോഡിൽ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ എന്ന് അബൂബക്കറിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. അതുപോലെ കുറച്ച് മുമ്പ് ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. റെയ്സും സജീറും അതുപോലെ തന്നെ ദാ അലി, അങ്ങനെ കുറെ കുറെ കുറേ പേര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ദാ ഇവിടെ നിന്ന് കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബർക്കത്ത് അവാമീറിൽ നിന്നും എനിക്ക് അഷ്റഫിൻ്റെ ഒരു ഫോട്ടോ, അതായത് ഓഫീസിൽ സുന്ദരമായിട്ടിരുന്ന് നല്ല അടിപൊളി ചായയും ചായയുടെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഫിഗ് ഡ്രൈ ഫിഗ് ആണോ അതോ അതിൻ്റെ കൂടെ ഡേറ്റ്സ് ആണോ എന്തോ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരുന്ന് കഴിക്കുകയാണ്. ഗുഡ് ഈവനിങ് ടു അപ്പുണ്ണി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. അപ്പുണ്ണി ഒന്ന് സംസാരിച്ചിട്ട് അപ്പം തന്നെ ഇറങ്ങിപ്പോയി, പുറത്തേക്ക് പോയി. എന്തായാലും സന്തോഷമായിട്ട് ആ മൈക്ക് അത്ര അങ്ങനെ കുറേ പേരുടെ മെസ്സേജസൊക്കെ ഞാൻ കണ്ടു കേട്ടോ. ഓക്കെ, ഓരോ ആൾക്കാരും എത്രാമത്തെ ബ്രാഞ്ച് ആണ് എന്നാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. നസീം ക്വസ്റ്റ്യൻ അല്ല, ജസ്റ്റ് പറഞ്ഞുവെന്നേ ഉള്ളൂ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം എന്ന് പറഞ്ഞുവെന്നേ ഉള്ളൂ. നമ്മളുടെ ഓൺഎയറിലേക്ക് മാത്രമല്ല നമ്മളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ചെന്നിട്ട് അവിടെ ചെന്ന് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക്. 5000097 മെസ്സേജ് അയക്കാം, രണ്ടിലും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. എത്രാമത്തെ ബ്രാഞ്ച് ആണ് നാളെ തുറക്കാനായിട്ട് പോകുന്നത് ഫാൽക്കൺ ഫിറ്റ്നസ് സെൻ്ററിൻ്റെ. എന്തായാലും ഇതിൻ്റെയൊക്കെ ഇടയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീക്കെൻഡ് ആഘോഷിക്കണ്ടേ? അപ്പോൾ വീക്കെൻഡിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി പാട്ടുകളും വേണ്ടേ? പാട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പാട്ടുകൾ.

അപ്പൊ ഈ പാട്ട് കേട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അടിപൊളിയായിട്ട് നമുക്കും ഈ ഒരു വീക്കെൻഡ് അടിച്ചു പൊളിക്കാം. സൂപ്പർ ആയിട്ട് മുന്നോട്ടേക്ക് പോകാം. മസാല കോഫിയുടെ ആദിയിലല്ലോ അന്തമില്ലല്ലോ കാലം പോയ യുദ്ധത്തിൽ. അപ്പൊ ഈ ഒരു പാട്ടൊക്കെ കേട്ടിങ്ങനെ ആ ഒരു യുദ്ധത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ മറക്കണ്ട. എവിടെയൊക്കെയാണ് ചെറുതായിട്ട് ട്രാഫിക് ഉള്ളതെന്നൊക്കെ പറയാനായിട്ട് മറക്കണ്ട. ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇന്ന സ്ഥലത്ത് കുറച്ച് സ്ലോ മൂവിംഗ് ആണെന്ന് മാത്രം അയച്ചാൽ മതി 5000 9170 ലേക്ക്.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മത് ബി, മത് ഫോൺ, മത് ഗൂത്ത്.
4: ഹായ്, ദിസ് ഈസ് കല്യാണി പ്രിയദർശൻ.
5: അപ്പൊ ചന്ദ്രശേഖരൻ സൂപ്പർ ഹീറോ ആണോ?
4: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7.
3: വന്നു കഴിഞ്ഞു ഷോപ്പിംഗിന്റെ ആവേശം ഇരട്ടിയാക്കാൻ മൈസാ ഹൈപ്പർ മാർക്കറ്റിന്റെ വൺ ഡേ ബിഗ് ഡേ ഫ്രൈഡേ.
2: വലിയ വിലക്കുറവിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സാധനങ്ങളെല്ലാം ഇനി ഒരൊറ്റ ദിവസത്തിൽ സ്വന്തമാക്കാം.
3: സെപ്റ്റംബർ 18 മർസാ ഹൈപ്പർ മാർക്കറ്റ്, ജേബോൾ ബ്രാഞ്ച്, ദോഹ. മിസ് ചെയ്യല്ലേ മർസാ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
6: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ. ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം. ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.

0: ജനഹൃദയങ്ങൾ കീഴടക്കിയ മലയാള ചിത്രം പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ.
1: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
0: കേരളക്കര ഏറ്റെടുത്ത് വൻ വിജയമാക്കി മാറ്റിയ ടീം പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ ഇനി പ്രവാസ ലോകത്തേക്ക് വരുന്നു. മാത്യു, സിദ്ധാർത്ഥ്, ഉണ്ണിമായ, കാതറിൻ മരിയ, ഒപ്പം സംവിധായകൻ ഷഹദും. ഇന്ന് വൈകിട്ട് 6 മണിക്ക് സഫാരി മോളിൽ ഏവർക്കും സ്വാഗതം. സഫാരി പ്രസൻസ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ടീം പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ. ഇവന്റ് ഓർഗനൈസ്ഡ് ബൈ 974 ഇവന്റ്സ്. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: Seven evening.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് ക്യുസിന്റെ രുചി അറിയാം കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഈ ഒരു സമയം എന്തൊക്കെയാണ് ഈ ഒരു വീക്കെൻഡിൽ പരിപാടീസ് അല്ലെങ്കിൽ എങ്ങോട്ടേക്കൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കുറച്ച് മുൻപ് ഇവിടെ ഒരു ഫുൾ ടീം വന്നിട്ടുണ്ടായിരുന്നു. പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ സിനിമയുടെ ഫുൾ ടീമാണ്. അവരെല്ലാവരും സഫാരിയിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അല്ല ഒരു 6:30 ഒക്കെ ആ സമയമാകുമ്പോൾ സഫാരി അബുഹമറിലേക്ക് എത്താൻ മറക്കണ്ട. അവിടെ ഒരു വലിയ ഇവൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം മറ്റ് കുറച്ചധികം ഇവൻറ്റുകൾ ഖത്തറിൽ നടക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പലതും അതിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ അതിലേക്കൊക്കെ തന്നെ നമ്മൾ എത്തുന്നതായിരിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇവിടെ എ പി കാരുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആളെനിക്ക് എല്ലാ ദിവസവും കറക്റ്റായിട്ട് മെസ്സേജ് അയക്കാറുള്ള ഒരാളാണ്. അഷ്ടമി, ഞാനിപ്പോഴാണ് കേട്ടോ റേഡിയോ കേൾക്കുന്നത്, എന്തുണ്ട് വിശേഷം, സുഖമല്ലേ എന്ന് ചോദിച്ചിട്ട് എല്ലാ ദിവസവും വരാറുണ്ട്. അഫ്കോഴ്സ് സുഖമായിട്ടിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവരുടെയും യാത്രയും കൂടി ഒന്ന് സുഖമാകണമല്ലോ. നമുക്ക് ഈ ട്രാഫിക് ഭയങ്കരമായിട്ട് വന്നു കഴിഞ്ഞാൽ ആകെ മൊത്തത്തിൽ വീക്കെൻഡ് അങ്ങോട്ട് കുളയിപ്പോവും. ട്രാഫിക് ഉണ്ടാവും വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ, പക്ഷെ വല്ലാത്തൊരു ട്രാഫിക്കിൽ പോയി പെടണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ട്രാഫിക് അപ്ഡേറ്റിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, അപ്പോൾ ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ സ്ട്രീറ്റ് 23 ആണെങ്കിലും അതുപോലെ ഇത് ഏതാണ് സ്ട്രീറ്റ് 27 ആണെങ്കിലും അതുപോലെ തന്നെ മെയിൻ അൽ കസറാത്ത് സ്ട്രീറ്റ്, അതായത് നമ്മുടെ ഇൻ്റർചേഞ്ചിൽ നിന്നും പോകുന്ന സമയത്ത് നമ്മുടെ അൽ അഷ്മ കോംപ്ലക്സ് ഒക്കെ ഇല്ലേ, അവിടുന്ന് റൈറ്റ് എടുത്ത് കയറി പോകുന്ന ആ ഒരു ഭാഗം, അവിടെയും ഒക്കെ തന്നെ നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. അത് അങ്ങ് വരെ അങ്ങ് അറ്റത്ത് സ്ട്രീറ്റ് 15 വരെ കണക്ട് ചെയ്യുന്ന അവിടെ വരെ കുറച്ച് ട്രാഫിക്കാണ്. അതുപോലെ സ്ട്രീറ്റ് 15, 13, 10 ഒക്കെ തന്നെ കുറച്ച് ട്രാഫിക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇൻഡസ്ട്രിയൽ ഏരിയ ഭാഗത്തുള്ള കുറച്ച് ട്രാഫിക് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു ട്രാഫിക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റാസൽ മെറാത്ത് സ്ട്രീറ്റിലാണ്. റാസൽ മെറാത്ത് സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഇപ്പം സാറാ മോസ്കും ആ ഒരു ഭാഗമുണ്ടല്ലോ, അതായത് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡിൻ്റെ ആ ഒരു മെയിൻ റോഡിൽ നിന്നും തിരിഞ്ഞു കയറുന്ന ഒരു പോർഷനാണ്. അപ്പോൾ അവിടെയും ചെറിയ രീതിയിൽ ട്രാഫിക് ഉണ്ടാകും. ഇനി മറ്റ് സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദോഹയിലേക്കൊന്ന് വരേണ്ടി വരും. ദോഹയിലേക്ക് വരുന്ന വഴിയിൽ ഇപ്പം ഇൻഡസ്ട്രിയൽ റോഡ് വഴി ഏകദേശം ഇങ്ങെത്താറാകുമ്പോഴുണ്ടല്ലോ, അതായത് നമ്മുടെ ദോഹാമോൾ അബുഹമോർ ഭാഗത്തേക്ക് എത്താറാകുമ്പോഴത്തേക്കും സബ വഴി അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന ആ ഒരു റോഡിൻ്റെ അവിടെ നല്ല രീതിയിൽ ട്രാഫിക് സ്ലോ മൂവിങ് ആണ്. അവിടെ നിന്നും നമ്മുടെ ഈ ഒരു ദോഹാമോളിൻ്റെ ഏരിയ ഫുൾ ഏകദേശം എം ഇ എസ് സ്കൂളിൻ്റെ ആ ഒരു ഭാഗം വരെ, അല്ലെങ്കിൽ അബുഹമോർ ആ ഒരു മെയിൻ പെട്രോൾ സ്റ്റേഷൻ്റെ ഭാഗം വരെയുള്ള ആ ഒരു പോർഷനിൽ കുറച്ച് ട്രാഫിക് ഉണ്ട് കേട്ടോ. ഇനി ദോഹയിലെ ട്രാഫിക്കിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുണ്ട്. ഡീറിങ്ങും ഓഹ് എൻ്റെ പൊന്നു മോനെ, സീറിങ്ങും ജെയ്ത ഫ്ലൈ ഓവറും റമദ സിഗ്നലും അതുപോലെ കോർണിഷും എല്ലാ സ്ഥലവും കുറച്ചധികം സ്ലോ മൂവിംഗ് ആണ്.
5: ബ്ലോക്കിനെ പട്ടിലാക്കും റേഡിയോ സുനോ ട്രാഫിക് അപ്ഡേറ്റ്.
4: പച്ചയല്ല, എനിക്കിവിടെ കുറച്ച് കൂടുതൽ ചുമപ്പും മഞ്ഞയൊക്കെയാണ് കാണുന്നത്. അത്രയ്ക്കും സ്ലോ മൂവിങ് ട്രാഫിക് ആണ്. ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സൺലൈൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ, തകർക്കുവാണല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. അടുത്തത് സിദ്ദീഖിന്റെ മെസ്സേജാണ്. സിദ്ദീഖ്, സഞ്ജുവിനെ മറക്കണ്ട എൻ്റെ മോനെ, മറക്കുന്നില്ല മറക്കുന്നില്ല. ഇന്നത്തെ മാച്ച് 5 മണിക്ക് തുടങ്ങി, മാച്ചിന്റെ അപ്ഡേറ്റ് പറയാൻ മറന്നുപോയി. ഓക്കെ, നമുക്ക് നേരെ പാട്ടും കേൾക്കാം, ഒപ്പം കുറച്ച് മാച്ച് അപ്ഡേറ്റും ആകാം.

അങ്ങനെ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും അടിച്ച് തകർപ്പനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണല്ലേ അഭിയും സാംസണും സൂപ്പർ ആക്കുകയാണെന്ന് ഉദ്ദേശിച്ചത്. ഷോ, ഞാൻ ഇന്നലെ ഇന്ന് മാച്ചുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മറന്നുപോയല്ലോ എന്നുള്ളതാണ്. എന്തായാലും ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ മാച്ചിന്റെ ഇപ്പോഴത്തെ കറന്റ് പൊസിഷൻ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ബാറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 7.3 ഓവറിൽ 1 വിക്കറ്റ് പോലും പോകാതെ 116 റൺസ്, അതിൽ 86 റൺസ് അഭിഷേക് ശർമ്മയും 30 റൺസ്

0: വചനങ്ങളിലൂടെ.
1: പർല നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയിലുള്ള നമസ്കാരമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: 91.7 FM. Qatar's favorite radio station. വന്നു കഴിഞ്ഞു ഷോപ്പിംഗിന്റെ ആവേശം ഇരട്ടിയാക്കാൻ മൈസാ ഹൈപ്പർ മാർക്കറ്റിന്റെ വൺ ഡേ ബിഗ് ഡേ ഫ്രൈഡേ.
1: വലിയ വിലക്കുറവിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സാധനങ്ങളെല്ലാം ഇനി ഒരൊറ്റ ദിവസത്തിൽ സ്വന്തമാക്കാം.
0: സെപ്റ്റംബർ 18 മർസ ഹൈപ്പർ മാർക്കറ്റ് ജെ മോൾ ബ്രാഞ്ച് ദോഹ. മിസ് ചെയ്യല്ലേ
2: മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
3: ഒരിടവിൽ നിന്നും ഇതാ യു ആർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർ സ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ. സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ Tanishq, as vibrant as you.
5: Hi, this is Sathrajan.
6: Ramone, ranga chadan kaanikum nu parna kaanikum. Amban, Darsi,
7: odi maga.
0: You are listening to Radio Suno.
5: Radio Suno 91.7.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
4: സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ്, ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സൂൺ അറ്റ് അൽവർദാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ്ക് ജ്വല്ലറി ബൈ മെയ്ഡ് easier. Terms and conditions apply.
0: 917 evenings. 917 evenings.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം അങ്ങനെ 6 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. ഇവിടെയാണെങ്കിലും അതിഗംഭീരമായിട്ട് മാച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. വെൽക്കം ബാക്ക് അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും മാച്ച് അപ്ഡേറ്റിലേക്ക് തന്നെ പോകണം. ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ മാച്ച് നടക്കുമ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ളൊരു പാർട്ണർഷിപ്പിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും. പക്ഷേ ഇപ്പോൾ അഭിഷേക് ശർമ്മയുടെ ആ ഒരു വിക്കറ്റ് എടുത്തിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ പ്ലെയേഴ്സ്. അങ്ങനെ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 142 റൺസ് എടുത്ത് ഇന്ത്യ ബാറ്റിംഗ് അങ്ങനെ 10th ഓവർ കംപ്ലീറ്റ് ആകുമ്പോൾ നിൽക്കുന്നു. സഞ്ജു സാംസൺ ഉണ്ട് 34 റൺസ് എടുത്ത്. നല്ല രീതിയിൽ അഭിഷേകിനൊരു പാർട്ണർഷിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും സഞ്ജുവിൻ്റെ ബാക്കി നമുക്ക് കാണാം. ആളുടെ ഒരു ബാറ്റിങ്ങിലേക്ക് ഇനി കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം അത് പറഞ്ഞപ്പോഴേക്കും അടുത്ത വിക്കറ്റും കൂടി എടുത്തിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ആ ഒരു വിക്കറ്റും കൂടെ പോയിരിക്കുന്നു. ആൻഡ് തിലക് വർമ്മയുണ്ട്. നമുക്ക് നോക്കാം എന്താകുമെന്ന്. അങ്ങനെ 2 വിക്കറ്റ്, ഓക്കെ 3rd wicket അങ്ങനെ പോയി കഴിഞ്ഞിരിക്കുകയാണ്. സോ സഞ്ജുവും ഔട്ടായി. അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പം ശ്രേയസ് അയ്യറാണുള്ളത് 164. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് കുറച്ച് മുൻപത്തെ സ്കോറാണ് കേട്ടോ. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് നമുക്ക് സഞ്ജു പോയതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ബാക്കിയുള്ളവരുടെ ഒരു പാർട്ണർഷിപ്പ് ബിൽഡായി വരണമല്ലോ. പക്ഷെ നല്ല രീതിയിൽ അഭിഷേക് ശർമ്മ 108 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സെഞ്ചുറി തികച്ചിട്ടാണ് പോയത്. സഞ്ജു 50 runs ലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് മുൻപത്തെ, അതായത് 10th ഓവറിൽ എൻ്റെ ഈ ഒരു സ്കോറിൻ്റെ ഷീറ്റ് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. അതാണ് പറ്റിപ്പോയത്. എന്തായാലും 13.2 ഓവറായിട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് സഞ്ജുവിൻ്റെ 50 runs അതുപോലെ അഭിഷേക് ശർമ്മയുടെ ഒരു സെഞ്ചുറി കഴിഞ്ഞിട്ടുള്ളൊരു പെർഫോമൻസും കാണാനായിട്ട് പറ്റി. തിലക് വർമ്മയ്ക്ക് അങ്ങനെ അങ്ങോട്ടേക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. 2 runs മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ശ്രേയസ് അയ്യർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനോടൊപ്പം ശിവൻ ദുബെ. ഇവരുടെ ഒരു പാർട്ണർഷിപ്പ് എങ്ങനെ പോകും എന്ന് കണ്ടറിയാം. ഇനിയും ടൈമുണ്ടല്ലോ, ഇനി കുറച്ചും കൂടി ടൈമുണ്ട്. 13.2 ഓവറായിട്ടേ ഉള്ളൂ. ഇനി എന്തായാലും ബാക്കി ലൈവ് അപ്ഡേറ്റുകൾ പറയാം. അതിൻ്റെ ആ ഒരു അപ്ഡേറ്റും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുക തന്നെ ഫിയറിറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: Radio Suno 91.7 FM Qatar's favorite radio station. Lulu will big savings. ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
1: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
0: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ് ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
1: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
0: ഡോണ്ട് മിസ് ഇറ്റ്. വേഗമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിക്കൂ. സേവ് ബിഗ്. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: Hi, this is Nevin Poli.
4: ഒറ്റക്ക് വഴിവെട്ടി വന്നവരാണ് ഞാൻ.
5: You're listening to Radio Suno.
3: You're listening to Radio Suno. Radio.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery. നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ, സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ, ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ Tanishq, as vibrant as you.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പർ ആ, എല്ലാവരും കഴിച്ചു നോക്കണേ.
1: വന്നു കഴിഞ്ഞു ഷോപ്പിംഗിന്റെ ആവേശം ഇരട്ടിയാക്കാൻ മൈസ ഹൈപ്പർ മാർക്കറ്റിന്റെ വൺ ഡേ ബിഗ് ഡേ ഫ്രൈഡേ.
0: വലിയ വിലക്കുറവിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സാധനങ്ങളെല്ലാം ഇനി ഒരൊറ്റ ദിവസത്തിൽ സ്വന്തമാക്കാം.
1: സെപ്റ്റംബർ 18 മർസ ഹൈപ്പർ മാർക്കറ്റ്, ജെ മോൾ ബ്രാഞ്ച്, ദോഹ. മിസ് ചെയ്യല്ലേ മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൻ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: കഴിഞ്ഞു ഷോപ്പിംഗിന്റെ ആവേശം ഇരട്ടിയാക്കാൻ മൾസാ ഹൈപ്പർ മാർക്കറ്റിന്റെ വൺ ഡേ ബിഗ് ഡേ ഫ്രൈഡേ.
1: വലിയ വിലക്കുറവിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സാധനങ്ങളെല്ലാം ഇനി ഒരൊറ്റ ദിവസത്തിൽ സ്വന്തമാക്കാം.
0: സെപ്റ്റംബർ 18 മർസാ ഹൈപ്പർ മാർക്കറ്റ് ജെമോൾ ബ്രാഞ്ച് ദോഹ. മിസ് ചെയ്യല്ലേ
2: മർസാ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
3: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
4: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
3: Zamzam Mandi, where flavors create memories. Wholesale Market Doha. Call 4000-1707.
5: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൻ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൻ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
6: കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നതിനുള്ള ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തു.
7: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026 തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
6: UNCC ഹാൾ 5 ൽ എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് ഓർ കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
7: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ 4455-7730 ഓർ 5009-5454.
6: വിസിറ്റ് www.kidsexpo.qa.
8: ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.
9: Presented by Joya Lucas, world's favorite jeweler.
10: Powered by
11: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
9: And
12: Marza Hypermarket, be fresh, be you. Visit your nearest store today.
13: അതിഗംഭീരമായിട്ടാണ് ഇന്ത്യൻ ടീം ദ ബാറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മയും സഞ്ജുവും കൂടി അതിഗംഭീരമായിട്ടുള്ള ഒരു പാർട്ണർഷിപ്പിൽ ഒരു സ്കോർ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പിന്നാലെ വന്ന അതായത് ഇപ്പം ശ്രേയസ് അയ്യരും ഡൂബേയും തമ്മിലുള്ള ആ ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കുമാണ് ശിവൻ ഡൂബേയുടെ വിക്കറ്റ് പോയത്. എന്തായാലും ഇപ്പം ശ്രേയസിൻ്റെ കൂടെ തന്നെ ഇഷാൻ കിഷനും കൂടി ഇതാ ജോയിൻ ചെയ്തിരിക്കുകയാണ്. 17.4 ഓവർ കംപ്ലീറ്റ് ചെയ്യുന്ന ഈ ഒരു സമയം 205 റൺസാണ് എടുത്തിരിക്കുന്നത്. 205 റൺസ് 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. ഇനി എന്തായാലും അഫ്ഗാനിസ്ഥാൻ ഈ ഒരു 205 ലേക്ക് എത്തുക എന്ന് പറയുന്നത് കുറച്ച് കടുത്ത ഒരു ബാറ്റിംഗ് തന്നെ വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഗംഭീര ബൗളേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. അതായത് ഇന്ത്യൻ ടീമിൻ്റെ ബൗളേഴ്സ് എന്തായാലും വിക്കറ്റുകൾ നല്ലപോലെ ബാക്ക് ടു ബാക്ക് വിക്കറ്റുകൾ എടുക്കുമെന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്. ലാസ്റ്റ് മാച്ചിലും ഇന്ത്യ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ മാച്ചിലും അതുപോലെയായിരുന്നു. പെട്ടെന്ന് തന്നെ ഓൾ ഔട്ട് ആക്കി കളഞ്ഞു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്നായിരുന്നു ആ ഒരു ബാറ്റിംഗ് തീർന്നു പോയത്. അതിനുശേഷം അതുകൊണ്ട് തന്നെ ചേസ് ചെയ്തെടുക്കാനും കുറച്ചും കൂടി സിമ്പിളായി ഇന്ത്യക്ക്. കാരണം ചെറിയൊരു റണ്ണായിരുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് ലൈക് 100 and something ആയിരുന്നു, 120s or 150s അങ്ങനെ എന്തോ, വളരെ ചെറിയൊരു റൺസ് മാത്രമായിരുന്നു. ഇതിപ്പോൾ 200+ പോയി കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തായാലും അഫ്ഗാനിസ്ഥാൻ ബാറ്റേഴ്സിനൊക്കെ തന്നെ കുറച്ച് പണിയെടുക്കേണ്ടി വരും, കുറച്ചധികം പണിയെടുക്കേണ്ടി വരും. അപ്പോൾ എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. ഇന്ന് ഇന്ത്യ ജയിക്കുമെന്നുള്ളൊരു വലിയ വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 205 റൺസ്, അപ്പോഴേക്കും അടുത്തൊരു വിക്കറ്റും കൂടി പോയി എന്ന് തോന്നുന്നു. ശ്രേയസ് അയ്യരാണ് കൂടി ഇഷാൻ കിഷനെയും ഔട്ടാക്കി എന്നാണ്, റൺ ഔട്ട് ആക്കി എന്നാണ് തോന്നുന്നത്. യെസ്, നമുക്ക് അതിൻ്റെ ആ ഒരു ഫൈനൽ കൺഫർമേഷനിലേക്ക് വരാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇവിടെ കാക്കക്കുയിലെ പാട്ടിലേക്കും പോകേണ്ട സമയമാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മളുടെ വിക്കറ്റുകൾ പോയാൽ പോലും നല്ല രീതിയിലൊരു റൺസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അവരുടെ ബാറ്റേഴ്സ് ഇറങ്ങുമ്പോൾ നമ്മുടെ ബോളേഴ്സ് അതിഗംഭീരമായിട്ട് എന്തായാലും ഔട്ടാക്കും, അല്ലെങ്കിൽ വിക്കറ്റുകൾ എടുത്തുകൂട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ നേരെ അടുത്ത പാട്ടിലേക്ക്.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: Luluvil big savings. ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
3: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
2: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ്, ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
3: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
2: ഡോണ്ട് മിസ് ഇറ്റ്. വേഗമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിക്കൂ. സേവ് ബിഗ്.
4: സ്വർണ്ണവില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സോൺ അറ്റ് അൽവോതാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ് ജ്വല്ലറി ബൈ മെയ്ഡ് easier. Terms and conditions apply.
5: Adhe, enna birthday celebration enda chelavu ende?
6: Samsamindu mandi mandi.
7: Uff, aage seddana mone.
8: Samsamindu oru mandi kaicha theeraana prashname ippa ninakkollu. Appa engena? Poyalo.
2: Adhe, situation edayalum hero onnu maatram. Samsam mandi. Qatar's favorite mandi destination. Mandi, madbi, madfood, madgood.
0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.

കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു വീക്കെൻഡിൽ പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഫാമിലീസിനൊക്കെ കുറച്ചും കൂടി ഒരു ഫാമിലി ഫ്രണ്ട്ലി ഏരിയയിൽ പോകണം എന്നുണ്ടെങ്കിൽ, അതിന് വേണ്ടി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്ലോട്ടീസ് ഫെസ്റ്റിവൽ ആണ് കേട്ടോ. ഫ്ലോട്ടീസ് ഫെസ്റ്റിവൽ നമ്മുടെ ഈ ഒരു ഇന്നത്തെ വീക്കെൻഡറിൽ, ഞാൻ വീക്കെൻഡ് പ്ലാനറിൽ അങ്ങോട്ട് ഫസ്റ്റ് പറഞ്ഞ് തുടങ്ങുന്നത് തന്നെ ഈ ഒരു ഫ്ലോട്ടീസ് ഫെസ്റ്റിവലിനെ കുറിച്ചിട്ടാണ്. ഒരു കമ്മ്യൂണിറ്റി ഇവന്റ് തന്നെയാണ്. ഇതിൽ ഒരുപാട് ഫൺ ആൻഡ് റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഉണ്ട്. കുറേയും കൂടി ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഇപ്പം ഫ്രീ സ്വിമ്മിംഗ് സോണുകളും അല്ലെങ്കിൽ ലേഡീസിനും ഒക്കെ തന്നെ ഒരു സെപ്പറേറ്റ് സ്ഥലം എന്നുള്ളൊക്കെ രീതിയിൽ പല പല ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മുടെ 974 ബീച്ചിൽ ഈ ഒരു ഫ്ലോട്ടീസ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. പക്ഷേ എൻട്രി ടൈമിൽ ഓഫ് കോഴ്സ് എൻട്രി ഫീസ് ഉണ്ടാവും. കുട്ടികൾ 6 വയസ്സിന് താഴേക്കുള്ളവർക്ക് ഫ്രീ ആയിട്ടും, അത് കഴിഞ്ഞ്

ഉള്ള കുട്ടികൾ ഒരു 14 വയസ്സ് വരെയൊക്കെ ഉള്ള കുട്ടികൾക്ക് ഒരു 15 റിയാലും അത് കഴിഞ്ഞിട്ടുള്ള അഡൽസിനൊക്കെ തന്നെ 35 റിയാൽ അങ്ങനത്തെ രീതിയിലാണ് അവർ ആ ഒരു ഇത് വെച്ചിരിക്കുന്നത്. ബിക്കോസ് ആ ഒരു ക്രൗഡും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഫാമിലി ആണെങ്കിൽ മാത്രമേ കയറ്റുള്ളൂ, അങ്ങനത്തെ രീതിയിലൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു ഫ്ലോട്ടീസ് ഫെസ്റ്റിവൽ 974 ബീച്ചിൽ എപ്പോഴും ഈ ഫുൾ ക്ലൈമറ്റ് ഒന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓരോരോ ഇവൻറ്റുകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഒരു ആദ്യഘട്ടം എനിക്ക് തോന്നുന്നു ഇപ്പോൾ തുടങ്ങാനായിട്ട് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സോ September 18, അതായത് നാളെ ഈ ഒരു 974 ബീച്ചിലെ ഫ്ലോട്ടീസ് ഫെസ്റ്റിവൽ ആരും മിസ് ഔട്ട് ചെയ്യേണ്ട കേട്ടോ. ഇതുപോലെ മറ്റ് പല കാര്യങ്ങളും ഉണ്ട് പറയാനായിട്ട്, അതിലേക്കൊക്കെ ഞാൻ എത്തുന്നതായിരിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇവിടുത്തെ ആ ഇന്നിങ്സ് ബ്രേക്കിലേക്ക് എത്തിക്കഴിഞ്ഞു. 20 ഓവർ മാച്ചിൽ 221 റൺസ് എടുത്ത് 7 വിക്കറ്റ് നഷ്ടത്തിലാണ് നമ്മളുടെ ഇന്ത്യയുടെ ബാറ്റിംഗ് അങ്ങനെ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനി 222 എന്നുള്ളൊരു ടാർഗറ്റിലേക്ക് അഫ്ഗാനിസ്ഥാൻ ബാറ്റിംഗ് തുടങ്ങും. വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ഇനി ആ ഒരു ബാറ്റിംഗിലേക്ക് കടക്കുന്നതായിരിക്കും. കറണ്ട് റൺ റേറ്റ് എന്ന് പറയുന്നത് 11.05 ആണ്. സോ ലെറ്റ് സീ എന്താണ് നമ്മുടെ അഫ്ഗാനിസ്ഥാന്റെ ബാറ്റേഴ്സിൻ്റെ ഒക്കെ തന്നെ ഒരു മാനസികാവസ്ഥ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അവർക്കൊക്കെ ഇപ്പം നല്ല രീതിയിൽ ഓരോ ബോളേഴ്സിനെയും അവരിങ്ങനെ കണക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കാണെങ്കിൽ ആടി അതിഗംഭീരമായിട്ടുള്ള ബോളേഴ്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വി വിൽ സീ ഇന്ത്യയുടെ ഒരു 11 പ്ലേയേഴ്സ് 11 നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും ബുംറ ഉൾപ്പെടെ ഓരോ ആൾക്കാരും എല്ലാവരും അതിഗംഭീരമായിട്ടുള്ള ഓൾറൗണ്ടേഴ്സുമാണ്. ബോളേഴ്സും ഇപ്പം ഫാസ്റ്റ് ബോളറൊക്കെ ആയിട്ട് ബുംറ മാത്രമല്ല, ഈവൻ രവി ബിഷ്ണോയുണ്ട്, യഷ് ഠാക്കൂറുണ്ട്. ആൻഡ് കഴിഞ്ഞ മാച്ചിൽ അഫ്ഗാനിസ്ഥാനെ കിടുകിട വിറപ്പിച്ചിട്ടുണ്ടായിരുന്ന നിതീഷ് കുമാർ റെഡ്ഡിയുണ്ട്. ഓരോ ആൾക്കാരും ഓരോരുത്തരും അതിഗംഭീരമായിട്ടുള്ള ബോളേഴ്സാണ്. സോ ലെറ്റ് സീ. അപ്പം ആ ഒരു അപ്ഡേറ്റൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതായിരിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം എവിടെയാണ് ഇപ്പോൾ ഉള്ളത്, എന്താണ് ഈ ഒരു വീക്കെൻഡ് പ്ലാൻ എന്നും കൂടി പറഞ്ഞോളൂ. 500 9170 മെസ്സേജ് അയക്കാൻ മറക്കണ്ട കേട്ടോ.

0: സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ്, അതിനോടൊപ്പം തന്നെ 57 സെക്കൻഡ്. ടോട്ടലി ഈ ഒരു സമയം നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഖത്തറിൽ പല പല ഇവന്റുകൾ ഉണ്ടാവും. അങ്ങനെ ചില ഇവന്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും പ്രെയർ ബ്രേക്കിന് ശേഷം വിൽ ബി കമ്മിങ് ബാക്ക് ടു യു.
1: വചനങ്ങളിലൂടെ നിങ്ങൾ 3 പേരുള്ളപ്പോൾ 2 പേർ മാറി നിന്ന് സ്വകാര്യം പറയരുത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ, സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് ഡോട്ട് എ ഇ. ഗാർഡൻ ഓഫ് ജെംസ് ബൈ തനിഷ്ക്, ആസ് വൈബ്രന്റ് ആസ് യു.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa. Nesto, all that
3: you need. Hi, this is Vijay Babu. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഫേവററ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട്

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 7 മണി കഴിഞ്ഞ് 23 മിനിറ്റ്. ഈ ഒരു ടൈമിൽ ഓൾറെഡി ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇത് വിക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വിക്കറ്റ് വിശേഷങ്ങളിലേക്ക് തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ 5.3 ഓവേഴ്സിൻ്റെ സമയം, ആദ്യത്തെ ആ ഒരു 6 ഓവേഴ്സ് പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ഇനി 175 റൺസ് വേണം 14.3 ഓവർ കൊണ്ട്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ മാച്ചിൽ 2-2 എന്ന ടാർഗറ്റിലേക്ക് അഫ്ഗാനിസ്ഥാൻ പ്ലെയേഴ്സ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, ഇവിടെ ബാക്ക് ടു ബാക്ക് അഫ്ഗാനിസ്ഥാൻ്റെ വിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ടീം. ഇപ്പോൾ ഓൾറെഡി 4 വിക്കറ്റ് നഷ്ടത്തിൽ 47 റൺസിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ 2 വിക്കറ്റ് എടുത്തത് അക്സറു പട്ടേലും അതുപോലെ 1 വിക്കറ്റ് എടുത്തത് ബുംറയുമായിരുന്നു. അതിനോടൊപ്പം അക്സറു പട്ടേൽ, ബുംറ, യെസ്, അങ്ങനെയാണ് ബാക്ക് ടു ബാക്ക് ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോരോ വിക്കറ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ്സ് സീ ഇനി എന്തായാലും ബാക്കി ആരൊക്കെയാണ് പോകാനായിട്ട്, അതായത് ഔട്ടായി പോകാനായിട്ടുള്ള ചാൻസസ് ഉള്ളതെന്ന് നോക്കാം നമുക്ക്. ഇപ്പം എന്തായാലും ടാക്കൂറിൻ്റെ ബൗളിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈം, ബാക്കി അപ്ഡേറ്റുകൾ എന്താണോ ഞാനത് പറയാം. യെസ് ടാക്കൂറും 1 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തായാലും ഈ 47-ൽ നിന്നും ഇനി അങ്ങോട്ടേക്ക് ഓരോ റൺസ് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 5.5 ഓവേഴ്സായി, അതുവരെയും ഒരു റൺ പോലും എടുക്കാൻ പറ്റാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരമായി. എന്തായാലും ബാക്കി അപ്ഡേറ്റുകൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തരാം. കെൻ യു പ്ലീസ് പ്ലേ ദിസ് സോങ്, ദ ബെസ്റ്റ് സോങ് എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു വലിയ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. പക്ഷേ ഏത് സോങ് ആണ് എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് ജസ്റ്റ് ഒന്ന് പറയോ ഏത് സോങ് ആണെന്നുള്ളത് പറയോ. ദിസ് സോങ് എന്ന് പറഞ്ഞാൽ ഏത് സോങ് ആണെന്ന് തെരിയലേ, പുരിയലേ. അപ്പോൾ അതുകൊണ്ടൊന്ന് മെസ്സേജ് ആയിട്ട് അയക്കൂ കേട്ടോ. അപ്പോൾ എന്തായാലും ആ സമയം കൊണ്ട് ഇവിടെ ഞാൻ അടുത്തൊരു പാട്ടിലേക്ക് പോവുകയാണ്. എന്തായാലും ഈ ഒരു വീക്കെൻഡ് സമയമല്ലേ, വീക്കെൻഡ് സമയമായതുകൊണ്ട് തന്നെ നമുക്കൊരു അടിപൊളി തമിഴ് സോങ്ങിലേക്ക് പോവാം. തമിഴ് സോങ്ങൊക്കെ കേട്ട് തിരിച്ച് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: കഴിഞ്ഞു ഷോപ്പിംഗിന്റെ ആവേശം ഇരട്ടിയാക്കാൻ മൈസ ഹൈപ്പർ മാർക്കറ്റിന്റെ വൺ ഡേ ബിഗ് ഡേ ഫ്രൈഡേ.
3: വലിയ വിലക്കുറവിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സാധനങ്ങളെല്ലാം ഇനി ഒരൊറ്റ ദിവസത്തിൽ സ്വന്തമാക്കാം.
2: സെപ്റ്റംബർ 18 മർസ ഹൈപ്പർ മാർക്കറ്റ് ജേമോൾ ബ്രാഞ്ച് ദോഹ. മിസ് ചെയ്യല്ലേ
4: മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Ruji Ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വീക്കെൻഡ് ആണ്. വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഗെയിം അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്കൊരു ഗെയിം വേണ്ടേ? എൻ്റെ ഒരു ചോദ്യം ചോദിച്ച് ഒരു ഒരു ആൻസറൊക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സുഖം കിട്ടില്ല, പറയാതിരുന്നാൽ നിങ്ങൾക്കൊരു സുഖം കിട്ടില്ല. അതുകൊണ്ട് തന്നെ വെൽക്കം ബാക്ക്. ഇത് 917 ഈവനിങ്സ് ആണ്. കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ തന്നെ ഇപ്പോൾ ചെറുതായിട്ട് ഒന്ന് ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളല്ലേ നമ്മൾ സെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീക്കെൻഡാണ്, കൂടുതൽ ആലോചിക്കാനൊന്നും പറ്റില്ല കേട്ടോ. എനിക്കും പറ്റില്ല, നിങ്ങൾക്കും പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ഗെയിം ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്.
5: 917 evenings game box.
4: ഓക്കെ, സോ ബേസിക്കലി ഇന്നത്തെ ഗെയിം ബോക്സിൽ എന്താന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു പാട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പാട്ട് ഏതാണെന്ന് ഞാൻ പറയാം. നമ്മുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള നിറ മൂവിയിൽ ഒരു ചിക് ചിക് ചിക് ചിക് മഴയിൽ എന്ന് പറയുന്ന ആ ഒരു സോങ് ആണ്. അപ്പം ആ ഒരു സോങ്ങിലെ ഒരു പോർഷനിലെ ആ ഒരു ഒരു ഒരു ഒരു ചെറിയൊരു ലൈൻ മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരും. ആ ലൈൻ കേൾപ്പിക്കുന്നതിൽ ഒരു വാക്ക് മ്യൂട്ടഡ് ആണ്. ഓക്കെ, ആ ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള ആ ഒരു വാക്ക് ഏതാണ്, ആ ഒരു വേർഡ് ഏതാണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഞാൻ കേൾപ്പിച്ച് തരുമ്പോൾ മനസ്സിലാവും. ദാ ശ്രദ്ധിച്ച് കേട്ടോണേ.
6: ആക്ച്വലി പോറാവുമ്പോൾ മോഡേൺ ലൈഫ് ശുക്രിയ.
4: എന്താണ് മനസ്സിലായോ ഇപ്പോ? എന്തോ ബൈ ബൈ. ആ എന്തോ ബൈ ബൈ എന്താണ് എന്നതാണ് എന്റെ ചോദ്യം. അപ്പൊ വേഗം തന്നെ മെസ്സേജ് അയക്കാം 5000 9 1 7 ലേക്ക്. ഒന്നുകൂടി കേൾപ്പിച്ചു തരാം, ശ്രദ്ധിച്ചു കേട്ടോ.

അപ്പൊ വേഗം തന്നെ ആൻസേഴ്സ് പോകുന്നോട്ടെ. 5000917 ഇവിടെ ഒരു വിക്കറ്റും കൂടി പോയി അഫ്ഗാനിസ്ഥാൻ. ഇപ്പൊ 5 വിക്കറ്റ് നഷ്ടത്തിൽ 9.3 ഓവേഴ്സിൽ ദാ 77 റൺസ് എടുത്ത് നിൽക്കുകയാണ്. 222 എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് ഇനി 145 റൺസ് വേണം. 10.3 ഓവർ ബാക്കി നിൽക്കെ. അപ്പൊ ആൻസേഴ്സ് പോകുന്നോട്ടെ, വേഗം പോകുന്നോട്ടെ. 5000917 ഒന്നുകൂടി കേൾപ്പിച്ച് തരണം എന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഐ ഡു ദാറ്റ്. ബട്ട് ഇപ്പോൾ കറക്റ്റായിട്ട് ആ ചിലർ ഒറ്റ വാക്ക് പറയുന്നുണ്ട്. ആക്ച്വലി അതിന് ഒറ്റ വാക്കെന്ന് പറയാൻ പറ്റില്ല, രണ്ട് വാക്കുണ്ട് അവിടെ. ഓക്കെ, രണ്ട് വാക്കുണ്ട്. എൻ്റെ തെറ്റാണ്, ഞാൻ ഒരു വാക്കെന്നാണ് പറഞ്ഞത്. അവിടെ ഒന്നും കൂടി ഇല്ലേ, ആ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ എന്തോ ഒരു ഒരു ഒരു ഒരു ഒരു സംഭവം കൂടി ഇല്ലേ, എല്ലാവരും അതിൻ്റെ കൂടെ ഒന്നും കൂടി ഒരു വാക്കും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് മെസ്സേജ് അയച്ചേ. അപ്പോൾ വേഗം തന്നെ ആൻസേഴ്സ് അയച്ചോളൂ. 5000917 രണ്ടാമത്തെ വാക്ക് കുറേ പേർക്ക് തെറ്റുന്നുണ്ട്. കുഴപ്പമില്ല, പ്രശ്നമില്ല. ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടോളൂ, ഒന്നുകൂടി പാടി നോക്കൂ മനസ്സിൽ. കുഴപ്പമില്ല, പ്രശ്നമില്ല. ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടോളൂ, ഒന്നുകൂടി പാടി നോക്കൂ മനസ്സിൽ.

മധു എല്ലാവരും ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി ആലോചിച്ച് നോക്കൂ, ഷെഫി അതുപോലെ മുഹമ്മദ് നാദിർഷ, ആ രണ്ടാമത്തെ വാക്ക് ശരിയാണോ ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഒന്നുകൂടെ അയച്ചേ. ദിനീപേ, രണ്ടാമത്തെ വാക്ക് ശരിയാണോ ഒന്നുകൂടെ ആലോചിക്ക്, എന്നിട്ട് മെസ്സേജ് അയക്കും കേട്ടോ. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഫ്രഷ് സോങ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയം അഷ്ടമിയാണ്, കൂടെയുള്ളത് 917 ഈവനിങ്സിന്റെ ടൈമാണ്. ആക്ച്വലി ഭയങ്കര രസമുള്ളൊരു പാട്ടാണ്. ഷാൻ റഹ്മാനും ചിന്മയും ഒക്കെ ഉള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദ ഫ്രണ്ട് റോ എന്ന് പറയുന്ന മ്യൂസിക് വീഡിയോ ആണ് കേട്ടോ.

0: Voices.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മഖ്ബി, മഖ്ഫൂൻ, മഖ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha.

0: ടൈഗർ കാഹും അർത്ഥമൈന്താ രാജ.
1: All hits all day. This is Radio Suno 91.7 FM. Qatar's favorite radio station.

0: ഈ ഒരു പാട്ട് ഞാനുണ്ടല്ലോ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ടാണ്. എന്റെ മോനെ, എന്താ വിക്കറ്റ് എടുത്തോണ്ടിരിക്കണത്? അഫ്ഗാനിസ്ഥാനെ വെള്ളം കുടിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ആൻഡ് അടിച്ചു പൊളിച്ച് നമ്മൾ ഈ ഒരു വീക്കെൻഡില് ഈ ഒരു മാച്ച് കണ്ടോണ്ടിരിക്കുകയാണല്ലോ. വൻ വൈബ് തന്നെയാണ്. എന്തായാലും ആടിൽ നിന്നും ഒരു അടിപൊളി സോങ് ഒക്കെ കേട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം, വീക്കെൻഡ് സമയം, ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ മാച്ച് അപ്ഡേറ്റിന്റെ ടൈം.
1: To you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
0: ഇനി ആക്ച്വൽ ടൈം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 മണി കഴിഞ്ഞ് 5:25 ആയിരിക്കുകയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ആൻഡ് ഓഫ്കോഴ്സ് അഷ്ടമിയാണ് കൂടെ ഉള്ളത്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്? വേറെ ഒന്നും കൊണ്ടല്ല, 9 wickets ടക് ടക് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 94, അതായത് 100 runs പോലും അങ്ങോട്ടേക്ക് കടക്കാൻ വിടുന്നില്ല. കുറച്ച് നേരമായി 14th over ഉള്ളൂ, അപ്പോഴത്തേക്കും 9 wicketsകൾ എടുത്ത് ആകെ മൊത്തത്തിൽ അഫ്ഗാനിസ്ഥാനെ പ്രഷർ സിറ്റുവേഷനിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഇനി ഏകദേശം 128 runs വേണം, അതും 36 balls നിന്ന് കേട്ടോ. അപ്പൊ ഈ 128 runs എടുക്കുമോ ഇല്ലയോ എന്നുള്ളതോ, അതോ ഇനി അടുത്ത വിക്കറ്റ് ഇപ്പൊ പോകുമോ എന്നുള്ള ഒരു ഒരു കൺഫ്യൂഷനിലാണ്. എന്തായാലും അതിഗംഭീരമായിട്ടുള്ള ഈ ഒരു ബൗളിംഗ് ടീമും എല്ലാ ദിവസവും, ഇപ്പൊ കഴിഞ്ഞ മാച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ മാച്ചിൽ തന്നെ നിതീഷ് കുമാർ റെഡ്ഡി 3 wickets എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളായിരുന്നു അന്ന് അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിരുന്നു. ഇന്നും ആൾ ഒന്നും ഒരു രീതിയിലും കുറച്ചില്ല, 3 wicketsകൾ എടുത്ത് നിൽക്കുകയാണ്. ഒപ്പം തന്നെ ബിഷ്ണോയുടെ 2 wicketsകളും അക്സർ പട്ടേലിൻ്റെ 2 wicketsകളും ബുംറയും അതുപോലെ ടാക്കൂറും ഓരോരോ വിക്കറ്റ് വീതം എടുത്ത് നിൽക്കുന്നു. ഇപ്പം എന്തായാലും ഒരു 222 എന്നുള്ളൊരു ടാർഗറ്റിലേക്ക് എത്താൻ ഇനി ഒരിക്കലും പറ്റില്ല. അതുകൂടി പറഞ്ഞപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞിരിക്കുന്നു, ഓൾ ഔട്ടായിരിക്കുന്നു. അങ്ങനെ അടുത്തൊരു വിക്കറ്റും കൂടി എടുത്തുകൊണ്ട് അങ്ങനെ ടോട്ടൽ ഇതാ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ടോട്ടൽ ഒരു മാച്ച് തന്നെ ഇതാ ഇറ്റ്സ് ഓവർ എന്ന് പറഞ്ഞുകൊണ്ട് അതിഗംഭീരമായിട്ടുള്ളൊരു ജയമാണ് ഇന്ത്യക്ക് ലഭിച്ചതെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു റിസൾട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു വലിയൊരു ഡിഫറൻസ് അല്ലേ, 222 എടുക്കേണ്ട സ്ഥലത്ത് വെറും 94 runs എടുത്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യ അതിഗംഭീരമായിട്ടുള്ളൊരു ലീഡിലേക്കാണ് കയറിയിരിക്കുന്നത്. അങ്ങനെ ഓ എന്താ, ഞാൻ ആ ഒരു ഇത് നോക്കുമായിരുന്നു, സ്കോർ കാർഡ് നോക്കുമായിരുന്നു. ആൻഡ് ബാറ്റിങ്ങിൻ്റെ രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഭിഷേക് ശർമ്മയുടെ സെഞ്ചുറി, സഞ്ജുവിൻ്റെ ഹാഫ് സെഞ്ചുറി. സഞ്ജു അതിഗംഭീരമായിട്ട് ഇന്നും കഴിഞ്ഞ മാച്ചിലും പ്രകടനം കാഴ്ചവെച്ചു. അതിനോടൊപ്പം തന്നെ ശ്രേയസ് അയ്യരാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും ഒക്കെ തന്നെ അവരുടെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അഫ്ഗാനിസ്ഥാൻ്റെ പ്ലേയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 25 runs ഇബ്രാഹിം സദ്രാൻ്റെ 25 runs. ക്യാപ്റ്റൻ മാത്രമാണ് ആകെ കുറച്ച് ഹയസ്റ്റ് റൺസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. നേരെ തിരിച്ച് നമ്മുടെ നിതീഷ് കുമാർ റെഡ്ഡിയും അതുപോലെ തന്നെ ബിഷ്ണോയും അതിഗംഭീരമായിട്ട് 3 wickets വീതം എടുത്ത് അവരും നല്ലപോലെ അവരുടെ പെർഫോമൻസ് കാഴ്ചവെച്ചു. എന്തായാലും സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ആ ഒരു മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഓ എന്തൊരു സമാധാനം. അയ്യോ, ഇതിനിടയിൽ നമ്മുടെ ഒരു മാച്ച് ഇവിടെ നടക്കണ്ടായിരുന്നില്ലേ, അത് ഞാൻ മറന്നുപോയി. നമ്മുടെ ഗെയിം ബോക്സിൽ ആൻസർ പറയാൻ സമയമായി തോന്നുന്നു.
1: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
0: ഒന്നും വിചാരിക്കരുത്, ഞാൻ ഈ ഒരു ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മാച്ചിൽ അങ്ങോട്ട് മുഴുകിപ്പോയി. ആകെ മൊത്തത്തിൽ മറന്നുപോയി, ഒരു ചോദ്യം ചോദിച്ച കാര്യം തന്നെ മറന്നുപോയി. പക്ഷെ കുറച്ച് പേര് എന്നെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു, കാരണം കുറച്ച് മുൻപ് മുതലേ അതിൻ്റെ ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ 2 words ഒരു വാക്ക് കേട്ട്, കാരണം ഇന്നൊരു വാക്കാണ് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇന്നത്തെ ഗെയിം ബോക്സിൽ ആൻസേഴ്സ് കുറേ പേര് അയച്ചിട്ടുണ്ടായിരുന്നു. ഹബീർ, മധു, ദിനീപ്, മുഹമ്മദ്, അതുപോലെ നമ്മുടെ അരുൺജി നായർ, എബി വാഴത്തറ, ഇതാരാണ് ഖത്തർ എന്നാണ് ഒരു പേര് കണ്ടത്, ഓക്കെ, നിഷാദ്, അതുപോലെ തന്നെ ദീപ്തി ജോൺ, ആശ, നിസാം തോപ്പിൽ, അതുപോലെ നമ്മുടെ ഗോകുൽ, മുഹമ്മദ് നാദർ ഷാ, അജി കല്ലറ, അതിനോടൊപ്പം നമ്മുടെ ഷെഫി സഫീർ, അപർണ, സനൂപ് കുമാർ, ഡിജോ, പ്രശാന്ത്, ഇനിയും കുറേ മെസ്സേജസ് ഞാനിങ്ങനെ തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ എല്ലാവരും അയച്ചിരിക്കുന്നത് റൈറ്റ് ആൻസേഴ്സ് ആണ്. അപ്പം നമുക്ക് നേരെ ആ ചോദ്യം ഒന്നുകൂടി കേട്ട് നോക്കാം. ഇവിടെ ഏത് വാക്കാണ്, ഏത് വാക്കാണ് വരുന്നതെന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ റൈറ്റ് ആൻസേഴ്സ് കുറെ പേര് അയച്ചത് ക്യാമ്പസ് ലൈഫ് എന്ന് പറഞ്ഞു, കുറച്ച് പേര് ക്യാമ്പസ് ലവ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ക്യാമ്പസ് ലൈഫ് ആണ് ക്യാമ്പസ് ലവ് ആണോ എന്നൊന്ന് കേട്ടു നോക്കാം. കേട്ടല്ലോ, ക്യാമ്പസ് ലവ് ബൈ ബൈ ശുക്രിയ എന്നാണ് പറയുന്നത്, ക്യാമ്പസ് ലൈഫ് അല്ല കേട്ടോ. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ ചോദ്യം, ഇന്നത്തെ ആൻസറും കറക്റ്റായിട്ട് ഒരുപാട് പേര് ആൻസേഴ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. വീക്കെൻഡ് ആണ്, എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഇന്നത്തെ ഗെയിം ബോക്സ് അങ്ങനെ നമ്മൾ പൂട്ടിക്കിട്ടിയിരിക്കുന്നു കേട്ടോ. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ശുക്രിയ ശുക്രിയ സോങ് കേട്ടിരുന്നോളൂ. നമ്മുടെ ദാസേട്ടനും അതുപോലെ ശബ്നവും പാടിയ പാട്ട് നിറത്തിലെ പാട്ട് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു സോങ്. ലെറ്റ്സ് എൻജോയ് ആൻഡ് ദിസ് ഇസ് വീക്കെൻഡ് ആൻഡ് 917 ഈവനിങ്സുമായിട്ട് അഷ്ടമിയാണ് കൂടിയുള്ളത്.

0: എന്താണ് മാജിക് പ്ലേറ്റ്?
1: നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് മാജിക് പ്ലേറ്റ് ആക്കണമെങ്കിൽ, നിങ്ങളിപ്പോ ഇഡലിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ രണ്ട് ഇഡലി അല്ലെങ്കിൽ ഒരു രണ്ടര ഇഡലി, അപ്പൊ നിങ്ങൾ പറയും ഭയങ്കരമായിട്ട് വിശപ്പ് എന്നെ സഹിക്കും.
0: മാറുന്ന ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം?
1: നമുക്കൊരു സ്റ്റേപ്പിൾ ഡയറ്റ് ഉണ്ട്, ആ ഡയറ്റാണ് നമ്മളുടെ പുട്ടും അപ്പവും കടലയും ഇഡലിയും തുറശയൊക്കെ അതിന്റെ ഭാഗമാണ്. അപ്പൊ ഞങ്ങള് ഈ ഡയറ്റിനെ മാജിക് പ്ലേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് തന്നെ ഉപയോഗിക്കണമെന്ന് ഞങ്ങളുടെ ഒരു മാർഗനിർദ്ദേശമാണ്.
0: സ്മാർട്ടോക്കിൽ അതിഥിയായി എത്തുന്നു മൈ ഷുഗർ ക്ലിനിക്കിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ ഷംനാഥ്. കേൾക്കൂ ലുലു സ്മാർട്ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. ബ്രോട്ട് യു ബൈ
2: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
0: ഇൻ അസോസിയേഷൻ വിത്ത്
3: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
4: ഓൾ ഹിറ്റ്സ് ഓൾ ഡേ,
5: ദിസ് ഈസ്
4: റേഡിയോ സനോ 91.7 FM,
5: ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: വന്നു കഴിഞ്ഞു ഷോപ്പിംഗിന്റെ ആവേശം ഇരട്ടിയാക്കാൻ മൾസാ ഹൈപ്പർമാർക്കറ്റിന്റെ വൺ ഡേ ബിഗ് ഡേ ഫ്രൈഡേ.
6: വലിയ വിലക്കുറവിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സാധനങ്ങളെല്ലാം ഇനി ഒരൊറ്റ ദിവസത്തിൽ സ്വന്തമാക്കാം.
0: സെപ്റ്റംബർ 18 മർസാ ഹൈപ്പർമാർക്കറ്റ് ജേബോൾ ബ്രാഞ്ച് ദോഹ. മിസ്സിയല്ലേ? മർസാ ഹൈപ്പർമാർക്കറ്റ് നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
7: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
8: കണ്മണി പൂവേ, കണ്ണാടി പൂവേ.
9: നമസ്കാരം, ഞാൻ MG ശ്രീകുമാർ.
0: യു ആർ ലിസണിംഗ് ടു
9: റേഡിയോ സുനോ 91.7.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
4: This is Radio Suno
5: 91.7 FM,
4: Qatar's favorite radio station.

0: 7 evenings. Only on Radio Suno 91.7 FM. 91.7 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം ബാക്ക് അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എമ്മിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. നമ്മളിങ്ങനെ വീക്കെൻഡ് ആയിട്ട് ഒരുപാട് ഇവൻറ്റിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ പല പല വീക്കെൻഡ് പ്ലാൻസിനെ കുറിച്ചിട്ടും ഒക്കെ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. എന്തായാലും നാളെ എല്ലാവരും എത്താനായിട്ട് മറക്കണ്ട. നമ്മുടെ ഫാൽക്കൻ ജിമ്മിൻ്റെ 7th ബ്രാഞ്ചിന്റെ ആ ഒരു ഉദ്ഘാടനമാണ് നടക്കാനായിട്ട് പോകുന്നത്. ഷാഫി സ്ട്രീറ്റിൽ വെച്ചിട്ടാണ് നടക്കുന്നത്, അൽ റയാനിൽ. അവിടുത്തെ ആ ഒരു ഇവന്റിലേക്ക്, അതായത് ഇനാഗ്രേഷന് വേണ്ടിയിട്ട് വരാനായിട്ട് പോകുന്നത് നമ്മളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷാജി പാപ്പൻ, യെസ് ജയ സൂര്യ. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷംന കാസിം, എസ്തർ, ഒപ്പം പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള രാജേഷ് കൃഷ്ണയും സി ആർ സലീം, ദ വൺ ആൻഡ് ഓൺലി സി ആർ സലീം, ഹു ഇസ് ബിഹൈൻഡ് ഓൾ ദിസ് എംപയർ. അപ്പോൾ ആളും ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ സലീം കാട ഈ ഒരു വലിയ ഹാർഡ് വർക്ക് ആൻഡ് അഫ്കോഴ്സ് ദ പാഷൻ, ഓർ യു ക്യാൻ സേ ഒരു വലിയ ഒരു എന്താ പറയുക, ഖത്തറിലെ ആ ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വേണമെന്ന് എപ്പോഴും പറയാറുള്ള ഒരു വ്യക്തിയുടെ 7th സ്വപ്നമാണ് നാളെ തുടങ്ങാനായിട്ട് പോകുന്നത്. സോ എവ്രി വൺ ലെറ്റ്സ് ബി ദയർ. വൈകുന്നേരം ഒരു 6 മണി 7 മണി ആകുമ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാവുന്നതായിരിക്കും, ആ ഒരു ഇനാഗ്രേഷന് വേണ്ടിയിട്ട് ഉണ്ടാവുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകേണ്ട സമയം. അറ്റ് ദ സെയിം ടൈം ഞാനിപ്പോൾ പറഞ്ഞതിൽ തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 8th ബ്രാഞ്ചാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നതെന്ന്. അത് നിങ്ങൾ കേട്ടവരാണെങ്കിൽ ഓക്കെ, അതല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് നേരെ വന്നൊന്ന് മെസ്സേജ് ഇട്ടേക്കെ. മെസ്സേജ് ഇടേണ്ടത് നമ്മളുടെ വാട്സപ്പിൽ ഇടാം. അതിനോടൊപ്പം തന്നെ നേരെ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ ചെന്നാൽ അവിടെ ഒരു പോസ്റ്റ് കാണാം. ആ പോസ്റ്റിൽ നിങ്ങൾ മെസ്സേജ് അല്ലെങ്കിൽ കമൻ്റ് ആയിട്ട് ആൻസർ ഇട്ട് കഴിഞ്ഞാൽ, 8th ബ്രാഞ്ച് ആണെന്ന് ഇട്ട് കഴിഞ്ഞാൽ, അവിടെ നിന്നും നിങ്ങൾക്ക് അതിഗംഭീരമായിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഗിഫ്റ്റുകളായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ചാൻസ് മിസ് ചെയ്യണ്ട കേട്ടോ. സോ ഗോ ആൻഡ് വിസിറ്റ് റേഡിയോ സുനോ ഇൻസ്റ്റഗ്രാം പേജ്. അപ്പോൾ കീപ് ലിസണിംഗ് കഥസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകുളാം. ലെറ്റ്സ് ഹിയർ ദ നെക്സ്റ്റ് സോങ്.

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Apple Podcast
1: and
0: Google Podcast.
3: Adi, ende birthday celebration ende chelo vende.
4: Samsamindu mandi mandi.
5: Uff. ആകെ സെഡാണ് മോനെ.
6: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫോൺ, മദ് ഗൂത്ത്.
7: ഹലോ, ഞാൻ അനുസിതാര.
8: അനുസിതാര,
9: യു ആർ ലിസ്ണിംഗ് ടു
7: റേഡിയോ സുനോ 91.7.

0: അതിഗംഭീരമായിട്ടുള്ള വിജയം, 127 റൺസിന്റെ ഡിഫറൻസിലുള്ള വിജയം. വെൽക്കം ബാക്ക് അഷ്ടമിയാണ് കൂടെയുള്ളത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മാച്ച് തന്നെയായിരുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു വീക്കെൻഡ് അതിഗംഭീരമാക്കാനുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അവരുടെ ഈ ഒരു സീരീസിൽ തന്നെ ആദ്യത്തെ മാച്ചില് 156 റൺസ് അഫ്ഗാനിസ്ഥാൻ എടുത്തപ്പോ 157 റൺസ് 3 വിക്കറ്റ് നഷ്ടത്തിൽ, ജസ്റ്റ് 13.4 ഓവേഴ്സ് ആയപ്പോ തന്നെ ഒരു 7 വിക്കറ്റിന്റെ ഒരു ഡിഫറൻസിൽ തന്നെ നമ്മുടെ ഇന്ത്യ അങ്ങോട്ടേക്ക് തീർത്തു കൊടുത്തു. അതുപോലെ തന്നെ സെക്കൻഡ് ടൈം അഗെയിൻ ഇറ്റ് റിപ്പീറ്റഡ്, 159 അവർ എടുത്തപ്പോ അഗെയിൻ 163 എടുത്തുകൊണ്ട് 14.5 അങ്ങനെ ആയപ്പോഴേക്ക് തന്നെ ഏകദേശം അഗെയിൻ 7 വിക്കറ്റ്സിന്റെ ഡിഫറൻസില് വീണ്ടും ഇന്ത്യ ആ ഒരു ബാറ്റിംഗ് അതിഗംഭീരമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നേരെ തിരിച്ചാണ് സംഭവിച്ചത്, ഇന്ത്യ ആദ്യം ബാറ്റിംഗിൽ ഇറങ്ങി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാച്ച് ചിലപ്പോൾ ഇത്രയും ഒരു ലെങ്ത്തിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ സ്ട്രെച്ച് ആയെന്ന് തോന്നുന്നു. 221 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നേ, അപ്പൊ ആ 220 റൺസ് എടുക്കാൻ എന്നാലും ഷോർട്ട് ആയല്ലോ അല്ലേ, കാരണം 20 ഓവർ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പിന്നെയും അവർ പെട്ടെന്ന് തന്നെ ഓ അത്രയും വരെ പോണ്ട, അത്രയും ഞങ്ങൾ കഷ്ടപ്പെടുത്തില്ല, പെട്ടെന്ന് നമുക്ക് ഈ മാച്ച് തീർക്കാന്നുള്ള രീതിയിൽ അഫ്ഗാനിസ്ഥാന്റെ വിക്കറ്റുകൾ ബാക്ക് ടു ബാക്ക് എടുത്തുകൊണ്ട് അവരെ ഓൾ ഔട്ട് ആക്കിക്കൊണ്ട് 14.1 ഓവർ ആയപ്പോൾ തന്നെ കംപ്ലീറ്റ്ലി ഇന്ത്യ കയ്യിലേക്ക് ആ ഒരു മാച്ച് എടുത്തു. അങ്ങനെ 127 റൺസിന് ഒരു ഡിഫറൻസിലൂടെ തന്നെയാണ് ഇന്ത്യ ഇന്ന് ജയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു സീരീസ് അതിഗംഭീരമായിട്ട് ഇന്ത്യ വോൺ ചെയ്തു എന്ന് തന്നെ പറയാം. ഗംഭീരമായിട്ടുള്ളൊരു മാച്ച് അത് പറഞ്ഞുകൊണ്ട് ഇന്ന് വീക്കെൻഡ് കുറച്ചും കൂടി ഉഷാറായി എന്ന് തോന്നുന്നു. എന്തായാലും വീക്കെൻഡ് നിങ്ങളുടെയും ഉഷാറാകട്ടെ, എനിക്ക് എന്തായാലും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നാളത്തെ ദിവസം ഫാൽക്കൺ ഇനാഗ്രേഷൻ ഉണ്ട്, ഒരുപാട് വേറെ ഇവന്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഒരുപാട് പാട്ടും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് റേഡിയോ 91.7 FM നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. സൊ കീപ് ലിസ്ണിംഗ് ആൻഡ് അടിച്ചുപൊളി സോങ്സ്, പ്രത്യേകിച്ച് വീക്കെൻഡ് സോങ്സ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ ഇത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM നിന്ന് ഒരു ഹാപ്പി വീക്കെൻഡ് പറഞ്ഞുകൊണ്ട് അഷ്ടമിയാണ് സൈൻ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ ബൈ.
1: ചെന്നൈ ബീറ്റ്സ്, തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ. എന്താ ആട്ടം പോതുമാക്കൊള്ളണ്ട്.

0: ഹായ്, ഞാൻ ഗോപി സുന്ദർ.
1: യു ആർ ലിസണിംഗ് ടു
0: 91.7 റേഡിയോ സുനോ.

0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler,
1: powered by
2: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfool Madgut thudangi authentic Arabic cuisine de rizhi ariyam. Call 4001707
0: and
3: Marza Hypermarket, be fresh, be you. Visit your nearest store today.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: In association with...

0: 91.7 FM. Qatar's happiness frequency. Now, available on Uridu TV channel number 911.
1: Action.
2: Mone Dinesha, Adimohamana, Adimoham.
1: Horror.
3: Tanikyu Pogan, Anuada Illya.
1: Or drama.
4: Ente Kudumbam. എന്റെ സ്വർഗരാജ്.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
6: Malabar Gold and Diamonds in the Puthiya Showroom. Ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evidu ninnu vaangiyathanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.